ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ. കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര. വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 25-ന്റെ തിരുമുറ്റത്താണ്. 1897 സെപ്റ്റംബർ 25 അമേരിക്കൻ നോവലിസ്റ്റും കഥാകൃത്തും നോബൽ സമ്മാന ജേതാവുമായ വില്യം ഫോക്നർ ജന്മം കൊണ്ടിരിക്കുന്നു. 1962 സെപ്റ്റംബർ 25 പട്ടം താണുപിള്ള മന്ത്രിസഭ രാജിവച്ചിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഡോക്ടർ സ്റ്റാൻലി ജോൺസന്റെ പുസ്തകമാണ് ദ വേർഡ് ബികെയിം ഫ്ലഷ് എന്നത്. അതിലൊരു വാചകമുണ്ട്, ശ്രദ്ധേയമായ വാചകം എന്ന് തന്നെ പറയാം. അതിങ്ങനെയാണ്: തന്റെ പ്രാണന്റെ പ്രാണനായ ഭാര്യയിൽ നിന്ന് മാറി വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് അയാളുടെ സുഹൃത്ത് ഒരു പുസ്തകം കൊടുത്തു എന്ന് വിചാരിക്കൂ. പുസ്തകമാണെങ്കിൽ സ്നേഹത്തെക്കുറിച്ചാണ്, സ്നേഹത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. എന്തായിരിക്കും അയാൾ സുഹൃത്തിനോട് പറയുക? എനിക്കെന്തിനാണ് ഈ പുസ്തകം? എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഭാര്യയുടെ അരികിൽ എത്തുകയാണ് വേണ്ടത്. ജോൺസ് ആ പുസ്തകത്തിൽ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നു. ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് എന്ന കമ്പനിക്കാരുടെ ഗ്രാമഫോൺ റെക്കോർഡിൽ തന്റെ യജമാനന്റെ പാട്ട് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ ചിത്രമുണ്ട്. അർത്ഥവത്തായ ചിത്രമാണത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പട്ടിയും ഒരു സ്വനഗ്രാഹി യന്ത്രത്തിൽ നിന്ന് വരുന്ന പാട്ടിൽ തൃപ്തിപ്പെടുകയില്ല. അതിന് അതിന്റെ യജമാനനെ തന്നെയാണ് വേണ്ടത്. മനുഷ്യന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവരുടെ നേരെ വച്ചു നീട്ടുന്ന ജാതിയും മതവുമൊക്കെ ആഴത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? മനുഷ്യർക്ക് ആത്യന്തികമായി വേണ്ടത് ജീവിതമാണ്, ജീവിതം മാത്രമാണ്. മതങ്ങൾ, ജാതികൾ ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് മാത്രമാണ്. അവയിൽ ജാഗ്രതയാണെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷെ അല്ല. ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ മനുഷ്യൻ ജാതിയും മതവുമെല്ലാം തള്ളിക്കളയും, ജീവിതത്തെ മാത്രം നോക്കിക്കാണും. കാരണം ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യം വേറെയില്ല. അതുകൊണ്ടാണ് വാക്കിനേക്കാൾ വലുതാണ് ജീവിതം എന്ന് പറയുന്നത്. ഗാന്ധിജി പറയുന്നു, നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതം നമ്മെപ്പറ്റി സംസാരിക്കട്ടെ, അതായിരിക്കും കുറെ കൂടി നല്ലത്. നമ്മുടെ ജീവിതം പ്രകാശപൂർണമാണെങ്കിൽ വാക്കുകൾ കുറച്ചു മതി. വാക്കുകളുടെ പ്രകാശത്തേക്കാൾ വലുതാണ് ജീവിതത്തിന്റെ പ്രകാശം. വാക്കുകൾ തള്ളിമറിച്ചുകൊണ്ട് നമ്മൾ എത്ര ബിൽഡപ്പ് ചെയ്താലും അതിന് പരിമിതിയുണ്ട്, അത് നിലനിൽക്കില്ല. എന്നാൽ ജീവിതത്തെയാണ് ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിൽ അത് നിലനിൽക്കും. കേട്ടിട്ടില്ലേ, ചന്ദന തൈയാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊങ്ങും, കണ്ടന്റ് ഉള്ളതേ നിലനിൽക്കൂ. മണ്ണിൽ ഉറച്ചു നിൽക്കാൻ അടിവേരുണ്ടെങ്കിലേ തീരൂ, മറന്നുപോകരുത്.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനിടെ അജിത, അവളായിരുന്നു എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതോടൊപ്പം ഒരു പുതിയ പാഠം കൂടി എന്നെ പഠിപ്പിച്ചു. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതൊരു കാര്യമുണ്ട്, തോറ്റുകൊടുക്കാൻ പഠിക്കണം. റോഡിൽ വെച്ച് നമുക്ക് മത്സരബുദ്ധി വേണ്ട. ഒരാൾ നമ്മളെ മറികടക്കാൻ ശ്രമിച്ചാൽ സമ്മതിച്ചു കൊടുത്തേക്കുക, അല്ലാതെ അയാളെ തടയുകയോ അഥവാ അയാൾ മുന്നിൽ കയറിപ്പോയാൽ നമ്മുടെ വേഗം കൂട്ടി അയാളെ ഓവർടേക്ക് ചെയ്യുകയോ വേണ്ട. വാഹന അപകടങ്ങളിൽ മിക്കതും ഇങ്ങനെ മത്സരബുദ്ധി കൊണ്ടുണ്ടാവുന്നതാണ്. ഇത് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിലുടനീളം പാലിക്കുന്ന പക്ഷം ഡ്രൈവിംഗ് അഭിമാനകരമായിരിക്കും. തോറ്റുകൊടുക്കാൻ പഠിക്കുക. ഇങ്ങനെ ചില അവസരങ്ങളിൽ തോറ്റുകൊടുക്കുന്നത് മനസ്സിന്റെ ഭാരം വല്ലാതെ കുറയ്ക്കാൻ സഹായിക്കും എന്ന് മറന്നുപോകരുത്. മാത്രമല്ല, ഇത്തരം തോൽവികൾ ശരിക്കും വിജയവുമാണ്. സ്വന്തം മനസ്സിന്റെ മേൽ, അഹന്തയുടെ മേൽ ഒക്കെ നേടുന്ന വിജയമാണിത്. റോഡ് നമ്മുടേത് മാത്രമല്ല, എല്ലാവരുടേതുമാണ്. നമ്മൾ നടക്കുന്നതിന് മുൻപ് ആയിരക്കണക്കിന് ആളുകൾ ഈ വഴിയിലൂടെ നടന്നിട്ടുണ്ട്. നമ്മേക്കാൾ സമർത്ഥരായ ഡ്രൈവർമാർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മര്യാദ എന്നത് ട്രാഫിക് മര്യാദയാണ്. ഫോൺ ചെയ്തുകൊണ്ട്, ഫോൺ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന ആളിന് ദേ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതനുസരിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ട്രാഫിക് മര്യാദ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇടതുവശത്തിരിക്കുന്ന ആൾ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട ആള് തന്നെയാകട്ടെ, ഭാര്യയോ കാമുകിയോ ആരോ ആവട്ടെ, എത്ര വലിയ സ്നേഹത്തിന്റെ പേരിലായാലും അവരുടെ കൈ കോർത്തു വെച്ചുകൊണ്ട് ഒറ്റ കൈയിൽ സ്റ്റിയറിംഗ് അഭ്യാസം കാണിക്കരുത്. വണ്ടിയാണ്, റോഡാണ്, അഭ്യാസം കാണിക്കാതിരിക്കുക എന്ന് ഒപ്പം സഞ്ചരിക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ അതൊരു വാണിംഗ് ആയി കരുതണം. അഭ്യാസം നിർത്തി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങണം. ശരിയായി ഡ്രൈവ് ചെയ്യുന്ന ആളെ, റോഡ് നിയമങ്ങൾ പാലിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം അയാൾ ജീവൻ കൊണ്ട് അമ്മാനമാടുന്ന ആളല്ല.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യോന്യമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തവും മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ചെറുകാടിനെ കുറിച്ച് കേൾക്കാം. ജീവിതത്തെ ഒരു വലിയ സന്ദേശമാക്കിയ പതിനായിരക്കണക്കിന് സാധാരണ മനുഷ്യരിൽ ഒരാൾ പ്രൊഫസർ ചെറുകാട്. നിരന്തരം നടത്തിപ്പോന്ന ആത്മവിമർശനങ്ങൾ കൊണ്ട് അഗ്നിശുദ്ധി വരുത്തി സ്ഫുടം ചെയ്ത ഒന്നായിരുന്നു 62 വർഷം നീണ്ടുനിന്ന ജീവിതം. ചെറുകാട് ഗോവിന്ദ പിഷാരടി മലയാള ഭാഷാ നാടകകൃത്തും നോവലിസ്റ്റും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു പ്രൊഫസർ ചെറുകാട്. പ്രകൃതിയുടെ അജ്ഞേയതകൾക്ക് മുന്നിൽ അത്യന്തം വിനയാന്വിതനാകാനുള്ള ആർജവമുണ്ടായിരുന്ന വ്യക്തി. ജീവിതപാതയും മുത്തശ്ശിയും മണ്ണിന്റെ മാറലും ദേവലോകവും എഴുതിയ പ്രതിഭാധനൻ. സ്നേഹബന്ധങ്ങൾ, തറവാടിത്തം, സ്വതന്ത്ര, മനുഷ്യഹൃദയങ്ങൾ, രക്തേശ്വരി, ഒടുക്കത്തെ ഓണം തുടങ്ങി എത്രയോ നാടകങ്ങളും ചെറുകാടിൻ്റെതായിട്ടുണ്ട്. ജീവിതപാതയാണ് ചെറുകാടിന്റെ ആത്മകഥ. പെരിന്തൽമണ്ണ താലൂക്കിലെ ചെമലശ്ശേരിയിലാണ് ചെറുകാട് ജനിക്കുന്നത്. 50-കളിലും 60-കളിലും മലയാള സാഹിത്യത്തെ നിർവചിക്കുന്നതിൽ ചെറുകാടിന്റെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള രചനകൾ വലിയ സ്വാധീനം ചെലുത്തി. ചുകന്ന സഞ്ചിയുടെ തത്വശാസ്ത്രം എന്ന ലേഖനത്തിൽ ഉറൂപ് ഇങ്ങനെ പറയുന്നു: മനുഷ്യന് സുഖവും സന്തോഷവും ഉണ്ടാക്കുന്ന എല്ലാ കാര്യവും എനിക്കിഷ്ടമാണ്. അല്ലാത്തതിനോടൊക്കെ ദേഷ്യമുണ്ട് താനും എന്ന നിഷ്കളങ്ക ജീവിതം സ്വായത്തമായിരുന്ന വ്യക്തിയായിരുന്നു ചെറുകാട്. ഭക്തനാണോ താങ്കൾ എന്ന് ചോദിച്ചവരോട് ചെറുകാട് പറഞ്ഞിരുന്നത്, ഈ ദൈവം ദൈവം എന്ന് പറയുന്ന ആൾ നമ്മുടെ പി ടി ഭാസ്കര പണിക്കരെ പോലെയാണെങ്കിൽ എനിക്ക് ഒരല്പം ദൈവഭക്തിയൊക്കെയുണ്ട് എന്നായിരുന്നു. മനുഷ്യന് നന്മയും ശുദ്ധിയും പ്രദാനം ചെയ്യുന്ന കലയൊക്കെയും ഉത്കൃഷ്ടമല്ലാത്തതെന്തും അപകൃഷ്ടം എന്ന ഗാന്ധിയൻ സമീപനത്തോട് അത്രമേൽ ചേർന്നു നിന്ന സാഹിത്യ വീക്ഷണമായിരുന്നു ചെറുകാടിനുണ്ടായിരുന്നത്. പാവറട്ടി സംസ്കൃത കോളേജിൽ കുറച്ചുനാൾ അധ്യാപകനായി ചെറുകാട് ജോലി നോക്കിയിട്ടുണ്ട്. കോവിലൻ ചെറുകാടിന്റെ ശിഷ്യനായിരുന്നു. ജീവിതം സന്യസിക്കാനുള്ളതല്ല എന്ന് തനിക്ക് ബോധ്യം വന്നത് ചെറുകാടിന്റെ സാമീപ്യത്തിലൂടെയായിരുന്നുവെന്ന് കോവിലൻ പറയുന്നു. ജീവിതപാത പുറത്തിറങ്ങിയപ്പോൾ അതിന്റെ കോപ്പി എസ് കെ നായർക്ക് സമ്മാനിക്കാൻ മലയാള നാട് ആപ്പീസിലെത്തിയ ചെറുകാടിന് അതിന്റെ വിലയിൽ കവിഞ്ഞ വലിയൊരു തുക നൽകിയ എസ് കെ നായരോട് ഇത്രയും വലിയ ഒരു തുക ഒന്നിച്ച് കാണുന്നത് തന്നെ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ ചെറുകാട്. മനുഷ്യസ്നേഹിയായ ആ ഗ്രാമീണനെ സമസ്ത മലയാളിയും പരിചയപ്പെട്ടത് ദേവലോകം എന്ന കൃതി കഥാപ്രസംഗ രൂപത്തിൽ എത്തിയപ്പോഴാണ്. 1952 മുതൽ 1964 വരെ കരിയറസത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡറുകൾ കടന്നുപോയതിനെക്കുറിച്ച് വേദനിച്ചെഴുതിയതാണ് ദേവലോകം. സത്യസന്ധമായ, ലളിതമായ, തികച്ചും സെക്യുലറായ ഒരു ജീവിതം ഏവർക്കും ഉണ്ടാകണം എന്ന ആശംസ ചെറുകാടിന്റെ കൃതികളിൽ വെളിച്ചമാർന്നു നിൽക്കുന്നു. ആഗോള വിപണിയെ തോൽപ്പിക്കാനുള്ള ഒരേയൊരു വഴി എനിക്കിത്ര മതി എന്ന തീരുമാനമാണ്. പാരമ്പര്യത്തിന്റെ ഊർജദായകമായ അംശങ്ങൾ സ്വീകരിക്കുകയും ആചാര ആഡംബരങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്ന നിർബന്ധവും ചെറുകാടിന് ഉണ്ടായിരുന്നു. ജീവിതപാതയുടെ 75 അധ്യായത്തിന്റെ പേര് കടുക്ക നെല്ലിക്ക താന്നിക്ക എന്നാണ്. അതിൽ മൂന്നാമത്തെ കുട്ടി എന്ന അർത്ഥത്തിൽ മൂന്നാം കാല് പെണ്ണാകണേ എന്ന് പ്രാർത്ഥിച്ച ഭാര്യയോട് ആണായാലും പെണ്ണായാലും വേണ്ടില്ല, കമ്മ്യൂണിസ്റ്റ് ആയാൽ മതിയെന്ന് ചെറുകാട് പറയുന്നുണ്ട്. ചെറുകാട് എഴുത്തിലും ജീവിതത്തിലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ശുദ്ധ കമ്മ്യൂണിസ്റ്റ്. ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആവുക എന്നത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ്. ജീവിതം കൊണ്ട് അനായാസേന കമ്മ്യൂണിസ്റ്റ് ആയ ആളാണ് ഗോവിന്ദ പിഷാരടി എന്ന പ്രൊഫസർ ചെറുകാട്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ, നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനിർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സന്ധ്യ മയങ്ങിത്തുടങ്ങുമ്പോൾ സ്ത്രീകളുടെ നടത്തത്തിന് ഒരു പ്രത്യേക വേഗമുണ്ടായിരുന്നു. അതെവിടെയെങ്കിലും എത്തിച്ചേരാനുള്ള ആവേശത്തിന്റെ വേഗമായിരുന്നില്ല, എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടത്ത് എത്തിപ്പെടാനുള്ള ഭയത്തിന്റെ വേഗമായിരുന്നു. ജോലി കഴിഞ്ഞു മടങ്ങുന്ന വീട്ടുജോലിക്കാരി, ആശുപത്രിയിലെ ഷിഫ്റ്റ് കഴിഞ്ഞു വരുന്ന നഴ്സ്, കട അടച്ച് വീട്ടിലേക്ക് പോകുന്ന തൊഴിലാളി, വെളുപ്പിന് ചന്തയിലേക്ക് മീനുമായി പോകുന്ന സ്ത്രീ, അവരുടെ യാത്രകളുടെ പിന്നിൽ പലപ്പോഴും ഒരു അദൃശ്യമായ ഭയം സഞ്ചരിച്ചിരുന്നു. ഇരുട്ട് വീണാൽ വഴികൾ മാറിയതുപോലെ തോന്നും. ഓരോ അപരിചിത മുഖവും സംശയമായി മാറും. പിന്നിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി വേഗം കൂട്ടി ഒടുവിൽ വീടിന്റെ വാതിൽ കടന്നെത്തുമ്പോഴായിരുന്നു യാത്ര പൂർത്തിയാകുന്നത്. അവിടെ യാത്ര എന്നത് സ്വാതന്ത്ര്യമല്ലായിരുന്നു, അത് ആവശ്യമായിരുന്നു, പലപ്പോഴും അതിജീവനത്തിന്റെ ഒരു നെട്ടോട്ടം. സ്ത്രീയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന സമൂഹം അവളുടെ കാലുകൾക്ക് മാത്രം വിലങ്ങിടുന്നില്ല, അവളുടെ മനസ്സിനും അതിരുകൾ വരയ്ക്കുന്നു. എവിടെ പോകാം, എപ്പോൾ പോകാം, ആരോടൊപ്പം പോകാം, എത്ര വൈകി മടങ്ങാം, എന്ത് ധരിക്കാം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമോ, അന്യമായ സ്ഥലത്ത് താമസിക്കാമോ, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പുരുഷന്റെ ജീവിതത്തിൽ അതേ തീവ്രതയോടെ സാമൂഹിക വിചാരണ ഉണ്ടാകാറില്ല. എന്നാൽ സ്ത്രീയുടെ ഓരോ യാത്രയും പലപ്പോഴും കുടുംബമാനത്തിന്റെയും സദാചാരത്തിന്റെയും സുരക്ഷയുടെയും പേരിൽ പരിശോധിക്കപ്പെടുന്നു. അതിനാലാണ് സ്ത്രീയുടെ യാത്രയെ വെറും യാത്രയായി കാണാൻ കഴിയാത്തത്. അവളൊരു ബസ്സിൽ ഒറ്റയ്ക്ക് കയറുമ്പോഴും ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ട്രെയിനിൽ പോകുമ്പോഴും സുഹൃത്തുക്കളോടൊപ്പം ഒരു രാത്രി താമസിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഒരു നഗരത്തിന്റെ തെരുവിലൂടെ നടക്കുമ്പോഴും അവൾ ഭൂമിശാസ്ത്രപരമായ ഒരു ദൂരം മാത്രമല്ല പിന്നിടുന്നത്, സമൂഹം അവൾക്കായി വരച്ചിട്ടിരുന്ന ഒരു അതിര് കൂടിയാണ് അവൾ കടക്കുന്നത്. ഈ മാറ്റത്തിന് പല കാരണങ്ങളുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിൽ പങ്കാളിത്തവും വർദ്ധിച്ചതും നഗരവൽക്കരണവും പൊതുഗതാഗതത്തിന്റെ വ്യാപനവും ഡിജിറ്റൽ ലോകത്തിന്റെ വളർച്ചയും സ്ത്രീ കൂട്ടായ്മകളും സാമ്പത്തിക സ്വാതന്ത്ര്യവും എല്ലാം അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോവിഡ് കാലം പലരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ധാരണകളിൽ ഒരു പ്രത്യേക വിള്ളൽ സൃഷ്ടിച്ചു. വീടും ജോലിയും തമ്മിൽ നിരന്തരം ഓടിക്കൊണ്ടിരുന്ന ജീവിതം പെട്ടെന്ന് നിശ്ചലമായപ്പോൾ ജീവിതം എന്നതിനെക്കുറിച്ച് പലരും വീണ്ടും ചിന്തിച്ചു. മരണത്തിന്റെ അടുപ്പം മനുഷ്യരെ ഒരു അസ്വസ്ഥമായ സത്യത്തിനു മുന്നിൽ നിർത്തി. ജീവിതം അനന്തമായി നീട്ടിവെക്കാവുന്ന ഒന്നല്ല. നാളെ ചെയ്യാം എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. വർഷങ്ങളായി മാറ്റിവെച്ച ആഗ്രഹങ്ങൾ, ഒരിക്കലും സമയം കിട്ടാതെ പോയ യാത്രകൾ, കാണണമെന്നാഗ്രഹിച്ച സ്ഥലങ്ങൾ, സംസാരിക്കണമെന്ന് തോന്നിയ മനുഷ്യർ, സ്വന്തം മനസ്സിനു വേണ്ടി മാറ്റിവെക്കണമെന്നാഗ്രഹിച്ച ഒരു ദിവസം, ഇവയെല്ലാം പുതിയ അർത്ഥം നേടി. ഈ തിരിച്ചറിവ് സ്ത്രീകളിലും സ്വാഭാവികമായി ശക്തമായി പ്രവർത്തിച്ചു. എല്ലാവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ജീവിക്കാം എന്ന പഴയ ജീവിതക്രമത്തിൽ നിന്ന് എന്റെ ജീവിതത്തിനും ഇപ്പോൾ തന്നെ ഒരിടം വേണം എന്ന പുതിയ ചിന്തയിലേക്ക് പല സ്ത്രീകളും നീങ്ങിത്തുടങ്ങി. ഇവിടെയാണ് യാത്രയ്ക്ക് പുതിയ അർത്ഥം ലഭിക്കുന്നത്. ഒരിക്കൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താനുള്ള യാത്രയായിരുന്നു അവളുടേത്. പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും പോകാനുള്ള യാത്രയായി അത് മാറുന്നു. ഒരിക്കൽ യാത്രയ്ക്ക് കാരണമുണ്ടായിരിക്കണം എന്ന് സമൂഹം ആവശ്യപ്പെട്ടിരുന്നു, ജോലി, പഠനം, ബന്ധുവീട്, ചികിത്സ, വിവാഹം. എന്നാൽ ഇന്ന് എനിക്ക് പോകണം എന്നത് തന്നെ ഒരു കാരണമായി മാറുന്നു. ഇത് ചെറിയൊരു മാറ്റമല്ല.

ഒരു സ്ത്രീക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പ്രത്യേക സാമൂഹിക അനുമതി ആവശ്യമില്ല എന്ന തിരിച്ചറിവാണ് അതിന്റെ അടിത്തറ. യാത്രയ്ക്ക് മറ്റൊരാളുടെ ആവശ്യത്തെ കാരണമാക്കേണ്ടതില്ല. സ്വന്തം സന്തോഷം തന്നെ ഒരു സാധുവായ കാരണമാകാം. വിശ്രമിക്കാനായി പോകാം, പ്രകൃതി കാണാനായി പോകാം, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനായി പോകാം, ഒന്നും ചെയ്യാതെ ഒരു സ്ഥലത്തിരിക്കാനായി പോലും പോകാം. ഇവിടെയാണ് സ്ത്രീയുടെ ആഗ്രഹം സ്വയം ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാറുന്നത്. കാരണം നൂറ്റാണ്ടുകളായി സ്ത്രീയെ പഠിപ്പിച്ചത് സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകുന്നത് സ്വാർത്ഥതയാണെന്നാണ്. കുടുംബത്തിനു വേണ്ടി സമയം കണ്ടെത്തണം, മക്കൾക്കു വേണ്ടി സമയം കണ്ടെത്തണം, ഭർത്താവിനു വേണ്ടി സമയം കണ്ടെത്തണം, മാതാപിതാക്കൾക്കായി സമയം കണ്ടെത്തണം. എന്നാൽ സ്വന്തം ജീവിതത്തിനായി സമയം മാറ്റിവെക്കുന്നത് പലപ്പോഴും ഒരു അധിക ആഡംബരമായി കണക്കാക്കപ്പെട്ടു. ഒരു സ്ത്രീ സ്വന്തം പണത്തിൽ ഒരു യാത്ര പോകുമ്പോൾ അതുകൊണ്ട് അവൾ ഒരു ടിക്കറ്റ് മാത്രമല്ല വാങ്ങുന്നത്, സ്വന്തം സമയത്തിന്മേലുള്ള അവകാശം കൂടിയാണ് അവൾ വാങ്ങുന്നത്. ഇതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം. സ്വന്തം വരുമാനമുള്ള സ്ത്രീക്ക് സ്വന്തം യാത്രയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ ചെലവിനും മറ്റൊരാളോട് വിശദീകരണം നൽകേണ്ടി വരാത്ത സാമ്പത്തിക ഇടം അവരുടെ തീരുമാനങ്ങളുടെയും ആത്മവിശ്വാസത്തിന്റെയും ഇടം വിശാലമാക്കുന്നു. എന്നാൽ പണം മാത്രം മതിയാകില്ല, മനസ്സിൽ പതിഞ്ഞ ഭയങ്ങളുടെ മതിലുകളും തകർക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് പോകുന്നത് സുരക്ഷിതമല്ല. രാത്രിയിൽ പുറത്തിറങ്ങരുത്. അപരിചിത സ്ഥലത്ത് സ്ത്രീകൾ താമസിക്കരുത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയെ ആളുകൾ എന്ത് വിചാരിക്കും? ഇത്തരം വാക്കുകൾ പല തലമുറകളായി സ്ത്രീകളുടെ മനസ്സിൽ അദൃശ്യമായ വേലികൾ പണിതിട്ടുണ്ട്. ഈ വേലികൾക്ക് പലപ്പോഴും കല്ലും ഇരുമ്പുമില്ല. അവ നിർമ്മിച്ചിരിക്കുന്നത് ഭയം കൊണ്ടും കുറ്റബോധം കൊണ്ടും സാമൂഹിക നോട്ടം കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ആദ്യമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവൾ നേരിടുന്നത് റോഡിന്റെ അപകടം മാത്രമല്ല, തന്റെ ഉള്ളിൽ വർഷങ്ങളായി വളർത്തപ്പെട്ട ഭയത്തെയും കൂടിയാണ്. ആദ്യ യാത്രയ്ക്ക് മുമ്പ് അവളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ പലതും പുറം ലോകത്തെക്കുറിച്ചല്ല, എനിക്കിത് ചെയ്യാൻ പാടുണ്ടോ എന്നതാണ്. ആ പാടുണ്ടോ എന്ന ചോദ്യത്തിന് പകരം എനിക്കിത് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യം ഉയരുന്ന നിമിഷത്തിലാണ് സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത്. ഇന്ന് സ്ത്രീകളുടെ കൂട്ടായ യാത്രകൾ വർദ്ധിക്കുന്നത് ഈ മാറ്റത്തിന്റെ മറ്റൊരു പ്രധാന സൂചനയാണ്. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അയൽക്കൂട്ടങ്ങളിലെ സ്ത്രീകളും ഓൺലൈൻ കൂട്ടായ്മകളും ഒക്കെ യാത്രയുടെ പുതിയ സാമൂഹിക വലയങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരിക്കൽ വീട്ടിനപ്പുറം പോകാൻ പോലും കൂട്ടാളിയെ തേടിയിരുന്ന സ്ത്രീകൾ ഇന്ന് മറ്റുള്ള സ്ത്രീകൾക്ക് കൂട്ടാളികളാകുന്നു. ഒരാളുടെ ഭയം മറ്റൊരാളുടെ ധൈര്യത്തിൽ ലയിക്കുന്നു. ഇതിന്റെ ഏറ്റവും മനോഹരമായ വശം യാത്ര പലപ്പോഴും സ്ത്രീകൾക്കിടയിലെ പുതിയൊരു സഹോദരിത്വം സൃഷ്ടിക്കുന്നു എന്നതാണ്. ഒരുമിച്ച് വഴി അന്വേഷിക്കുന്നതും ബാഗുകൾ പങ്കുവയ്ക്കുന്നതും അപരിചിതമായ സ്ഥലത്ത് പരസ്പരം ശ്രദ്ധിക്കുന്നതും ബുദ്ധിമുട്ടുകളിൽ ഒരാൾ മറ്റൊരാൾക്ക് താങ്ങാകുന്നതും ഇവയെല്ലാം ഒരു പുതിയ സാമൂഹിക ബന്ധത്തിന്റെ രൂപങ്ങളാണ്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധം സ്ത്രീയുടെ പൊതുജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം മറക്കരുത്, സ്ത്രീകൾ കൂടുതൽ യാത്ര ചെയ്യുന്നു എന്നത് പൊതു ഇടങ്ങൾ പൂർണ്ണമായി സുരക്ഷിതമായി എന്നർത്ഥമല്ല. രാത്രി സഞ്ചാരത്തെക്കുറിച്ചുള്ള ഭയം ഇന്നും യാഥാർത്ഥ്യമാണ്. ലൈംഗിക അതിക്രമത്തിന്റെ സാധ്യത, തെരുവിലെ ഉപദ്രവം, ഓൺലൈൻ പീഡനം, ഗതാഗത സൗകര്യങ്ങളുടെ പരിമിതികൾ, സുരക്ഷിതമായ താമസ സൗകര്യങ്ങളുടെ അഭാവം എന്നിവ സ്ത്രീയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇപ്പോഴും ബാധിക്കുന്നു. അതുകൊണ്ട് സ്ത്രീയോട് മാത്രം ധൈര്യമായി പുറത്തിറങ്ങൂ എന്ന് പറയുന്നത് പോരാ, സമൂഹത്തിന്റെ പൊതുസ്ഥലങ്ങളാണ് മാറേണ്ടത്. സുരക്ഷിതമായ പൊതുഗതാഗതം വേണം, നല്ല തെരുവു വിളക്കുകൾ വേണം, സ്ത്രീകൾക്ക് രാത്രി ഉപയോഗിക്കാവുന്ന പൊതുസ്ഥലങ്ങൾ വേണം, പരാതികൾക്ക് വേഗത്തിൽ പ്രതികരിക്കുന്ന സംവിധാനങ്ങൾ വേണം, സ്ത്രീയുടെ സഞ്ചാരത്തെ സംശയത്തോടെ കാണുന്ന സാമൂഹിക മനോഭാവം മാറണം.

ഒരു സ്ത്രീ രാത്രി 12 മണിക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ എന്തിനാണ് ഇത്ര വൈകിയത് എന്ന ചോദ്യം മാത്രം ചോദിക്കുന്ന സമൂഹം പുരോഗമനപരമല്ല. നിനക്ക് സുരക്ഷിതമായി വീട്ടിലെത്താൻ ഈ നഗരം എന്ത് ചെയ്യണം എന്ന ചോദ്യം ചോദിക്കുന്ന സമൂഹമാണ് പുരോഗമനപരമായത്. ഇവിടെയാണ് സ്ത്രീയുടെ യാത്ര വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പൊതുരാഷ്ട്രീയത്തിന്റെ വിഷയമായി മാറുന്നത്. ഒരു നഗരത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം അതിന്റെ വലിയ കെട്ടിടങ്ങളിലോ മനോഹരമായ റോഡുകളിലോ അല്ല അളക്കേണ്ടത്. പുലർച്ചെ ഒരു സ്ത്രീക്ക് ഭയമില്ലാതെ നടക്കാൻ കഴിയുമോ? രാത്രി ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ബസ് കാത്തു നിൽക്കാൻ കഴിയുമോ? ഒരു യുവതിക്ക് സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോകുമ്പോൾ കുടുംബത്തിന് അപമാനബോധം തോന്നുന്നുണ്ടോ? ഒരു മധ്യവയസ്കയ്ക്ക് സ്വന്തം സന്തോഷത്തിനായി യാത്ര ചെയ്യുമ്പോൾ ഈ പ്രായത്തിൽ ഇതൊക്കെ വേണമോ എന്ന പരിഹാസം കേൾക്കേണ്ടി വരുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളിലാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ യഥാർത്ഥ അളവുകോൽ ഒളിഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ യാത്രയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ മാറ്റം ഇന്നവൾ യാത്രയുടെ ലക്ഷ്യമായി വീടെത്തുക എന്നത് മാത്രമായി കാണുന്നില്ല എന്നതാണ്. ചിലപ്പോൾ ലക്ഷ്യം തന്നെ യാത്രയാണ്. വഴിയിലുള്ള കാഴ്ചകൾ, പുതിയ മനുഷ്യർ, അപരിചിതമായ നഗരങ്ങൾ, കടൽ, മല, മഴ, റെയിൽപാത, ഒരു ചെറിയ കഫേ, ഒരു മ്യൂസിയം, ഒരു പുസ്തകശാല, ഇവയെല്ലാം ജീവിതത്തിന്റെ ഭാഗങ്ങളായി അവൾ സ്വന്തമാക്കുന്നു. അവളിനി ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാത്രം സഞ്ചരിക്കുന്നവളല്ല, അവൾ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മാറ്റം സ്ത്രീയുടെ ഉള്ളിലും ഒരു വലിയ പരിവർത്തനം സൃഷ്ടിക്കുന്നു. യാത്രയിൽ അവൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നു. എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നു. എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു. എപ്പോൾ വിശ്രമിക്കണം എന്ന് തീരുമാനിക്കുന്നു. വഴിതെറ്റിയാൽ വഴി കണ്ടെത്തുന്നു. പ്രശ്നമുണ്ടായാൽ പരിഹാരം കണ്ടെത്തുന്നു. അപരിചിതരോട് സംസാരിക്കുന്നു. പുതിയ സാഹചര്യങ്ങളെ നേരിടുന്നു. ഇവയെല്ലാം ചേർന്നാണ് ആത്മവിശ്വാസം രൂപപ്പെടുന്നത്. യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന സ്ത്രീ പഴയ സ്ത്രീ തന്നെ ആയിരിക്കണമെന്നില്ല. അവൾ കണ്ടത് ഒരു പുതിയ സ്ഥലമാകാം. പക്ഷെ പലപ്പോഴും അവൾ കണ്ടെത്തുന്നത് പുതിയൊരു തന്നെ തന്നെയാണ്. അതുകൊണ്ടാണ് സ്ത്രീയുടെ യാത്രകൾക്ക് ഒരു രാഷ്ട്രീയ അർത്ഥം നൽകേണ്ടത്. ഒരിക്കൽ സ്ത്രീകളോട് പറഞ്ഞിരുന്നത് വീട് സുരക്ഷിതമായ ഇടമാണ്, പുറത്തുള്ള ലോകം അപകടകരമാണ് എന്നായിരുന്നു. ഇന്നൊരു പുതിയ ചോദ്യമുയരുന്നു. പുറത്തുള്ള ലോകം സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലെങ്കിൽ ആ ലോകത്തെ മാറ്റേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? സ്ത്രീയെ വീട്ടിനുള്ളിൽ അടച്ചിട്ട് സുരക്ഷിതമാക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ സുരക്ഷിതമായ സമൂഹമല്ല. സ്ത്രീക്ക് ഭയമില്ലാതെ പുറത്തേക്കിറങ്ങാനും സഞ്ചരിക്കാനും രാത്രിയെ സ്വന്തമാക്കാനും കഴിയുന്ന സമൂഹമാണ് സുരക്ഷിതമായത്. അതിനാൽ ഒരു സ്ത്രീ രാത്രിയിൽ നഗരത്തിന്റെ തെരുവിലൂടെ നടക്കുന്നത് ഒരു സാധാരണ കാഴ്ചയായി മാറുന്ന ദിവസം അതൊരു നഗരത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ അടയാളമായിരിക്കും. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആരും അത്ഭുതപ്പെടാത്ത ദിവസം അത് സാംസ്കാരിക വളർച്ചയുടെ അടയാളമായിരിക്കും. ഒരു സ്ത്രീ സ്വന്തം സന്തോഷത്തിനായി യാത്ര പോകുമ്പോൾ വീട്ടുകാരെ വിട്ട് എന്തിനാണ് പോകുന്നത് എന്ന ചോദ്യത്തിന് പകരം യാത്ര നന്നായിരുന്നു എന്ന ചോദ്യം കേൾക്കുന്ന ദിവസം അന്ന് കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും അർത്ഥം തന്നെ മാറിയിരിക്കും. അതിജീവനത്തിനായി ഓടിയിരുന്ന കാലുകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി നടക്കുന്ന കാലുകളിലേക്കുള്ള ഈ മാറ്റം അതുകൊണ്ട് ഒരു വിനോദസഞ്ചാര കഥയല്ല, അതൊരു സാമൂഹിക പരിണാമത്തിന്റെ കഥയാണ്. ഒരിക്കൽ ഇരുട്ട് വീഴുന്നതിന് മുൻപ് വീട്ടിലെത്താൻ സ്ത്രീകൾ ഓടിയിരുന്ന വഴികളിലൂടെ തന്നെയാണ് ഇന്ന് ചിലർ സ്വാതന്ത്ര്യത്തിന്റെ നടപ്പുകൾ നടക്കുന്നത്. ഒരിക്കൽ ഭയം നിറച്ചിരുന്ന തെരുവുകളിൽ ഇന്ന് അവരുടെ ചിരി കേൾക്കുന്നു. ഒരിക്കൽ അവൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചിരുന്ന സമൂഹത്തോട് ഇന്നവർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് പോകാൻ പാടില്ല? ആ ചോദ്യം ഉയരുന്നിടത്താണ് പഴയ അതിരുകൾ തകർന്നു തുടങ്ങുന്നത്. കാരണം സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നത് അവൾ എത്ര ദൂരം യാത്ര ചെയ്തു എന്നതല്ല. സ്വന്തം ജീവിതത്തിൽ എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവൾക്ക് ലഭിച്ചോ എന്നതാണ്. അതിജീവനത്തിന്റെ വെപ്രാളങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ആകാശങ്ങളിലേക്ക് നീളുന്ന പെൺയാത്രയുടെ യഥാർത്ഥ രാഷ്ട്രീയം അതാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും മനോഹരവും എന്നാൽ അങ്ങേയറ്റം സങ്കീർണവുമായ രണ്ടു വാചകങ്ങളാണിത്. പ്രണയത്തിലും സൗഹൃദത്തിലും കുടുംബ ബന്ധങ്ങളിലും നാം പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ രണ്ടു പ്രയോഗങ്ങൾക്കിടയിൽ വലിയൊരു മനഃശാസ്ത്രപരമായ അന്തരമുണ്ട്. വെറും വാക്കുകളുടെ കസരത്തല്ല ഇത്, മറിച്ച് നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളും വിവേകവും തമ്മിലുള്ള പോരാട്ടമാണ്. ഐ ലവ് യു ബട്ട് അഥവാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ എന്ന വാചകത്തിൽ സ്നേഹത്തെക്കാൾ പ്രാധാന്യം പക്ഷേ എന്ന വാക്കിനാണ്. ഇവിടെ സ്നേഹമെന്നത് നിബന്ധനകൾക്ക് വിധേയമാണ്. ഇവിടെ നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അഥവാ യുക്തിചിന്തകളുടെ കേന്ദ്രമാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. പങ്കാളിയുടെ പോരായ്മകളെയും മാറ്റേണ്ട സ്വഭാവങ്ങളെയും കുറിച്ചുള്ള ഉത്കണ്ഠയാണ് ഇവിടെ നിഴലിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിന്റെ ചില പെരുമാറ്റങ്ങൾ എനിക്ക് അംഗീകരിക്കാനാവില്ല എന്നൊരർത്ഥം ഇതിനുണ്ട്. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ ഒരു മതിൽ തീർക്കുന്നു. സ്നേഹത്തെക്കാൾ ഉപരി പരാതികൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന അവസ്ഥയാണിത്. ബട്ട് ഐ ലവ് യു അഥവാ പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൽ പക്ഷേ എന്ന വാക്ക് ആദ്യം വരുന്നു. അതായത് പങ്കാളിയുടെ എല്ലാ പരിമിതികളെയും പോരായ്മകളെയും അംഗീകരിച്ചുകൊണ്ട് അതിനെയെല്ലാം മറികടക്കുന്ന വലിയൊരു വികാരമാണ് സ്നേഹം എന്ന് പ്രഖ്യാപിക്കുകയാണിവിടെ. ഇവിടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റം അഥവാ വികാരങ്ങളുടെ കേന്ദ്രമാണ് ആധിപത്യം പുലർത്തുന്നത്. അതോടൊപ്പം ഓക്സിറ്റോസിൻ എന്ന ബോണ്ടിംഗ് ഹോർമോൺ സജീവമാകുന്നു. ഇത് പങ്കാളിയുമായി ആഴത്തിലുള്ള ആത്മബന്ധവും സുരക്ഷിത ബോധവും നൽകുന്നു. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. നീയൊരു പക്ഷേ പൂർണ്ണതയുള്ള ആളല്ലായിരിക്കാം. എങ്കിലും നിന്നെ ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന അഗാധമായ അർത്ഥമാണിതിന്. ഇതൊരു നിരുപാധികമായ സ്നേഹമാണ്. ജീവിതം ഒരു സ്വർഗമാകണമെങ്കിൽ ഐ ലവ് യു ബട്ട് എന്നതിൽ നിന്ന് ബട്ട് ഐ ലവ് യു എന്നതിലേക്ക് നാം വളരേണ്ടതുണ്ട്. ആദ്യത്തെ വാചകം ഒരു വിധി തീർപ്പാണ്. എന്നാൽ രണ്ടാമത്തെ വാചകം ഒരു ചേർത്ത് പിടിക്കലാണ്. പങ്കാളിയുടെ കുറ്റങ്ങൾ എണ്ണി പറയുന്ന ഡോപ്പമിൻ നൽകുന്ന താൽക്കാലിക ആവേശത്തെക്കാൾ അവരുടെ പോരായ്മകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കുന്ന ഓക്സിറ്റോസിൻ നൽകുന്ന ആത്മബന്ധമാണ് സുസ്ഥിരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനം. നമ്മുടെ ബന്ധങ്ങളിൽ പക്ഷേ എന്നത് സ്നേഹത്തിന് തടസ്സമാകരുത്, മറിച്ച് സ്നേഹത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനുള്ള കാരണമാകണം. നീ ഇങ്ങനെയായതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ നീ ഇങ്ങനെയായിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്താണ് സ്നേഹത്തിന്റെ യഥാർത്ഥ വിജയം.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പതലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

നിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തനുഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: കൂടെ കഴിക്കാണ്ടവൻ എവിടെയാ എന്താ പോയത്? കർമ്മഫലം
2: കടലാസം മനസ്സിലാക്കായിട്ട് ആനപ്പറമ്പിൽ അറിഞ്ഞിരിക്കണ്ടാവും. ഞാൻ വേണമെങ്കിൽ പോയി വിളിച്ചോണ്ട്
1: വരാം. വേണ്ട വേണ്ട, അവൻ ഇഷ്ടമുള്ളപ്പോ വന്നോട്ടെ, ഇഷ്ടമുള്ളപ്പോ പോട്ടെ.
2: ആ
1: ഓമുണ്ണി അബ്ദുള്ളയെ കണ്ടോ?
2: കണ്ടു. കിഴക്കടുത്ത തേങ്ങ കൊടുത്ത വകയിൽ ഒന്നും ഇങ്ങോട്ട് വരാനില്ല. കടം മേടിച്ച വകയിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലാറുണ്ടേനു.
1: മൂന്ന് പാടത്തെ മിച്ചം നെല്ല് ഇന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തേക്കും.
2: പത്ത് പറ നെല്ലെങ്കിലും ഇവിടുത്തെ പത്താഴത്തിലും കാണണ്ടേ? ഇവിടുത്തെ ചെലവിനുള്ള നെല്ലിന് വേണ്ടി പുറത്തു പോകേണ്ടി വന്നാല്
1: ഇക്കുറി കേശവനുള്ള അളവ് അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ എന്താ? ഏതായാലും ഗുരുവായൂരപ്പനും കേശവനും ഉള്ളത് മുടങ്ങരുത്. വല്യകാരണവന്മാരായിട്ടുള്ളതും അറിയാം. കേശവൻ കണിശമായും ദിവസവും മുഖം കാണിക്കാൻ വരുന്നത് താൻ കാണില്ലേ? ഓലോത്ത ഒരംഗമാ കേശവനും. അവനും എനിക്കും ഏതാണ്ട് സമപ്രായമാണ്. നിലമ്പൂരെന്ന് തന്നെയാ കേശവനും എനിക്കും ബന്ധു.
2: അറിയാം അറിയാം.
1: ഏതാണ്ട് 12 വയസ്സ് പ്രായം. കേശവന്റെ കീഴിൽ നിന്ന് ഞാൻ മാറില്ല. ഞങ്ങൾ ഒന്നിച്ച് കളിക്കും, മണ്ണിലുരുളും, കുളിക്കും, ശർക്കര ഉണ്ടെന്ന് തിന്നും. വിളിക്കുമ്പോ കാണാത്തതിന് അമ്മാവന്റെ ചൂരക്കഷായവും കിട്ടും. അറിയോ കോമുണ്ണി, കേശവനാ നിധി കാലുകൊണ്ട് തട്ടി തന്നെ കാണിച്ചു തന്നത്.
3: എന്ത്
1: നിധിയെ നിധി, ഒരു പൊന്നും കൂടെ നിറയെ പണം. ഇന്നും ഗുരുവായൂരപ്പന്റെ വാകച്ചാർത്തിന് അഭിഷേകം നടത്തുന്ന പൊന്നും കുടങ്ങളിൽ ഒന്ന് അവ. ഗുരുവായൂരപ്പന്റെ ആദ്യത്തെ പൊന്നും കുടം. ഉണ്ണി, ഇങ്ങനെ തെക്ക് വടക്ക് നോക്കി നടന്നാൽ മതിയോ?
4: പിന്നെന്താ ചെയ്യണ്ടേ?
1: ഓലോം കുറച്ചൊക്കെ ക്ഷയിച്ചെങ്കിലും ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് നോക്കി നടത്തിയാൽ കഴിയാനുള്ള വക ഇപ്പോഴും ഉണ്ട്.
4: ഈ നില തുടർന്നാൽ ഇത് അവസാനിക്കാൻ അധിക നാൾ വേണ്ടിവരില്ല.
1: അതെ, അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്.
4: മനസ്സിലായില്ല?
1: ഇല്ല, വേണ്ടതൊന്നും നിനക്ക് മനസ്സിലാവില്ല.
4: ബുദ്ധിക്കുറവുണ്ടായിരിക്കും. അമ്മാവനല്ലേ എന്നെ എഴുത്തിനിരുത്തിയത്.
1: കേട്ടോ കൊമുണ്ണി, ഉണ്ണിയുടെ മൂലമറ്റ സംസാരം
2: മനമുരുകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ ഇവിടുത്തെ തന്നെയല്ലേ എന്ന് പറയാനാ തോന്നണത്.
4: അമ്മാവൻ ഓണമൂട്ടലുകൾ നിർത്തണം. കീഴാടങ്ങളിലേക്ക് ഇനി മേൽ അരി അളക്കരുത്. വഴിപാടുകൾക്കായി വരവും വീതിക്കരുത്. പിന്നെ ഈ പരിചാരകന്മാരും കുന്തക്കാരും ഒന്നും നമുക്കിനി വേണ്ട.
1: പരമ്പരയായിട്ടുള്ള പഴക്കം ഞാനായിട്ട് നിർത്തില്ല, നീ ആയിട്ടല്ല നിർത്തിക്കൂ.
4: ഇത്ര നാളും ആജ്ഞാപിച്ചില്ലേ, ഇനി ഇളം തലമുറ അപേക്ഷിക്കുന്ന ഒന്ന് അനുസരിക്കണം.
1: ഇക്കാര്യത്തിലൊന്നും നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. മനസ്സിലായോ?
4: മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഒരു ചെറിയ ജോലിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
1: നീ എവിടെയും പോകണ്ട, അതൊക്കെ കുറച്ചില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടന്നാൽ മാത്രം മതി.
2: അതെ, അത് തന്നെയല്ല.
4: ഓ അടിയൻ, അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചോ ആവോ?
1: എന്റെ കാലം ഏതാണ്ടൊക്കെ തീരാറായിരിക്കണം. ശ്രീദേവിയെ ഉണ്ണി അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് സമാധാനമായിരുന്നു.
5: ഉണ്ണിയേട്ടാ, കാപ്പുടിക്കാൻ വരും.
1: ധിക്കാരി,
2: മനമുരുകുന്നു. കുട്ടിക്കൃഷ്ണനും രാമേന്ദ്രനും 10 തടി വലിച്ചിട്ട സമയം കൊണ്ട് കേശവൻ എത്ര തടിയാ വലിച്ചോന്നറിയോ?
4: ആ അത് പിന്നെ കേശവൻ എന്തിനും മുമ്പനാണല്ലോ.
2: വലിയ കാരണവരായ പത്മനാഭൻ വിചാരിച്ചിട്ട് നടക്കാത്ത മഹാകാര്യം ഒറ്റയ്ക്ക് സാധിച്ചവനാ കേശവൻ.
4: തിരുവിതാംകൂർ മഹാരാജാവ് ഭഗവാന്റെ കൊടിമരത്തിന് കൊടുത്ത കാട്ടുകുറുന്തോട്ടിയുടെ ഗന്ധം തടി പുഴയെന്ന് ഒറ്റയെടുപ്പിനെടുത്ത് ക്ഷേത്രം നടക്കെ കൊണ്ടുവെച്ചിട്ടേ അവൻ നിന്നുള്ളൂ.
1: മാണിനായരെ,
6: ചിന്തയിലേക്ക് ഇറങ്ങാണ്.
1: അമ്മാളുവിനെ കുറിച്ചായിരിക്കും ചിന്ത,

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. പുറത്ത് നമ്മൾ സ്വതന്ത്രരാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര ചെയ്യാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. എന്നാൽ ഈ പുറമേയുള്ള സ്വാതന്ത്ര്യമുണ്ടായിട്ടും നമ്മളിൽ പലരും എപ്പോഴും ഒരുതരം ഭാരവും സമ്മർദ്ദവും അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഒരു തടവറയുണ്ട്, നമ്മുടെ ചിന്തകൾ. ചിന്തകൾ ഒരു വ്യക്തിക്ക് അകപ്പെടാൻ കഴിയുന്നതിൽ വച്ച് ഏറ്റവും വലിയ തടവറയാണ്. ആ തടവറയ്ക്ക് മതിലുകളില്ല, കാവൽക്കാരുമില്ല. പക്ഷേ അവിടെ നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് ഭയത്തിന്റെയും സംശയത്തിന്റെയും കഴിഞ്ഞുപോയ ദുഃഖങ്ങളുടെയും വിലങ്ങുകളാണ്. ഈ വിഷയം നമുക്കിന്ന് ആഴത്തിൽ പരിശോധിക്കാം. ആ തടവറയുടെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് എങ്ങനെ കടന്നുവരാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു വ്യക്തിക്ക് സ്വന്തം ചിന്തകൾ എങ്ങനെയാണ് ഒരു ജയിൽ പോലെ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഈ തടവറയുടെ കമ്പികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭയം, കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ, സ്വയം വിമർശനം എന്നിവ ഉപയോഗിച്ചാണ്. നമ്മുടെ ചിന്തകളുടെ തടവറയിലെ ഏറ്റവും വലിയ കമ്പി ഭയമാണ്. ഞാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുമോ, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ തുടങ്ങിയ ചിന്തകൾ നമ്മെ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിൽ നിന്നും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നതിൽ നിന്നും തടയുന്നു. നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമ്മുടെ മനസ്സ് പറയും. പക്ഷേ ആ സുരക്ഷിതത്വം നമ്മുടെ സാധ്യതകളെ അടച്ചിടുന്ന ഒരു ജയിലായി മാറും. തടവറയിൽ അടുത്ത ചങ്ങല കഴിഞ്ഞ കാലത്തെ ദുഃഖങ്ങളാണ്. മുമ്പ് സംഭവിച്ചു പോയ തെറ്റുകളെയും നഷ്ടങ്ങളെയും കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കും. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നുള്ള ചിന്തകൾ നമ്മെ മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാറ്റിയെഴുതാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ ഓർമ്മകൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നമ്മൾ അനുവാദം നൽകുകയാണ്. ഈ തടവറയിലെ ഏറ്റവും ക്രൂരനായ കാവൽക്കാരൻ സ്വയം വിമർശനമാണ്. ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, എന്റെ കുറവുകൾ വലുതാണ് തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് സംവാദം നമ്മെ നമ്മുടെ കഴിവുകളിൽ നിന്ന് അകറ്റി നിസ്സഹായതയുടെ തടവറയിൽ പൂട്ടിയിടുന്നു. ഈ തടവറയിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു താക്കോലുണ്ട്, അതാണ് ബോധ്യം. നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും സത്യമായി കൊള്ളണമെന്നില്ല. നമ്മുടെ ചിന്തകൾ ഒരു ആകാശത്തിലൂടെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങൾ പോലെയാണ്. അവ വരും പോകും, പക്ഷേ നമ്മൾ പലപ്പോഴും ആ മേഘങ്ങളെ സത്യമായി കണ്ട് അതിൽ കയറിയിരിക്കുകയാണ്. ഇതൊരു ചിന്ത മാത്രമാണ്, എന്റെ യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ തടവറയുടെ താക്കോൽ കണ്ടെത്തിക്കഴിഞ്ഞു. ഭയം വരുമ്പോൾ ഇതെന്റെ ഭയമാണ്, എന്റെ ഭാവിയല്ല എന്ന് സ്വയം പറയാനുള്ള ധൈര്യമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവട്. നമുക്ക് ചിന്തകളെ പൂർണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ ഏത് ചിന്തകളെ നമ്മുടെ കൂടെ നിർത്തണം, ഏതിനെ പറഞ്ഞുവിടണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിന് കൂടുതൽ ഊർജം കൊടുക്കാതിരിക്കുക. അതിനു പകരം ആ നിമിഷം തന്നെ അനുകൂലമായ മറ്റൊരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുക. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന പുസ്തകങ്ങൾ, സംസാരിക്കുന്ന ആളുകൾ, ഇവയെല്ലാം ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. കാരണം ഇവയാണ് നമ്മുടെ തടവറയുടെ ചുവരുകൾ നിർമ്മിക്കുന്നത്. ചിന്തകളുടെ തടവറയിൽ നിന്ന് പുറത്തു വരാനും നമ്മുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കാനും സഹായിക്കുന്ന ചില പ്രായോഗിക വഴികളിതാ. നമ്മുടെ ചിന്തകളുടെ തടവറയുടെ 90% ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖമോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ ആണ്. ഈ തടവറ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ, ഇപ്പോൾ സംസാരിക്കുന്ന ആളിൽ, നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നിമിഷത്തിൽ ഭയമില്ല, പശ്ചാത്താപമില്ല. ഈ നിമിഷമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. സ്വയം വിമർശനത്തിന്റെ കാവൽക്കാരനെ നമുക്ക് ഒഴിവാക്കണം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് കുറവുകൾ ഉണ്ടാകാം, നമ്മൾ തെറ്റുകൾ വരുത്താം. ഈ കുറവുകളോടെയും തെറ്റുകളോടെയും നമ്മളെ അംഗീകരിക്കുക. ഒരു സുഹൃത്ത് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സ്നേഹത്തോട് സംസാരിക്കുമോ അതുപോലെ നമ്മളോട് തന്നെ സംസാരിക്കുക. സ്വയം സ്നേഹിക്കുമ്പോൾ
ആ തടവറയുടെ ചുമരുകൾ താനെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങും. ശരീരത്തിന് വ്യായാമം നൽകുന്നതുപോലെ മനസ്സിനും വ്യായാമം നൽകണം. ഇതിന് ഏറ്റവും നല്ല വഴിയാണ് ധ്യാനം. ദിവസവും കുറച്ചു സമയം കണ്ണുകളടച്ച് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിന്തകൾ വന്നും പോയും ഇരിക്കും. നമ്മൾ അവയെ ശ്രദ്ധിക്കാതെ വിട്ടുകളയാൻ പഠിക്കും. ഈ പരിശീലനം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നു. നിങ്ങൾക്ക് അകപ്പെടാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തടവറ നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ്. അതേസമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും നിങ്ങളുടെ ചിന്തകൾ തന്നെ നൽകുന്നതാണ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ലോകം. ആ ലോകം ഒരു ഇരുണ്ട തടവറയായിരിക്കണോ അതോ പ്രകാശം നിറഞ്ഞ ഒരു ഉദ്യാനമായിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ചിന്തകളെ തിരിച്ചറിയുക. അതിനെ തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ അവകാശം ഉപയോഗിക്കുക.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് ചേലക്കരയുടെ തലമപ്പന്തിനെ കുറിച്ച് കേൾക്കാം. ക്രിക്കറ്റും ഫുട്ബോളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് കളികളുണ്ടായിരുന്നു. ഓരോ പ്രദേശത്തിനും അതിന്റേതായ കളികൾ. അത്തരത്തിലൊരു നാടൻ കളി തൃശൂർ ജില്ലയിലെ ചേലക്കര എന്ന ഗ്രാമത്തിന്റെ സ്വന്തം കളി തലമപ്പന്ത്. തലമപ്പന്ത് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചേലക്കരയ്ക്ക് പുറത്തുള്ളവർക്ക് അത്ര പരിചിതമായിരിക്കില്ല. കാരണം ഇത് ചേലക്കരയുടെ മാത്രം ഒരു പാരമ്പര്യ കളിയാണ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കളി നടത്താറുള്ളത്. ഈ കളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് ചേലക്കരക്കാർ പറയുന്നു. തലമപ്പന്ത് എന്ന പേര് വന്നതിന് കാരണം വ്യക്തമല്ല. കളിയുടെ ഒന്നാം ഘട്ടത്തിന്റെ പേര് തലമ എന്നായതുകൊണ്ടാവാം ആ പേര് വന്നത്. തുകലിൽ ചകിരിച്ചോറ് കുത്തി നിറച്ച് ഒരു പന്ത്, അതാണ് തലമപ്പന്ത്. ചേലക്കരയുടെ ഹൃദയത്തിലൂടെയാണ് ഈ പന്ത് ഉരുളുന്നത് എന്ന് വേണം പറയാൻ. ആധുനിക പന്തുകൾ വരുന്നതിന് മുൻപ് നമ്മുടെ നാടുകളിൽ പന്ത് ഉണ്ടാക്കാൻ പലതരം വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. പണ്ടുകാലത്ത് തലമപ്പന്ത് കളിക്ക് ഉപയോഗിക്കുന്ന പന്ത് ഉണ്ടാക്കുന്നത് തന്നെ ഒരു പ്രത്യേക കലയായിരുന്നു. തഴ ഓലയെ എടുത്ത് പ്രത്യേക രീതിയിൽ നെയ്തെടുത്ത് പന്തുണ്ടാക്കിയിരുന്നു എന്നും പഴമക്കാർ പറയുന്നു. പന്തുണ്ടാക്കുക എന്നത് തന്നെ കളിയിലെ ഒരു പ്രധാന ഭാഗമാണ്. കളി നടക്കുന്ന സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. വിശാലമായ പാടങ്ങളോ കളിക്കളങ്ങളോ ആവശ്യമില്ല. ആളുകൾക്ക് ഒത്തുകൂടാൻ കഴിയുന്ന ഏത് സ്ഥലത്തും ഈ കളി നടക്കും. എന്നാലും ചേലക്കരയിൽ ഇതിനുവേണ്ടി മൈതാനമുണ്ട്. കളിയിൽ ടീമിനെണ്ണം നിശ്ചയിച്ചിട്ടില്ല. എത്ര ടീമിന് വേണമെങ്കിലും കളിക്കാം. എന്നാൽ ഒരു ടീമിൽ 7 കളിക്കാർ, 7 കടമ്പകൾ കടക്കണം. തലമ, ഒറ്റ, എരട, തുടമ, പിടിച്ചാൽ, കാക്കുടി, ഓടി. ഇതിൽ ഒറ്റ എന്ന് പറഞ്ഞാൽ ഒറ്റ കൈകൊണ്ട് കളിക്കുന്നതാണ്. ഓടി എന്നത് കാലുകൊണ്ട് കളിക്കുന്നതാണ്. 3 വട്ടം വീതം ഈ റൗണ്ടുകൾ പൂർത്തിയാക്കണം. ഒരു ഗ്രാമത്തിന് മാത്രം അറിയാവുന്ന ഓണക്കളി, കേരളത്തിൽ മറ്റാർക്കും അറിയാത്ത പന്തുകളി. ചേലക്കരയുടെ വേൾഡ് കപ്പാണ് തലമപ്പന്ത്. ചേലക്കരക്കാരുടെ ലോകമാണിത്. ചേലക്കരയുടെ പുറത്തുനിന്ന് ഒരാൾ ഈ കളി കാണാനെത്തിയാൽ തല പെരുത്തത് തന്നെ. ഒന്നും മനസ്സിലാവാതെ അന്തമിട്ട് നിൽക്കേണ്ടി വരും. ചേലക്കരയുടെ ഹരമാണ് ഈ കളി. കളി തുടങ്ങിയാൽ എല്ലാ പണിയും മാറ്റിവെച്ച് ചേലക്കരക്കാർ കളി കാണാൻ വരും. ആരവം ഒടുങ്ങാത്ത കളി. ഇതെപ്പോ തീരുമെന്ന് പറയാനാവില്ല. അന്ന് തീർന്നില്ലെങ്കിൽ പിറ്റേന്നും കളി തുടരും. ഈ കളിയിൽ തോൽവി ജയം എന്നതിനേക്കാൾ ഇത് ഒത്തുകൂടലിനും സന്തോഷത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. കളിയുടെ ലളിതമായ നിയമങ്ങൾ തന്നെയാണ് ഈ കളിയുടെ സൗന്ദര്യവും. ഇതൊരു ചെറിയ കളി മാത്രമായിരിക്കാം, പക്ഷെ ഒരു നാടിന്റെ സംസ്കാരവും പാരമ്പര്യവും ഇതിലൊളിഞ്ഞു കിടക്കുന്നുണ്ട്. തലമപ്പന്ത് കളിക്കുമ്പോൾ അത് വെറും പന്ത് കളിയല്ല, അത് ചേലക്കരയുടെ കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: കലാലയ ഫിലിംസിന്റെ ബാനറിൽ എച്ച് ഇബ്രാഹിം നിർമ്മാണവും എം എസ് മണി സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഡോക്ടർ. വൈക്കം ചന്ദ്രശേഖരൻ നായർ കഥയും സംഭാഷണവും എഴുതി. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നു. യേശുദാസ്, മെഹബൂബ്, പി സുശീല, പി ലീല, ശാന്ത പി നായർ, കോട്ടയം ശാന്ത എന്നിവരായിരുന്നു ഗായകർ. 1963 മാർച്ച് 20 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, സുകുമാരൻ നായർ, മാധവൻ, നെല്ലിക്കോട് ഭാസ്കരൻ, മുത്തയ്യ, എസ് പി പിള്ള, ജെ എ ആർ ആനന്ദ്, ഷീല, ശാന്തി, അടൂർ പങ്കജം, ഉഷ, സുശീൽ, ശ്യാം, കോട്ടയം ശാന്ത എന്നിവരായിരുന്നു അഭിനേതാക്കൾ. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ഡോക്ടർ എന്ന നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു ഈ ചിത്രം. 8 പാട്ടുകളായിരുന്നു ഡോക്ടർ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടർ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

കാലത്തെ തോൽപ്പിച്ച ചെറിയ കണ്ടുപിടുത്തങ്ങൾ, നാം ദിവസവും ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പഴയ കഥകൾ. നമ്മുടെ വീടുകളിൽ ഓരോ ദിവസവും നടക്കുന്ന ഒരു വിചിത്രമായ സംഗതിയുണ്ട്. രാവിലെ ഉറക്കമുണർന്നാൽ ചായയോ കാപ്പിയോ ഉണ്ടാക്കുന്നു, പല്ല് തേക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ബാഗിന്റെ സിപ്പ് വലിക്കുന്നു, ടോസ്റ്റ് ചൂടാക്കുന്നു, കുപ്പി തുറക്കുന്നു, രാത്രി കിടക്കുന്നതിന് മുൻപ് ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ അതിലെന്താ ഇത്ര കൗതുകം എന്ന് തോന്നാം. പക്ഷേ ഒരു നിമിഷം നമുക്ക് നമ്മുടെ വീടിനുള്ളിലെ ഈ സാധാരണ വസ്തുക്കളെ ചരിത്രത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിയാലോ? നമ്മൾ ആധുനികമെന്ന് കരുതുന്ന പല വസ്തുക്കളുടെയും പ്രായം നമ്മളെക്കാൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളെക്കാളും മുത്തച്ഛന്മാരെക്കാളും അപ്പുറത്തേക്കാണ് പോകുന്നത്. ചിലത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളവയാണ്. സാങ്കേതിക വിദ്യ അതിവേഗം മാറിയിട്ടും അവയുടെ അടിസ്ഥാന ആശയം ഇന്നും നമ്മോടൊപ്പമുണ്ട്. മൊബൈൽ ഫോണുകൾ മാറി, കമ്പ്യൂട്ടറുകൾ മാറി, കാറുകൾ മാറി, ടെലിവിഷൻ മാറി, പക്ഷേ ഒരു സിപ്പ് ഇപ്പോഴും സിപ്പ് തന്നെയാണ്. ഒരു ടീ ബാഗ് ഇപ്പോഴും ചൂടുവെള്ളത്തിൽ മുങ്ങിയാണ് തന്റെ ജോലി ചെയ്യുന്നത്. ഒരു ക്യാൻ ഓപ്പണർ ഇന്നും ടിന്നിന്റെ മൂടി തുറക്കുകയാണ്. കാലം മാറുമ്പോൾ മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളെ മാറ്റിമറിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ഒരു കണ്ടുപിടുത്തം അതിന്റെ ജോലി അത്രയും നന്നായി ചെയ്യുന്നുണ്ടാവും, അതിനെ പൂർണമായി മാറ്റേണ്ട ആവശ്യം തന്നെ മനുഷ്യന് തോന്നുകയില്ല. അങ്ങനെയാണ് ചില വസ്തുക്കൾ ചരിത്രത്തെ മറികടന്ന് നമ്മുടെ അടുക്കളയിലും കുളിമുറിയിലും അലമാരയിലും യാത്രാബാഗിലും ഇന്നും ജീവിക്കുന്നത്. ഒരു ടിന്നിന്റെ മൂടി തുറക്കാൻ പോലും മനുഷ്യനൊരിക്കൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നൊരു ടിൻ ഭക്ഷണ സാധനം വാങ്ങിയാൽ അത് തുറക്കാൻ നമുക്ക് സെക്കൻഡുകൾ മതി. പക്ഷേ ടിന്നിലടച്ച ഭക്ഷണം ജനപ്രിയമായ ആദ്യകാലത്ത് സ്ഥിതി അത്ര എളുപ്പമല്ലായിരുന്നു. സംരക്ഷിച്ച ഭക്ഷണം ദീർഘകാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള ആശയം സൈനിക ആവശ്യങ്ങളുമായി ശക്തമായി ബന്ധപ്പെട്ടിരുന്നു. യുദ്ധഭൂമിയിൽ സൈനികർക്ക് ദീർഘകാലം സൂക്ഷിക്കാവുന്ന ഭക്ഷണം ആവശ്യമായിരുന്നു. എന്നാൽ ഭക്ഷണം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം പിന്നീട് ഉയർന്നു. ഇത് എങ്ങനെ തുറക്കും? ആദ്യകാല ടിന്നുകൾ തുറക്കാൻ ചിലപ്പോൾ കത്തി, ചുറ്റിക തുടങ്ങിയ ഉപകരണങ്ങൾ വരെ ഉപയോഗിക്കേണ്ടി വന്നു. പിന്നീട് പ്രത്യേകമായ ക്യാൻ ഓപ്പണറുകൾ രൂപപ്പെട്ടു. ഇന്ന് അതിന്റെ രൂപം പലതവണ മാറിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന ആശയം മൂടി തുറക്കുക, ഭക്ഷണം പുറത്തെടുക്കുക എന്നത് തന്നെയാണ്. മനുഷ്യന്റെ ചില മികച്ച കണ്ടുപിടുത്തങ്ങൾ സങ്കീർണമായ യന്ത്രങ്ങളല്ല, ഒരു ചെറിയ അസൗകര്യം ഇല്ലാതാക്കുന്ന ലളിതമായ പരിഹാരങ്ങളാണ്. മനുഷ്യ ചരിത്രത്തിൽ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും വീടിന്റെയും ചരിത്രം ധാരാളം എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ ശുചിത്വം എങ്ങനെ പാലിച്ചു എന്ന ചരിത്രം പലപ്പോഴും അത്ര മനോഹരമായി പറയപ്പെടില്ല. ആധുനിക ടോയ്ലറ്റ് പേപ്പർ സംവിധാനം 19-ാം നൂറ്റാണ്ടിൽ ശക്തമായി വികസിച്ചു. 1890-കളോടെ പെർഫോംഡ് ടോയ്ലറ്റ് പേപ്പേഴ്സ് റോൾസ് വ്യാപകമായി വിപണിയിലെത്തി. ഇന്ന് ടോയ്ലറ്റ് പേപ്പർ ഒരു സാധാരണ ഗൃഹ ഉപകരണമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ മനുഷ്യ സമൂഹത്തിന്റെ ശുചിത്വ ബോധം മാറിയ ഒരു വലിയ ചരിത്രമുണ്ട്. ഒരിക്കൽ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലും സാധാരണക്കാരുടെ വീടുകളിലും ഇതിനായി ഉപയോഗിച്ചിരുന്നത് പലവിധ വസ്തുക്കളായിരുന്നു. ഇന്ന് ഒരു റോളിന്റെ അറ്റം കണ്ടെത്തി വലിച്ചാൽ മതി. നൂറ്റാണ്ടുകളുടെ മനുഷ്യ ചരിത്രം ഒരു ചെറിയ പേപ്പർ റോളിൽ ചുരുണ്ടുകിടക്കുന്നത് പോലെ ചൂടുള്ള ചായ കുറച്ചു നേരം കഴിഞ്ഞാൽ തണുക്കും, പക്ഷേ നമുക്ക് ചൂട് സൂക്ഷിക്കണം. ഈ സാധാരണ ആവശ്യത്തിൽ നിന്നാണ് തെർമൽ ഇൻസുലേഷൻ സാങ്കേതിക വിദ്യയുടെ മനോഹരമായ കഥ ആരംഭിക്കുന്നത്. 1892-ൽ സർ ജെയിംസ് ഡ്യുവാർ വികസിപ്പിച്ച ഡബിൾ വാൾഡ് വാക്വം വെസലാണ് പിന്നീട് വാക്വം ഫ്ലാസ്ക് എന്നറിയപ്പെട്ട ഉപകരണങ്ങളുടെ ശാസ്ത്രീയ അടിത്തറ. രണ്ട് ഭിത്തികൾക്കിടയിലെ വാക്വം ചൂടിന്റെ കൈമാറ്റം കുറയ്ക്കുകയായിരുന്നു ആശയം. പിന്നീട് ഈ സാങ്കേതിക വിദ്യ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്കെത്തി. ഇന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും സ്കൂളിലേക്കും യാത്രകളിലേക്കും നമ്മോടൊപ്പം പോകുന്ന ഫ്ലാസ്ക് തുറക്കുമ്പോൾ അതിനുള്ളിലൊരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഭൌതികശാസ്ത്രം നമ്മോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ചായയ്ക്ക് പഴയ രുചിയാണെങ്കിലും അതിനെ ചൂടോടെ സൂക്ഷിക്കുന്ന ശാസ്ത്രം അത്യന്തം ആധുനികമായിരുന്നു. ഒരു റേസർ കയ്യിലെടുക്കുമ്പോൾ അതൊരു വലിയ സാങ്കേതിക വിദ്യയാണെന്ന് ആരും കരുതില്ല. പക്ഷെ ഷേവിങ്ങിന്റെ ചരിത്രം മനുഷ്യന്റെ ദൈനംദിന ശീലങ്ങളുമായി ചേർന്ന ഒരു സാങ്കേതിക ചരിത്രം തന്നെയാണ്. കിംഗ് സി ജില്ലറ്റ് വികസിപ്പിച്ച ഡിസ്പോസിബിൾ ഡബിൾ എഡ്ജ് സേഫ്റ്റി റേസർ സംവിധാനം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വൻ ജനപ്രീതി നേടി. 1903-ഓടെ ജില്ലറ്റ് സേഫ്റ്റി റേസറിന്റെ വാണിജ്യവൽക്കരണം ശക്തമായി. അതിനു മുമ്പ് റേസർ ഉപയോഗം കൂടുതൽ അപകടകരവും പരിപാലനം ആവശ്യമുള്ളതുമായിരുന്നു. പുതിയ സേഫ്റ്റി ലേസർ ഒരു ചെറിയ മാറ്റം വരുത്തി.
ബ്ലേഡ് മാറ്റാം, റേസർ തന്നെ മാറ്റേണ്ടതില്ല. ഇന്ന് ഇലക്ട്രിക് ട്രിമ്മേഴ്സ്, കാട്രിഡ്ജ് റേസേഴ്സ്, സൊഫിസ്റ്റിക്കേറ്റഡ് ഷേവിംഗ് സിസ്റ്റംസ് എന്നിവ വന്നിട്ടും ആ പഴയ ആശയത്തിന്റെ അടിസ്ഥാന രൂപം ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ചായയ്ക്ക് ഒരു ചരിത്രമുണ്ട്, ടീ ബാഗിനും ഒരു ചരിത്രമുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ടീ മർച്ചന്റ്സ് ചെറിയ സിൽക്ക് അല്ലെങ്കിൽ ഗോസ് ബാഗ്സിൽ ടീ സാമ്പിൾസ് അയച്ചിരുന്നതായി രേഖകളുണ്ട്. പിന്നീട് ഫിൽറ്റർ പേപ്പർ ടീ ബാഗ്സ് സാധാരണ ഉപഭോക്തൃ ഉൽപ്പന്നമായി വളർന്നു. ഇന്നൊരു കപ്പ് ചായ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഒരു ചെറിയ ബാഗ് എടുക്കുക, ചൂടുവെള്ളത്തിലിടുക, കാത്തിരിക്കുക, അത്രമാത്രം. പക്ഷേ അതിനുള്ളിൽ ഒരു മനോഹരമായ സാങ്കേതിക ആശയമുണ്ട്. ചായയും വെള്ളവും തമ്മിൽ ബന്ധിപ്പിക്കുക, ചായപ്പൊടി കപ്പിലേക്ക് ചിതറാതിരിക്കുക. മനുഷ്യന്റെ വലിയ കണ്ടുപിടുത്തങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ സൌകര്യങ്ങളാണ്. ഇൻസ്റ്റന്റ് കോഫി ലോകത്തെ കീഴടക്കുന്നതിന് മുൻപേ കാപ്പി തയ്യാറാക്കുന്നതിന് പല രീതികളും മനുഷ്യർ പരീക്ഷിച്ചിരുന്നു. ഫിൽറ്റർ കോഫി എന്ന ആശയം കാപ്പിപ്പൊടിയിലൂടെ ചൂടുവെള്ളം കടത്തിവിട്ട് സോലുബിൾ കോമ്പൗണ്ട്സ് വേർതിരിച്ചെടുക്കുന്ന ലളിതമായ എക്സ്ട്രാക്ഷൻ പ്രോസസ്സാണ്. 1908 ജർമ്മൻ വീട്ടമ്മ മെലിറ്റ ബെൻസ് പേപ്പർ കോഫി ഫിൽറ്റർ വികസിപ്പിച്ചത് കോഫി മേക്കിംഗ് ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായി. അവൾ ഒരു മെറ്റൽ കോഫി ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ കാപ്പിക്കുരുവിന്റെ പൊടി കപ്പിലെത്തുന്നത് ഒഴിവാക്കാൻ ബ്ലോട്ടിംഗ് പേപ്പർ ഉപയോഗിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു വീട്ടമ്മയുടെ ചെറിയ അസൗകര്യം പിന്നീട് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ പ്രഭാതത്തെ മാറ്റിമറിച്ചു. ഇന്ന് ഫിൽറ്റർ കോഫി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെറും കാപ്പി കുടിക്കുകയല്ല. വസ്ത്രത്തിന്റെ സിപ്പ് തുറക്കുമ്പോൾ നമുക്കതൊരു സാധാരണ ചലനമായി മാത്രമേ തോന്നാറുള്ളൂ. പക്ഷേ സിപ്പ് മനുഷ്യന്റെ മെക്കാനിക്കൽ ഡിസൈന്റെ അതിമനോഹരമായ ഉദാഹരണമാണ്. പല ഘട്ടങ്ങളിലൂടെയാണ് മോഡേൺ സിപ്പർ രൂപപ്പെട്ടത്. വിറ്റ്കോംബ് ജഡ്സൺ 1890 ക്ലാസ് ബ്ലോക്കർ എന്ന ആശയത്തിന് പേറ്റന്റ് നേടി. പിന്നീട് ഗൈഡ്സൺ സൗണ്ട് ബാക്ക് അതിന്റെ രൂപകൽപ്പന കൂടുതൽ പ്രായോഗികമാക്കി. 1913 മോഡേൺ സിപ്പറിന്റെ നിർണായക രൂപം വികസിപ്പിച്ചു. രണ്ട് നിരകളിലായി കിടക്കുന്ന ചെറിയ പല്ലുകൾ, അവയെ ഒന്നിപ്പിക്കുന്ന ഒരു സ്ലൈഡർ, അത്രമാത്രം. പക്ഷെ ആ ചെറിയ സംവിധാനം വസ്ത്രത്തിൽ, ബാഗിൽ, ഷൂസിൽ, ടെന്റിൽ, യാത്രാ ബാഗിൽ, മെഡിക്കൽ ഉപകരണങ്ങളിൽ വരെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മനോഹരമായ രൂപം പലപ്പോഴും കണ്ണിൽപ്പെടാത്ത ലാളിത്യമാണ്. 1915 രൂപം നേടിയ കൊക്കക്കോളയുടെ കൌണ്ടർ ബോട്ടിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും തിരിച്ചറിയാനാവുന്ന പ്രോഡക്റ്റ് ഡിസൈനുകളിൽ ഒന്നാണ്. അതിനു പിന്നിൽ ഒരു വിപണന ചിന്തയുണ്ടായിരുന്നു. കുപ്പി ഇരട്ടിലും സ്പർശത്തിലൂടെയും തിരിച്ചറിയാൻ കഴിയണം. അതിന്റെ വളഞ്ഞ രൂപം പിന്നീട് കൊക്കക്കോളയുടെ വിഷ്വൽ ഐഡന്റിറ്റിയുടെ ഭാഗമായി. ഇന്നൊരു ചുവന്ന പശ്ചാത്തലത്തിൽ ആ രൂപമുള്ള കുപ്പിയുടെ സിൽഹൌട്ടെ മാത്രം കണ്ടാലും പലർക്കും ബ്രാൻഡ് മനസ്സിലാവും. ചില ഉൽപ്പന്നങ്ങൾ അവരുടെ ഉപയോഗത്തെക്കാൾ വലുതായി മാറുന്നു. അവ ഒരു വസ്തുവിൽ നിന്ന് ഒരു പ്രതീകമായി പരിണമിക്കുന്നു. ഇന്ന് കോൺവേഴ്സ് സ്നീക്കേഴ്സ് യുവാക്കളുടെ ഫാഷൻ കൾച്ചറിന്റെ ഭാഗമാണത്. പക്ഷേ അവയുടെ തുടക്കം ഫാഷൻ റൺവേകളിൽ അല്ലായിരുന്നു. കോൺവേഴ്സ് ഓൾ സ്റ്റാർ ബാസ്കറ്റ്ബോൾ ഷോസ് 1917 അവതരിപ്പിക്കപ്പെട്ടു. ബാസ്കറ്റ്ബോൾ താരം ചക്ക് ടെയ്ലറിന്റെ പങ്കാളിത്തത്തോടെ ഈ ഫുട്വെയർ കൂടുതൽ ജനപ്രിയമായി. ഒരിക്കൽ കായിക താരങ്ങളുടെ കാലിൽ കണ്ടിരുന്ന ഷോ പിന്നീട് സംഗീതത്തിന്റെയും യുവ സംസ്കാരത്തിന്റെയും ഫാഷന്റെയും ഭാഗമായി തീർന്നു. ഇതാണ് ചില ഉൽപ്പന്നങ്ങളുടെ വിചിത്രമായ യാത്ര. ഉപയോഗത്തിനായി ജനിക്കുന്നു, സംസ്കാരത്തിന്റെ പ്രതീകമായി വളരുന്നു. ഇന്ന് ടോസ്റ്റർ നമ്മുടെ അടുക്കളയിലെ ഏറ്റവും സാധാരണമായ ഉപകരണങ്ങളിലൊന്നാണ്. ഒരു സ്ലൈസ് ബ്രെഡ് ഇടുക, ഒരു ലെവർ താഴ്ത്തുക, കുറച്ച് സമയത്തിന് ശേഷം ചൂടുള്ള ടോസ്റ്റ് പുറത്തേക്ക്. ഓട്ടോമാറ്റിക് പോപ്പ് അപ്പ് ടോസ്റ്ററിന്റെ കൊമേഴ്ഷ്യൽ ഹിസ്റ്ററി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്കാണ് പോകുന്നത്. 1919 ചാൾസ് സ്ട്രൈറ്റ് പേറ്റന്റ് ചെയ്ത ഓട്ടോമാറ്റിക് പോപ്പ് അപ്പ് ടോസ്റ്റർ അതിന്റെ വികസനത്തിലെ പ്രധാന ഘട്ടമായിരുന്നു. ഒരു നൂറ്റാണ്ടിന് ശേഷവും അതിന്റെ അടിസ്ഥാന അനുഭവം മാറിയിട്ടില്ല. ബ്രെഡ് അകത്തേക്ക് പോകുന്നു, ചൂടാവുന്നു, പുറത്തേക്ക് വരുന്നു. ടെക്നോളജി എത്ര മുന്നേറിയാലും മനുഷ്യന് പ്രഭാത ഭക്ഷണത്തിൽ ചിലപ്പോൾ വേണ്ടത് ഇത്രയേ ഉള്ളൂ. 1920 ലിയോ ജെർസ്റ്റഡ് സാങ് ബേബി ഗേസ് എന്ന പേരിൽ കോട്ടൺ സ്വാപ്സ് വിപണനം ചെയ്തതോടെയാണ് ഈ ഉൽപ്പന്നം വ്യാപകമായി ജനപ്രിയമായത്. ഇന്ന് കോട്ടൺ സ്വാപ്സ് വ്യക്തിശുചിത്വത്തിനും കോസ്മെറ്റിക്സിലും ക്ലീനിങ്ങിലും ക്രാഫ്റ്റിലും പലവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാന ആരോഗ്യ വിവരവും ഓർക്കണം. കാതിനുള്ളിൽ കോട്ടൺ സ്വാബ് കയറ്റി ഇയർവാക്സ് നീക്കം ചെയ്യുന്നത് സുരക്ഷിതമായ ശീലം എന്നല്ല. ഇയർ കനാൽ എന്നത്
സ്വയം ശുചീകരിക്കുന്ന സംവിധാനമാണ്. കോട്ടൺ സ്വാബ് അകത്തോട്ട് ഉപയോഗിക്കുന്നത് വാക്സ് കൂടുതൽ ആഴത്തിലേക്ക് തള്ളാനും ചെവിക്ക് പരിക്കേൽപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പഴയ ഉൽപ്പന്നം നമ്മുടെ ജീവിതത്തിൽ തുടരുന്നു എന്നതുകൊണ്ട് അതിന്റെ എല്ലാ ഉപയോഗരീതികളും ആരോഗ്യകരമാണെന്ന് പറയാൻ കഴിയില്ല. ചരിത്രം അറിയുന്നതിനൊപ്പം ശാസ്ത്രം അറിയുകയും വേണം. ഇവിടെയാണ് യഥാർത്ഥ കൗതുകം. നൂറ്റാണ്ടുകൾക്കിടയിൽ മനുഷ്യന്റെ സാങ്കേതികവിദ്യ അതിശയകരമായി വളർന്നു. എന്നിട്ടും ഈ ചെറിയ ഉൽപ്പന്നങ്ങളിൽ പലതിന്റെയും അടിസ്ഥാന രൂപം വലിയ മാറ്റമില്ലാതെ തുടരുന്നു. എന്തുകൊണ്ട്? കാരണം ഒരു നല്ല ഡിസൈൻ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യത്തോട് നേരിട്ട് ബന്ധപ്പെടുന്നു. ഒരു സിപ്പിന് അതിന്റെ ജോലി ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവശ്യമില്ല. ഒരു ടീ ബാഗിന് ടച്ച് സ്ക്രീൻ ആവശ്യമില്ല. ഒരു ക്യാൻ ഓപ്പണറിന് ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമില്ല. ഒരു ടോസ്റ്ററിന് സോഷ്യൽ മീഡിയ അക്കൌണ്ട് ആവശ്യമില്ല. അവയുടെ വിജയം അവയുടെ സങ്കീർണതയിലല്ല, അവയുടെ ലാളിത്യത്തിലാണ്. നാം പലപ്പോഴും ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്നത് പഴയതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് പുതിയതിലേക്ക് പോകുന്നതാണ് എന്ന് കരുതുന്നു. പക്ഷേ ചരിത്രം മറ്റൊരു കഥയാണ് പറയുന്നത്. പുതിയ സാങ്കേതികവിദ്യ പഴയ സാങ്കേതികവിദ്യയെ എല്ലായ്പ്പോഴും ഇല്ലാതാക്കുന്നില്ല. ചിലപ്പോൾ അത് അതിന്റെ ചുറ്റും പുതിയൊരു ലോകം പണിയുന്നു. സ്മാർട്ട് ഫോൺ വന്നിട്ടും സിപ്പർ ഇല്ലാതായില്ല. ഇന്റർനെറ്റ് വന്നിട്ടും ടീ ബാഗ് ഇല്ലാതായില്ല. ഇലക്ട്രോണിക് വെഹിക്കിൾസ് വന്നിട്ടും ബോട്ടിൽ ഓപ്പണർ അപ്രത്യക്ഷമായില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടും ടോസ്റ്റർ ഇപ്പോഴും ബ്രെഡ് ചൂടാക്കുന്നുണ്ട്. കാരണം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അത്ര വേഗത്തിൽ മാറുന്നില്ല. നമുക്കിന്നും ചൂടുള്ള പാനീയം വേണം, ഭക്ഷണം സൂക്ഷിക്കണം, വസ്ത്രം അടയ്ക്കണം, ശരീരം വൃത്തിയായി സൂക്ഷിക്കണം, റൊട്ടി ചൂടാക്കണം, കുപ്പി തുറക്കണം, കാപ്പി ഉണ്ടാക്കണം. സാങ്കേതികവിദ്യ മാറിയാലും മനുഷ്യന്റെ ചില ആവശ്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി അതേപടി തുടരുന്നു. ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു സിപ്പ് കയ്യിൽ പിടിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഒരു ചെറിയ യന്ത്രം മാത്രമല്ല പിടിക്കുന്നത്, ഒരു നൂറ്റാണ്ടിന്റെ മനുഷ്യബുദ്ധിയാണ്. ഒരു ഫ്ലാസ്കിൽ വെറും ചായയല്ല, ഭൗതിക ശാസ്ത്രത്തിന്റെ ഒരു പഴയ ആശയമാണ്. ഒരു കോഫി ഫിൽറ്ററിൽ വെറും പേപ്പറല്ല, ഒരു വീട്ടമ്മയുടെ കൗതുകവും പ്രശ്നപരിഹാര ശേഷിയും ഒളിഞ്ഞിരിക്കുന്നു. കൗതുകരസങ്ങൾ.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അവയിൽ പലതിനും ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങളുണ്ട്. ജീവൻ രൂപപ്പെടാൻ ആവശ്യമായ മൂലകങ്ങളും എല്ലായിടത്തുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എവിടെ? 1950 ഒരു ഉച്ചഭക്ഷണ സമയത്ത് അമേരിക്കയിലെ ലോസാലമോസ് ഗവേഷണ കേന്ദ്രത്തിൽ കുറച്ച് ശാസ്ത്രജ്ഞർ തമ്മിൽ ഒരു സാധാരണ സംഭാഷണം നടക്കുകയായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ഭൗതികശാസ്ത്രത്തിലെ അധികായനായ എൻറിക്കോ ഫെർമി. സംസാരം അന്യഗ്രഹ ജീവികളെക്കുറിച്ചായിരുന്നു. പെട്ടെന്ന് ഫെർമി ഒരു ചോദ്യം ചോദിച്ചു. വേർ ഈസ് എവരിബഡി? എല്ലാവരും എവിടെയാണ്? ആ ഒരു ചോദ്യം പിന്നീട് ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി മാറി. ഇന്നതിനെ ഫെർമി പാരഡോക്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ക്ഷീരപഥ ഗാലക്സിയിൽ മാത്രം ഏകദേശം 100 മുതൽ 400 ബില്യൺ വരെ നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ഭൂരിഭാഗത്തിനും ഗ്രഹങ്ങളുമുണ്ട്. ഇന്ന് 1000 എക്സോപ്ലാനറ്റുകൾ കണ്ടെത്തിക്കഴിഞ്ഞു. അവയിൽ ചിലത് ഭൂമിയുടെ വലിപ്പമുള്ളവയാണ്. ചിലതിൽ ജലമുണ്ടായിരിക്കാം, ചിലതിൽ ജീവനനുയോജ്യമായ താപനിലയും ഉണ്ടായേക്കാം. ഇനി ചിന്തിക്കുക, ഇത്തരം ഗാലക്സികൾ പ്രപഞ്ചത്തിൽ 100 കണക്കിന് ബില്യണുകൾ ഉണ്ടെന്നാണ് ഇന്നത്തെ കണക്ക്. അങ്ങനെയെങ്കിൽ ജീവൻ ഭൂമിയിൽ മാത്രം രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കാനാണോ കൂടുതൽ സാധ്യത? അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും രൂപപ്പെട്ടിരിക്കാനാണോ? മിക്ക ശാസ്ത്രജ്ഞരും രണ്ടാമത്തെ സാധ്യത തള്ളിക്കളയുന്നില്ല. പിന്നെ അവർ എവിടെ? ഇതാണ് ഫെർമിയുടെ ചോദ്യം. ജീവൻ സാധാരണമാണെങ്കിൽ ബുദ്ധിയുള്ള നാഗരികതകളും സാധാരണമായിരിക്കണം. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളായി അവയിൽ ചിലത് അത്യാധുനികമായി വളർന്നിട്ടുണ്ടാകില്ലേ? അവർ ബഹിരാകാശത്ത് സഞ്ചരിക്കില്ലേ? സന്ദേശങ്ങൾ അയക്കില്ലേ? അവരുടെ സാങ്കേതിക വിദ്യയുടെ എന്തെങ്കിലും അടയാളങ്ങൾ നമുക്ക് കാണേണ്ടതല്ലേ? പക്ഷേ ഇതുവരെ വ്യക്തമായ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ഈ വൈരുദ്ധ്യമാണ് ഫെർമി പാരഡോക്സ്. ഒരു സാധ്യത ഇതാണ്: പ്രപഞ്ചത്തിന്റെ പ്രായം ഏകദേശം 13.8 ബില്യൺ വർഷമാണ്. ഭൂമിയുടെ പ്രായം ഏകദേശം 4.5 ബില്യൺ വർഷം. മനുഷ്യന്റെ സാങ്കേതിക നാഗരികതയ്ക്ക് ഏതാനും നൂറ്റാണ്ടുകളുടെ ചരിത്രം മാത്രമേയുള്ളൂ. ഒരു വർഷത്തെ കലണ്ടറായി പ്രപഞ്ച ചരിത്രത്തെ ചുരുക്കിയാൽ മനുഷ്യന്റെ മുഴുവൻ ശാസ്ത്ര വിപ്ലവം December 31 അവസാന സെക്കൻഡുകളിലാണ് നടക്കുക. ഒരു പക്ഷേ നാം വളരെ നേരത്തെയാണ് ഉണർന്നത്. മറ്റു നാഗരികതകൾ ഇനിയും രൂപപ്പെട്ടിട്ടില്ലായിരിക്കാം. മറ്റൊരു സാധ്യത അതിലും ഭയപ്പെടുത്തുന്നതാണ്: ഒരു പക്ഷേ പല നാഗരികതകളും രൂപപ്പെട്ടിട്ടുണ്ടാകും, പക്ഷേ അവർ സ്വയം നശിച്ചുപോയിരിക്കാം. ആണവയുദ്ധം, കാലാവസ്ഥാ പ്രതിസന്ധി, കൃത്രിമ ബുദ്ധിയുടെ നിയന്ത്രണം നഷ്ടപ്പെടൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുരന്തം. സാങ്കേതിക വിദ്യ വളരുന്നതിനൊപ്പം സ്വയം നശിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ടോ? ഫെർമി പാരഡോക്സിന്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങളിലൊന്നാണിത്. നാം പലപ്പോഴും ശബ്ദങ്ങളെയാണ് അന്വേഷിക്കുന്നത്, പക്ഷേ ചിലപ്പോൾ നിശബ്ദതയും ഒരു വിവരമാണ്. പ്രപഞ്ചം ഇത്രയും വിശാലമായിട്ടും നമുക്കാരെയും കണ്ടെത്താനാകുന്നില്ലെങ്കിൽ അതും ഒരു ശാസ്ത്രീയ ചോദ്യമാണ്. ചിലപ്പോൾ കിട്ടിയ ഉത്തരത്തെക്കാൾ കിട്ടാത്ത ഉത്തരമാണ് കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. ഫെർമി പാരഡോക്സിന് ഇന്നുവരെ വ്യക്തമായ ഉത്തരമില്ല, പക്ഷേ അത് നമ്മെ വിനയമുള്ളവരാക്കുന്നു. നമ്മൾ പ്രപഞ്ചത്തിലെ ഏക ബുദ്ധിയുള്ള ജീവികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ആരെയും കണ്ടുമുട്ടാത്തവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും നിശബ്ദമായി നിരീക്ഷിക്കുന്നുണ്ടാകാം. ഈ സാധ്യതകളിൽ ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ നിഗൂഢത ഒരു പക്ഷേ അതിന്റെ നിശബ്ദത തന്നെയായിരിക്കാം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്തെ വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ. ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മൂടൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ ഇത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റു വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. കാലം അവിശ്രമമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മൾ ചെറിയ കൈവഴികൾ മാത്രം. കനകസഭാതലത്തിലിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല തന്നെ. ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭൂമി ഒരു പൊട്ടുപോലെ സൂക്ഷ്മമായിരിക്കുന്നു. അതിലെത്രയോ സൂക്ഷ്മതയാർന്ന് നമ്മൾ, അത്രയേറെ സുതാര്യ സൂക്ഷ്മമായിരിക്കുന്ന നമ്മൾ പരസ്പരം മത്സരിക്കുന്നതെന്തിന്? പല കാര്യങ്ങളിൽ അതിരുകൾ നിശ്ചയിക്കുന്നതെന്തിന്? ജാതിയും മതവുമില്ലാത്ത മനോഹരമായൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ജാതിയും മതവുമില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുക എന്നതിനേക്കാൾ മഹത്വം മറ്റെന്താണുള്ളത്? ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം പൊഴിയൂരിൽ നിന്നും പ്രഭാകരൻ, നിർമ്മല എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ഗീതാഞ്ജലി, രചന അന്തിക്കാടുമണി, സംഗീതം ഇളയരാജ, ആലാപനം SP ബാലസുബ്രഹ്മണ്യവും സംഘവും.

ആളുകൾ എപ്പോഴാണ് അപരിഷ്കൃതരായിത്തീരുന്നത്? സംശയമേതുമില്ല, ഉള്ളിൽ ജാതി ചിന്ത ഉയരുമ്പോൾ തന്നെയാണ്. ജാതി ചിന്തിക്കുന്നതും മതപരമായി ജീവിക്കുന്നതും അവികസിതം തന്നെയാണ്. മനുഷ്യനാണ് ഏറ്റവും പരിഷ്കൃത.

സമായി ജീവിച്ചേ തീരൂ. ഒന്നാലോചിച്ച് നോക്കൂ, ആധുനിക ജീവിത സൗകര്യങ്ങളൊക്കെയുള്ള ഒരാൾ, വലിയ കാറും വീടും ഓഫീസും പണവും ഒക്കെയുണ്ട്, പക്ഷെ മനസ്സ് നിറയെ ജാതിയും മതവും. എങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ മതം പറഞ്ഞു നടന്നാൽ വിദ്യാഭ്യാസം പ്രയോജനരഹിതമാവുകയല്ലേ ചെയ്യുന്നത്? ഒരാൾ പഠിക്കുന്നതും ജീവിതാനുഭവങ്ങൾ നേടുന്നതും മനുഷ്യർ ഒന്നാണെന്ന് തിരിച്ചറിയാനല്ലേ? അങ്ങനെ തിരിച്ചറിവുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഹൃദയത്തോട് നിങ്ങളെ ചേർത്തു വയ്ക്കുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച ഗാനം, സംഗീതം ശ്യാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് വർക്കല നിന്നും ജോളി, ജെറി, മേരി എന്നിവർ.

വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന പാദങ്ങൾ, മുന്നോട്ടു കുതിക്കുന്ന ജീവിതപാതകൾ. അങ്ങനെയാകുമെങ്കിൽ മനുഷ്യൻ അന്ധകാരം അന്വേഷിക്കുന്നത് എന്തിന്? ജാതി ചിന്തകളേക്കാൾ വലിയ ഇരുട്ട് വേറെ ഇല്ല തന്നെ. മതചിന്തകളേക്കാൾ വലിയ മാനക്കേടും വേറെയില്ല തന്നെ. ഒന്നല്ലി സഹോദരരല്ലി നമ്മൾ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ഒരൊറ്റ ഭൂമി, ഒരൊറ്റ ജനത, അതിനെ വേർതിരിക്കുന്നത് എന്ത് ക്രൂരമാണ്, ഭീകരമാണ്. മനുഷ്യൻ മനുഷ്യനെ വേറിട്ട് കാണുന്നതിനേക്കാൾ മോശമായ കാര്യം വേറെയില്ല തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പൂജപ്പുരിൽ നിന്നും ആനന്ദി, മഞ്ജു, ലതിക എന്നിവർ ആവശ്യപ്പെട്ട ഗാനം ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനത്തിന് തൂലിക ചലിപ്പിച്ചത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ശരത്.

എത്രമേൽ നമ്മൾ പുതിയ ലോകത്തിന്റെ പാതയോരങ്ങളിലൂടെ നടന്നു. എന്തൊക്കെ നമ്മൾ നേടി. പര്യവേഷണങ്ങൾ, അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, ശാസ്ത്രത്തിന്റെ സൗര തേജസ്സുകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ. എന്നിട്ടും ചിലരെങ്കിലും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പാതാളങ്ങളിൽ വീണുകിടക്കുന്നുണ്ടെങ്കിൽ അവരെയും ശാസ്ത്രലോകത്തിന്റെ ഭൂമികയിലൂടെ നടത്തേണ്ടതുണ്ട്. അതൊരു സാമൂഹിക ബോധമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം ആഘോഷമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ലോകം വെളിച്ചം തേടുമ്പോൾ അതറിയാതെ ചിലരെങ്കിലും മതാന്ധതയിൽ മുങ്ങിക്കിടന്നാൽ അവരെ അതിൽ നിന്നും കരകയറ്റാതിരിക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണെന്നേ പറയാനാവൂ. അല്ലാത്ത പക്ഷം കാലം ഒരുപാട് കഴിയുമ്പോൾ അവർ അവരെ ഓർത്ത് ലജ്ജിക്കേണ്ടതായി വരില്ലേ? തീർച്ചയായും അതൊരു ലജ്ജാവഹമായ സംഗതി തന്നെയാണ്. ബസ് കിട്ടാതെ നിൽക്കുന്നവരെ ഉപേക്ഷിച്ചു പോവുകയല്ലോ വേണ്ടത്. മറ്റൊരു ബസ്സിലെങ്കിലും അവരെയും കൂട്ടിക്കൊണ്ടുവരികയല്ലേ വേണ്ടത്. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, രചന കൈതപ്പുറം, സംഗീതം ഭരതൻ. താഴ്വാരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കാട്ടാക്കട നിന്നും സതീഷ്, ബിജു, ലെന എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശാസ്ത്രത്തിന്റെ ജാലകങ്ങൾ തുറന്നു കഴിഞ്ഞു, യുക്തിയുടെ കാറ്റ് വീശി തുടങ്ങി, ചിന്തയുടെ സൂര്യവെളിച്ചം പരന്നു തുടങ്ങി. യക്ഷിയും ഭൂതവും പിശാചും സാത്താനുമൊക്കെ വെറും കെട്ടുകഥകളായി. ആകാശഗ്രഹങ്ങളായ ചൊവ്വയ്ക്ക് വിവാഹം മുടക്കാനോ ശുക്രന് സമ്പത്ത് കൊണ്ടുവരാനോ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇന്ന് മിക്കവാറും പേർക്കറിയാം. ഒരു ക്ഷുദ്രപ്രയോഗം കൊണ്ടും ആരെയും ഒന്നും ചെയ്യാനാവില്ലെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചിലരെങ്കിലും ഇപ്പോഴും മുട്ടയും ക്ഷുദ്രവുമായി നടക്കുന്നുവെങ്കിൽ അവരെയും മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരും അല്ലേ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നിർവഹിച്ച ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ഇന്നലെ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് നഗരൂരിൽ നിന്നും നിഷ ഗോപാൽ. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

0: മാറുന്ന ലോകം, മാറ്റം കൊണ്ടുവരുന്ന കാലം, അതിനനുസരിച്ച് മനുഷ്യനും മാറിയേ തീരൂ. മനുഷ്യന്റെ മസ്തിഷ്കം ഒഴുക്കുവെള്ളം പോലെയാണ്. അത് കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെയാകരുത്. ഈ പഴയ കാലത്ത് ഇങ്ങനെ സ്തബ്ധമായി നിൽക്കാനാണ് എനിക്കിഷ്ടം എന്ന് ചിന്തിക്കുന്നവർ ഇഷ്ടംപോലെയുണ്ട്. നോക്കൂ, ചോദ്യം ഇതാണ്: പുനരുത്ഥാനമാണോ വേണ്ടത്, നവോത്ഥാനമാണോ വേണ്ടത്? ഒരു പരിധിവരെ പഴയതിലേക്കുള്ള എത്തിച്ചേരലുകളാണ് പുനരുത്ഥാനം. എന്നാൽ പുതിയതുകളിലേക്കുള്ള കുതിപ്പാണ് നവോത്ഥാനം. ഇതിലേതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ സംശയമേതുമില്ലാതെ പറയാനാവില്ലേ നവോത്ഥാനമാണ് വേണ്ടതെന്ന്? അല്ലാത്ത പക്ഷം ഈ ലോകം ഇരുളടഞ്ഞു പോവുകയില്ലേ? പഴയതിൽ തന്നെ തട്ടിത്തടഞ്ഞു നിന്നു പോവില്ലേ? അയിത്തവും അതുപോലുള്ള ദുരാചാരങ്ങളിലും മനുഷ്യർ ബന്ധിതരായി പോവില്ലേ? ചിന്തിച്ചേ തീരൂ. ഇഷ്ടഗാനങ്ങളിൽ ഇനി പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിലെ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ. കേസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് മഞ്ജയിൽ നിന്നും ഗ്രീഷ്മ, രേഷ്മ, മോഹനൻ എന്നിവർ.
1: കാക്കാത്തിക്കിളിയേ

നമ്മൾ എന്താണോ കുട്ടികളുടെ തലച്ചോറിൽ പകർന്നു കൊടുക്കുന്നത് അതാണ് അവർ ഉൾക്കൊള്ളുന്നത്. ഒരു കുട്ടിയും ഒരു മതസ്ഥരായും ജനിക്കുന്നില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. അങ്ങനെ അവരെ ആക്കി തീർക്കുന്നത് മുതിർന്നവരാണ്. മതപുസ്തകങ്ങൾക്ക് പകരം ശാസ്ത്ര പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്തെ അവർക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അവർ അങ്ങനെ ഉൾക്കൊണ്ടു വളരും. അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പിന്നെ എന്തിനാണ് രക്ഷിതാക്കൾ അവരെ കുട്ടിക്കാലം മുതലേ എല്ലാ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്? മതപാഠപുസ്തകങ്ങളെക്കാൾ കുട്ടികൾ ആദ്യം പരിചയിക്കേണ്ടത് ശാസ്ത്രാവബോധം നൽകുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പുതിയ ലോകത്തേക്ക് വാതിൽ തുറക്കാൻ അവയ്ക്കേ കഴിയൂ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കൈതപ്പുറം രചന നിർവഹിച്ച ഗാനം. സംഗീതം ബോംബെ രവി. ഗാനം ആലപിച്ചത് കെ.എസ്. ചിത്ര. വിദ്യാരംഭം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കോട്ടൂരിൽ നിന്നും ഹരികുമാർ, ജയകുമാർ, പത്മകുമാർ എന്നിവർ.

ചോദ്യമുന്നയിക്കൽ എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതെന്താ, ഇതെന്താ, ഇതെന്തുകൊണ്ടാ, അതെന്തുകൊണ്ടാ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. ശരിയായ ശാസ്ത്രാവബോധത്തിന് അത് വഴിതെളിക്കും. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജി യേശുദാസും എം ജി ശ്രീകുമാറും ശരത്തും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് ചാങ്ങയിൽ നിന്നും രമേശൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: രാത്രിയുടെ ഏകാന്തതയിൽ കുടമുല്ലകൾ പൂക്കും, മാദകമായ ഗന്ധം ഇളകി വരും. ഇരുട്ടിൻ്റെ അഗാധതകളിൽ നിന്ന് ആരോ നടന്നു വരുന്ന ഒച്ച സുമതിയാവുമോ അതോ ശ്യാമളയിടത്തിയോ? സാരിയുടെ തലപ്പ് പിടിച്ച് വട്ടിപോലെ കോട്ടി മുല്ലപ്പൂവുകൾ ഇറുത്തിട്ട് അവൾ തിരിഞ്ഞു നടക്കും. അപ്പോഴാണത്രേ പേടിച്ചു പോകുന്നത്. യക്ഷിയുടെ പുറംഭാഗം മുഴുവൻ പൊള്ളയാണത്രേ. അനിലക്കുഞ്ഞമ്മയാണ് അങ്ങനെ പറഞ്ഞു തന്നത്. ആയിരിക്കുമോ രാത്രിയിൽ കുടമുല്ലപ്പൂക്കൾ ഇറുക്കുവാൻ യക്ഷികൾ വരുമോ? വരുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ പൂക്കൾ ഇങ്ങനെ മണക്കുന്നതെങ്ങനെ? പേടിച്ച് കിടന്നുറങ്ങാൻ നോക്കിയാലും കുടമുല്ലപ്പൂക്കളുടെ മണം, അത് പക്ഷേ അത്രമേലിഷ്ടം.

തേഞ്ഞിപ്പലത്തിന് താഴെ അയ്യപ്പൻ കോവിലിനടുത്ത് ബേബി സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വളവിനരികിൽ ദാമോദരിയേട്ടൻ്റെ ഒരു വ്യഞ്ജനക്കടയുണ്ട്. കടയ്ക്ക് മുന്നിലൂടെ പോയാൽ മതി വശ്യവും ആസ്വാദ്യകരവും അനിർവചനീയവുമായൊരു മണം അനുഭവവേദ്യമാകും. മഞ്ഞളിൻ്റെയല്ല, മസാലയുടേതുമല്ല, ഉള്ളിയുടെയോ ഉരുളക്കിഴങ്ങിൻ്റേതോ അല്ല, വേറൊരു മണം, ഇഷ്ടപ്പെടുത്തുന്ന മണം. എന്താ ദാമോദരിയേട്ട ഈ മണം എന്ന് ചോദിച്ചാൽ, ഓ ചന്ദനത്തിരിയുടേതാടോ എന്ന് പറയും. ഏത് ചന്ദനത്തിരിയാന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ടടോ എന്ന് എങ്ങും തൊടാത്ത ഉത്തരം. എന്നാലും ആ മണം അതിന്നും മറന്നിട്ടില്ല തന്നെ. അത്രമേൽ ഇഷ്ടമുള്ള ആ മണം.

മണമുള്ള മനസ്സുകൾ. മനസ്സിന് മണമുണ്ടോ? ഉണ്ടാവണ്ടേ? നല്ല ചിന്തകൾ കൊണ്ട്, നല്ല ആശയങ്ങൾ കൊണ്ട് മനസ്സ് മണക്കണം. മണക്കുന്ന മനസ്സുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് പെർഫ്യൂമൊന്നും വേണ്ടിവരില്ല. അവരിൽ നിന്ന് ആശയങ്ങളുടെ സുഗന്ധം, ചിന്തകളുടെ സുഗന്ധം ഇതൊക്കെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. സുഖമുള്ള സുഗന്ധമാണത്. സ്വർണത്തിന് സുഗന്ധം പോലെയെന്ന് കവി പറയുന്നതുപോലെയുള്ള സുഗന്ധം, അത് അത്രമേലിഷ്ടം.

അമ്മ മണമുള്ള കറികൾ, ചോറ്, ദോശ, എല്ലാത്തിലും അമ്മ മണത്തിരുന്ന ഒരു കാലം. അമ്മയുണ്ടാക്കുന്ന തീയലിന് മുളകിൻ്റെയും മല്ലിയുടെയും മണമല്ല, വേറൊരു മണം. അതെന്ത് മണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷേ ആ മണമായിരുന്നു രുചിയായി മാറിയത്. അടുക്കളയ്ക്ക് അമ്മ മണമാണ്. അമ്മയ്ക്കൊരിക്കലും അടുക്കളയുടെ മണമായിരുന്നില്ല. അമ്മ മണം അത്രമേൽ ഇഷ്ടം.

ഏഴിലമ്പാലകൾ പൂത്തിറങ്ങുന്ന രാത്രികൾ, ഏകാന്തമായി വിജനതയിലൂടെ നടന്ന ഓർമ്മകൾ, കരുണാസായിയുടെ പഴയ കെട്ടിടത്തിന് മുന്നിലെ വഴിത്താരകളിൽ ഏഴിലമ്പാലകൾ പൂത്തു. മാസ്മരിക മണം മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത വിധം മാദകമായി നിൽക്കുന്നു. ഏഴിലമ്പാലകളിൽ യക്ഷിയുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. പക്ഷേ ആ രാത്രികളിൽ ഒരു യക്ഷിയെയും ഒരിടത്തും കാണാനായില്ല. പാലകളാകട്ടെ നിറഞ്ഞു പൂത്തുലയുകയും ചെയ്തു. പാലപ്പൂക്കളുടെ മത്തുപിടിപ്പിക്കുന്ന മാദകഗന്ധം ഗൃഹാതുരമായി ഇപ്പോഴും ചൂഴ്ന്നു നിൽക്കുന്നു. എന്തൊരു മണം, എന്തൊരു സുഖം, അത്രമേലിഷ്ടം.

ഇഷ്ടമില്ലാതെ ഓക്കാനിക്കുന്നവർ ഗർഭകാലത്താണ് ഏറെ ഇഷ്ടമുള്ള മണങ്ങളെ എന്നേക്കുമായി വെറുത്തു പോകുന്നത്. കരുവാട് ചുടുമ്പോഴുള്ള മണം ഇഷ്ടമുള്ളവരുണ്ട്. തിളയ്ക്കുന്ന ചിക്കൻ കറിയുടെ മണമടിക്കുമ്പോഴേ കൊതി വരുന്നവരുണ്ട്. പഴുത്ത മാങ്ങയുടെ മണം, കശുമാങ്ങയുടെ മണം, ചിലർക്ക് പെയിൻറ്റിൻ്റെ മണം, പെട്രോളിൻ്റെ മണം, കൂട്ടിയിട്ട കരിയിലകൾ കത്തിക്കുമ്പോഴുള്ള മണം, പുതിയ ഉടുപ്പിൻ്റെ മണം, പുതിയ പുസ്തകങ്ങളുടെ മണം, പഴയ ലൈബ്രറികളുടെ മണം, ഇഷ്ടമുള്ള മണങ്ങൾ, അങ്ങനെ എന്തെല്ലാം. ക്ലോറോഫോമിന് എന്തായിരിക്കും മണം അറിഞ്ഞുകൂടാ? അറിയണമെന്നുണ്ട്, ധൈര്യമില്ല. ഏറ്റവും ഇഷ്ടം ഏത് മണമാണെന്ന് ചോദിച്ചാൽ ചോക്ലേറ്റിൻ്റെ മണമാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ എനിക്കിഷ്ടം കോഫിയുടെ മണമാണ്, അത്രമേൽ ഇഷ്ടമുള്ള മണം.

കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ എന്ന പാട്ട് മണമുള്ള പാട്ടാണ്. എന്താവും കസ്തൂരിയുടെ മണം? കസ്തൂരിമാനിൽ നിന്നാണത്രേ കസ്തൂരി എടുക്കുന്നത്. അതിൻ്റെ നാഭിയിലാണ് കസ്തൂരി. അതിൻ്റെ മണം അതിൻ്റെ ശരീരത്തിൽ നിന്നാണ് വരുന്നതെന്ന് അതിനറിയില്ലെന്ന് പറയുന്നു. ആയിരിക്കുമോ? അത് ചുമ്മാ പറയുന്നതായിരിക്കും. അതിനറിയാതിരിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കസ്തൂരിമാനിനെ കണ്ടിട്ടില്ല. പക്ഷേ കസ്തൂരിമാൻ എന്ന ചലച്ചിത്രം കണ്ടിട്ടുണ്ട്. ലോഹിതദാസിൻ്റെ കസ്തൂരിമാൻ, കസ്തൂരി മണക്കുന്ന ചിത്രം അത്രമേലിഷ്ടം.

ചില ചന്ദനത്തിരികളുടെ മണം മരണത്തെ ഓർമ്മിപ്പിക്കും. ചില ചന്ദനത്തിരികളുടെ മണം നല്ല മൂടുണ്ടാക്കിത്തരും. മണങ്ങൾക്ക് മനുഷ്യൻ്റെ മൂടിനെ സ്വാധീനിക്കാനാവുമോ? നല്ല ഗവേഷണ വിഷയമാണ്. പക്ഷേ അനുഭവങ്ങൾ ആരാഞ്ഞാൽ ആളുകൾ പറയുന്നത് മണങ്ങൾക്ക് മൂടിനെ സ്വാധീനിക്കാനാവും എന്ന് തന്നെയാണ്. ആശ്രമങ്ങളിൽ ചന്ദനത്തിൻ്റെയും സാമ്പ്രാണിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം നിറയുന്നു. ഉത്സവങ്ങളിൽ കൊഴുന്നു മണക്കുന്നു. പരിപ്പുവടകളുടെയും ഉഴുന്നുവടകളുടെയും മണമുള്ള ചായക്കടകൾ, സുഗന്ധ സമ്മോഹനമായ തെരുവീഥികൾ മാത്രമുള്ള നാട്ടിൻപുറങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? റോഡിനിരുവശത്തും പൂമരങ്ങൾ, രാത്രിയിൽ പൂക്കുന്ന കല്യാണ സൗഗന്ധികങ്ങൾ, ഇലഞ്ഞി മരങ്ങൾ, ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്ന ഗ്രാമാന്തരങ്ങൾ അത്രമേലിഷ്ടം.

സന്ധ്യകളിൽ പ്രത്യേക മണമുണ്ടായിരുന്ന വീടുകളായിരുന്നു പണ്ട് മിക്കവാറും. നിലവിളക്ക് കത്തിച്ച് ചന്ദനത്തിരി പുകച്ച് രണ്ടും ചേർന്നൊരു മണം, പ്രത്യേക മണം, ഭക്തിയുടെ മണം. കൗമാരത്തോടെ അന്യമായി പോയ ആ മണം നാടിനും ഏറെക്കുറെ അന്യമായി പോകുന്ന കാഴ്ച. നിലാവിന് മണമുണ്ടോ? എങ്കിൽ പൗർണമിരാവുകളിൽ മണത്ത് മണത്ത് ഉറങ്ങാതെ നിലാവിൽ അലിഞ്ഞു ചേരാമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ മനോഹരമായൊരു വാക്കാണ് പെട്രിക്കോർ. പുതുമഴ നനഞ്ഞ മണ്ണിൻ്റെ മണം എന്നാണ് അർത്ഥം. അതൊരു മണമാണ്, കർഷകന്റെ ഇന്ദ്രിയങ്ങളെ പ്രസരിപ്പിക്കുന്ന മണം. പുതുമണ്ണിൻ്റെ മണമടിച്ചാൽ പാമ്പുകൾ ഇഴഞ്ഞെത്തുമെന്നറിയ. അത്രക്കിഷ്ടമാണോ പാമ്പുകൾക്ക് ഈ മണം? പാമ്പുകൾ മണക്കുമോ അറിഞ്ഞുകൂടാ. അതെന്തോ ആവട്ടെ, പെട്രിക്കർ ആ വാക്കും ആ മണവും അത്രയേറെ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: ചൂട് ദോശ മണക്കുന്നത് പോലെ ഇഡ്ഡലി മണക്കില്ല, സാമ്പാറിൻ്റെ മണം പരിപ്പ് കറിക്കില്ല. നല്ല പായസം മണക്കും, ദം ബിരിയാണിയുടെ മണം അതും കൊള്ളാം. എന്നാലും ചൂട് തട്ടുദോശയുടെ മണം ഒന്ന് വേറെ തന്നെയാണ്. പറഞ്ഞു തീർന്നില്ല, ദേ മണത്തു. അതാണതിൻ്റെ പ്രത്യേകത. ചൂട് ദോശയുടെ മണം അത്രമേൽ ഇഷ്ടം.
1: സദദോശ, കല്ലുദോശ, തട്ടുദോശ, കുട്ടിദോശ, റവദോശ, മല്ലിദോശ, തളിച്ചുദോശ, മുളക്ദോശ, കാരറ്റ്ദോശ, ബീറ്റ്ദോശ, കബേജ്ദോശ, കർമ്മദോശ, കോമേദോശ, കൂട്ടപ്പദോശ, തപ്പിൽപൊട്ടി, കീമാദോശ, മൈദാദോശ, നാടൻദോശ, കണ്ണദോശ, പൊട്ടിദോശ, മീസുദോശ, പല്ലുദോശ, പേപ്പർദോശ, ഓണിയൻദോശ, റോക്കറ്റ്ദോശ, പച്ചരിദോശ, കോതമ്പുദോശ, തക്കാളിദോശ, റബ്ബർദോശ, പുതിരദോശ, ഉപ്പുപുള്ളി, ജീരദോശ, ദോശ, ദോശ,
2: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കാം.

മൂക്കാണ് മണമറിയുന്നത്. പക്ഷെ ചിലരെങ്കിലും പറയുന്നത് മണം കേട്ടു എന്നാണ്. മണം കേൾക്കാനാവുമോ? ആ മണം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ എങ്ങനെ പറയുമെന്നാണോ? ഒന്നുകിൽ മണത്തു എന്ന് പറയും, അല്ലെങ്കിൽ മണം അനുഭവിച്ചു എന്നോ അറിഞ്ഞു എന്നോ പറയണം. അല്ലാതെ മണം കേട്ടു എന്ന് പറഞ്ഞ് ആ ക്രെഡിറ്റ് കൂടെ കാതിന് കൊടുത്താൽ മൂക്ക് വെറുതെയിരിക്കുമെന്ന് വിചാരിക്കരുത്. വേറെ എന്തെങ്കിലും കയറി അങ്ങ് മണത്ത് കളയും. സൂക്ഷിച്ചോ.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സന്ധ്യ മയങ്ങിത്തുടങ്ങുമ്പോൾ സ്ത്രീകളുടെ നടത്തത്തിന് ഒരു പ്രത്യേക വേഗമുണ്ടായിരുന്നു. അതെവിടെയെങ്കിലും എത്തിച്ചേരാനുള്ള ആവേശത്തിന്റെ വേഗമായിരുന്നില്ല, എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടത്ത് എത്തിപ്പെടാനുള്ള ഭയത്തിന്റെ വേഗമായിരുന്നു. ജോലി കഴിഞ്ഞു മടങ്ങുന്ന വീട്ടുജോലിക്കാരി, ആശുപത്രിയിലെ ഷിഫ്റ്റ് കഴിഞ്ഞു വരുന്ന നഴ്സ്, കട അടച്ച് വീട്ടിലേക്ക് പോകുന്ന തൊഴിലാളി, വെളുപ്പിന് ചന്തയിലേക്ക് മീനുമായി പോകുന്ന സ്ത്രീ, അവരുടെ യാത്രകളുടെ പിന്നിൽ പലപ്പോഴും ഒരു അദൃശ്യമായ ഭയം സഞ്ചരിച്ചിരുന്നു. ഇരുട്ട് വീണാൽ വഴികൾ മാറിയതുപോലെ തോന്നും. ഓരോ അപരിചിത മുഖവും സംശയമായി മാറും. പിന്നിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി വേഗം കൂട്ടി ഒടുവിൽ വീടിന്റെ വാതിൽ കടന്നെത്തുമ്പോഴായിരുന്നു

ആയിരുന്നു യാത്ര പൂർത്തിയാകുന്നത്. അവിടെ യാത്ര എന്നത് സ്വാതന്ത്ര്യമല്ലായിരുന്നു, അത് ആവശ്യമായിരുന്നു, പലപ്പോഴും അതിജീവനത്തിന്റെ ഒരു നെട്ടോട്ടം. സ്ത്രീയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന സമൂഹം അവളുടെ കാലുകൾക്ക് മാത്രം വിലങ്ങിടുന്നില്ല, അവളുടെ മനസ്സിനും അതിരുകൾ വരയ്ക്കുന്നു. എവിടെ പോകാം, എപ്പോൾ പോകാം, ആരോടൊപ്പം പോകാം, എത്ര വൈകി മടങ്ങാം, എന്ത് ധരിക്കാം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമോ, അന്യമായ സ്ഥലത്ത് താമസിക്കാമോ, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പുരുഷന്റെ ജീവിതത്തിൽ അതേ തീവ്രതയോടെ സാമൂഹിക വിചാരണ ഉണ്ടാകാറില്ല. എന്നാൽ സ്ത്രീയുടെ ഓരോ യാത്രയും പലപ്പോഴും കുടുംബമാനത്തിന്റെയും സദാചാരത്തിന്റെയും സുരക്ഷയുടെയും പേരിൽ പരിശോധിക്കപ്പെടുന്നു. അതിനാലാണ് സ്ത്രീയുടെ യാത്രയെ വെറും യാത്രയായി കാണാൻ കഴിയാത്തത്. അവളൊരു ബസ്സിൽ ഒറ്റയ്ക്ക് കയറുമ്പോഴും ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ട്രെയിനിൽ പോകുമ്പോഴും സുഹൃത്തുക്കളോടൊപ്പം ഒരു രാത്രി താമസിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഒരു നഗരത്തിന്റെ തെരുവിലൂടെ നടക്കുമ്പോഴും അവൾ ഭൂമിശാസ്ത്രപരമായ ഒരു ദൂരം മാത്രമല്ല പിന്നിടുന്നത്. സമൂഹം അവൾക്കായി വരച്ചിട്ടിരുന്ന ഒരു അതിരു കൂടിയാണ് അവൾ കടക്കുന്നത്. ഈ മാറ്റത്തിന് പല കാരണങ്ങളുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിൽ പങ്കാളിത്തവും വർദ്ധിച്ചതും നഗരവൽക്കരണവും പൊതുഗതാഗതത്തിന്റെ വ്യാപനവും ഡിജിറ്റൽ ലോകത്തിന്റെ വളർച്ചയും സ്ത്രീ കൂട്ടായ്മകളും സാമ്പത്തിക സ്വാതന്ത്ര്യവും എല്ലാം അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോവിഡ് കാലം പലരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ധാരണകളിൽ ഒരു പ്രത്യേക വിള്ളൽ സൃഷ്ടിച്ചു. വീടും ജോലിയും തമ്മിൽ നിരന്തരം ഓടിക്കൊണ്ടിരുന്ന ജീവിതം പെട്ടെന്ന് നിശ്ചലമായപ്പോൾ ജീവിതം എന്നതിനെക്കുറിച്ച് പലരും വീണ്ടും ചിന്തിച്ചു. മരണത്തിന്റെ അടുപ്പം മനുഷ്യരെ ഒരു അസ്വസ്ഥമായ സത്യത്തിനു മുന്നിൽ നിർത്തി. ജീവിതം അനന്തമായി നീട്ടിവെക്കാവുന്ന ഒന്നല്ല. നാളെ ചെയ്യാം എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. വർഷങ്ങളായി മാറ്റിവെച്ച ആഗ്രഹങ്ങൾ, ഒരിക്കലും സമയം കിട്ടാതെ പോയ യാത്രകൾ, കാണണമെന്നാഗ്രഹിച്ച സ്ഥലങ്ങൾ, സംസാരിക്കണമെന്ന് തോന്നിയ മനുഷ്യർ, സ്വന്തം മനസ്സിനു വേണ്ടി മാറ്റിവെക്കണമെന്നാഗ്രഹിച്ച ഒരു ദിവസം, ഇവയെല്ലാം പുതിയ അർത്ഥം നേടി. ഈ തിരിച്ചറിവ് സ്ത്രീകളിലും സ്വാഭാവികമായി ശക്തമായി പ്രവർത്തിച്ചു. എല്ലാവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ജീവിക്കാം എന്ന പഴയ ജീവിതക്രമത്തിൽ നിന്ന് എന്റെ ജീവിതത്തിനും ഇപ്പോൾ തന്നെ ഒരിടം വേണം എന്ന പുതിയ ചിന്തയിലേക്ക് പല സ്ത്രീകളും നീങ്ങിത്തുടങ്ങി. ഇവിടെയാണ് യാത്രയ്ക്ക് പുതിയ അർത്ഥം ലഭിക്കുന്നത്. ഒരിക്കൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താനുള്ള യാത്രയായിരുന്നു അവളുടേത്. പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും പോകാനുള്ള യാത്രയായി അത് മാറുന്നു. ഒരിക്കൽ യാത്രയ്ക്ക് കാരണമുണ്ടായിരിക്കണം എന്ന് സമൂഹം ആവശ്യപ്പെട്ടിരുന്നു, ജോലി, പഠനം, ബന്ധുവീട്, ചികിത്സ, വിവാഹം. എന്നാൽ ഇന്ന് എനിക്ക് പോകണം എന്നത് തന്നെ ഒരു കാരണമായി മാറുന്നു. ഇത് ചെറിയൊരു മാറ്റമല്ല.

ഒരു സ്ത്രീക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പ്രത്യേക സാമൂഹിക അനുമതി ആവശ്യമില്ല എന്ന തിരിച്ചറിവാണ് അതിന്റെ അടിത്തറ. യാത്രയ്ക്ക് മറ്റൊരാളുടെ ആവശ്യത്തെ കാരണമാക്കേണ്ടതില്ല. സ്വന്തം സന്തോഷം തന്നെ ഒരു സാധുവായ കാരണമാകാം. വിശ്രമിക്കാനായി പോകാം, പ്രകൃതി കാണാനായി പോകാം, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനായി പോകാം, ഒന്നും ചെയ്യാതെ ഒരു സ്ഥലത്തിരിക്കാനായി പോലും പോകാം. ഇവിടെയാണ് സ്ത്രീയുടെ ആഗ്രഹം സ്വയം ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാറുന്നത്. കാരണം നൂറ്റാണ്ടുകളായി സ്ത്രീയെ പഠിപ്പിച്ചത് സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകുന്നത് സ്വാർത്ഥതയാണെന്നാണ്. കുടുംബത്തിനു വേണ്ടി സമയം കണ്ടെത്തണം, മക്കൾക്കു വേണ്ടി സമയം കണ്ടെത്തണം, ഭർത്താവിനു വേണ്ടി സമയം കണ്ടെത്തണം, മാതാപിതാക്കൾക്കായി സമയം കണ്ടെത്തണം. എന്നാൽ സ്വന്തം ജീവിതത്തിനായി സമയം മാറ്റിവെക്കുന്നത് പലപ്പോഴും ഒരു അധിക ആഡംബരമായി കണക്കാക്കപ്പെട്ടു. ഒരു സ്ത്രീ സ്വന്തം പണത്തിൽ ഒരു യാത്ര പോകുമ്പോൾ അതുകൊണ്ട് അവൾ ഒരു ടിക്കറ്റ് മാത്രമല്ല വാങ്ങുന്നത്, സ്വന്തം സമയത്തിന്മേലുള്ള അവകാശം കൂടിയാണ് അവൾ വാങ്ങുന്നത്. ഇതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം. സ്വന്തം വരുമാനമുള്ള സ്ത്രീക്ക് സ്വന്തം യാത്രയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ ചെലവിനും മറ്റൊരാളോട് വിശദീകരണം നൽകേണ്ടി വരാത്ത സാമ്പത്തിക ഇടം അവരുടെ തീരുമാനങ്ങളുടെയും ആത്മവിശ്വാസത്തിന്റെയും ഇടം വിശാലമാക്കുന്നു. എന്നാൽ പണം മാത്രം മതിയാകില്ല, മനസ്സിൽ പതിഞ്ഞ ഭയങ്ങളുടെ മതിലുകളും തകർക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് പോകുന്നത് സുരക്ഷിതമല്ല. രാത്രിയിൽ പുറത്തിറങ്ങരുത്. അപരിചിത സ്ഥലത്ത് സ്ത്രീകൾ താമസിക്കരുത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയെ ആളുകൾ എന്ത് വിചാരിക്കും? ഇത്തരം വാക്കുകൾ പല തലമുറകളായി സ്ത്രീകളുടെ മനസ്സിൽ അദൃശ്യമായ വേലികൾ പണിതിട്ടുണ്ട്. ഈ വേലികൾക്ക് പലപ്പോഴും കല്ലും ഇരുമ്പുമില്ല. അവ നിർമ്മിച്ചിരിക്കുന്നത് ഭയം കൊണ്ടും കുറ്റബോധം കൊണ്ടും സാമൂഹിക നോട്ടം കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ആദ്യമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവൾ നേരിടുന്നത് റോഡിന്റെ അപകടം മാത്രമല്ല, തന്റെ ഉള്ളിൽ വർഷങ്ങളായി വളർത്തപ്പെട്ട ഭയത്തെയും കൂടിയാണ്. ആദ്യ യാത്രയ്ക്ക് മുമ്പ് അവളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ പലതും പുറം ലോകത്തെക്കുറിച്ചല്ല, എനിക്കിത് ചെയ്യാൻ പാടുണ്ടോ എന്നതാണ്. ആ പാടുണ്ടോ എന്ന ചോദ്യത്തിന് പകരം എനിക്കിത് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യം ഉയരുന്ന നിമിഷത്തിലാണ് സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത്. ഇന്ന് സ്ത്രീകളുടെ കൂട്ടായ യാത്രകൾ വർദ്ധിക്കുന്നത് ഈ മാറ്റത്തിന്റെ മറ്റൊരു പ്രധാന സൂചനയാണ്. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അയൽക്കൂട്ടങ്ങളിലെ സ്ത്രീകളും ഓൺലൈൻ കൂട്ടായ്മകളുമൊക്കെ യാത്രയുടെ പുതിയ സാമൂഹിക വലയങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരിക്കൽ വീട്ടിനപ്പുറം പോകാൻ പോലും കൂട്ടാളിയെ തേടിയിരുന്ന സ്ത്രീകൾ ഇന്ന് മറ്റുള്ള സ്ത്രീകൾക്ക് കൂട്ടാളികളാകുന്നു. ഒരാളുടെ ഭയം മറ്റൊരാളുടെ ധൈര്യത്തിൽ ലയിക്കുന്നു. ഇതിന്റെ ഏറ്റവും മനോഹരമായ വശം യാത്ര പലപ്പോഴും സ്ത്രീകൾക്കിടയിലെ പുതിയൊരു സഹോദരിത്വം സൃഷ്ടിക്കുന്നു എന്നതാണ്. ഒരുമിച്ച് വഴി അന്വേഷിക്കുന്നതും ബാഗുകൾ പങ്കുവയ്ക്കുന്നതും അപരിചിതമായ സ്ഥലത്ത് പരസ്പരം ശ്രദ്ധിക്കുന്നതും ബുദ്ധിമുട്ടുകളിൽ ഒരാൾ മറ്റൊരാൾക്ക് താങ്ങാകുന്നതും ഇവയെല്ലാം ഒരു പുതിയ സാമൂഹിക ബന്ധത്തിന്റെ രൂപങ്ങളാണ്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധം സ്ത്രീയുടെ പൊതുജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം മറക്കരുത്. സ്ത്രീകൾ കൂടുതൽ യാത്ര ചെയ്യുന്നു എന്നത് പൊതു ഇടങ്ങൾ പൂർണ്ണമായി സുരക്ഷിതമായി എന്നർത്ഥമല്ല. രാത്രി സഞ്ചാരത്തെക്കുറിച്ചുള്ള ഭയം ഇന്നും യാഥാർത്ഥ്യമാണ്. ലൈംഗിക അതിക്രമത്തിന്റെ സാധ്യത, തെരുവിലെ ഉപദ്രവം, ഓൺലൈൻ പീഡനം, ഗതാഗത സൗകര്യങ്ങളുടെ പരിമിതികൾ, സുരക്ഷിതമായ താമസ സൗകര്യങ്ങളുടെ അഭാവം എന്നിവ സ്ത്രീയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇപ്പോഴും ബാധിക്കുന്നു. അതുകൊണ്ട് സ്ത്രീയോട് മാത്രം ധൈര്യമായി പുറത്തിറങ്ങൂ എന്ന് പറയുന്നത് പോരാ. സമൂഹത്തിന്റെ പൊതുസ്ഥലങ്ങളാണ് മാറേണ്ടത്. സുരക്ഷിതമായ പൊതുഗതാഗതം വേണം, നല്ല തെരുവു വിളക്കുകൾ വേണം, സ്ത്രീകൾക്ക് രാത്രി ഉപയോഗിക്കാവുന്ന പൊതുസ്ഥലങ്ങൾ വേണം, പരാതികൾക്ക് വേഗത്തിൽ പ്രതികരിക്കുന്ന സംവിധാനങ്ങൾ വേണം, സ്ത്രീയുടെ സഞ്ചാരത്തെ സംശയത്തോടെ കാണുന്ന സാമൂഹിക മനോഭാവം മാറണം.

ഒരു സ്ത്രീ രാത്രി 12 മണിക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ എന്തിനാണ് ഇത്ര വൈകിയത് എന്ന ചോദ്യം മാത്രം ചോദിക്കുന്ന സമൂഹം പുരോഗമനപരമല്ല. നിനക്ക് സുരക്ഷിതമായി വീട്ടിലെത്താൻ ഈ നഗരം എന്ത് ചെയ്യണം എന്ന ചോദ്യം ചോദിക്കുന്ന സമൂഹമാണ് പുരോഗമനപരമായത്. ഇവിടെയാണ് സ്ത്രീയുടെ യാത്ര വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പൊതുരാഷ്ട്രീയത്തിന്റെ വിഷയമായി മാറുന്നത്. ഒരു നഗരത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം അതിന്റെ വലിയ കെട്ടിടങ്ങളിലോ മനോഹരമായ റോഡുകളിലോ അല്ല അളക്കേണ്ടത്. പുലർച്ചെ ഒരു സ്ത്രീക്ക് ഭയമില്ലാതെ നടക്കാൻ കഴിയുമോ? രാത്രി ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ബസ് കാത്തു നിൽക്കാൻ കഴിയുമോ? ഒരു യുവതിക്ക് സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോകുമ്പോൾ കുടുംബത്തിന് അപമാനബോധം തോന്നുന്നുണ്ടോ? ഒരു മധ്യവയസ്കയ്ക്ക് സ്വന്തം സന്തോഷത്തിനായി യാത്ര ചെയ്യുമ്പോൾ ഈ പ്രായത്തിൽ ഇതൊക്കെ വേണമോ എന്ന പരിഹാസം കേൾക്കേണ്ടി വരുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളിലാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ യഥാർത്ഥ അളവുകൾ ഒളിഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ യാത്രയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ മാറ്റം ഇന്നവൾ യാത്രയുടെ ലക്ഷ്യമായി വീടെത്തുക എന്നത് മാത്രമായി കാണുന്നില്ല എന്നതാണ്. ചിലപ്പോൾ ലക്ഷ്യം തന്നെ യാത്രയാണ്. വഴിയിലുള്ള കാഴ്ചകൾ, പുതിയ മനുഷ്യർ, അപരിചിതമായ നഗരങ്ങൾ, കടൽ, മല, മഴ, റെയിൽപാത, ഒരു ചെറിയ കഫേ, ഒരു മ്യൂസിയം, ഒരു പുസ്തകശാല, ഇവയെല്ലാം ജീവിതത്തിന്റെ ഭാഗങ്ങളായി അവൾ സ്വന്തമാക്കുന്നു. അവളിനി ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാത്രം സഞ്ചരിക്കുന്നവളല്ല, അവൾ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മാറ്റം സ്ത്രീയുടെ ഉള്ളിലും ഒരു വലിയ പരിവർത്തനം സൃഷ്ടിക്കുന്നു. യാത്രയിൽ അവൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നു. എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നു. എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു. എപ്പോൾ വിശ്രമിക്കണം എന്ന് തീരുമാനിക്കുന്നു. വഴിതെറ്റിയാൽ വഴി കണ്ടെത്തുന്നു. പ്രശ്നമുണ്ടായാൽ പരിഹാരം കണ്ടെത്തുന്നു. അപരിചിതരോട് സംസാരിക്കുന്നു. പുതിയ സാഹചര്യങ്ങളെ നേരിടുന്നു. ഇവയെല്ലാം ചേർന്നാണ് ആത്മവിശ്വാസം രൂപപ്പെടുന്നത്. യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന സ്ത്രീ പഴയ സ്ത്രീ തന്നെ ആയിരിക്കണമെന്നില്ല. അവൾ കണ്ടത് ഒരു പുതിയ സ്ഥലമാകാം. പക്ഷെ പലപ്പോഴും അവൾ കണ്ടെത്തുന്നത് പുതിയൊരു തന്നെ തന്നെയാണ്. അതുകൊണ്ടാണ് സ്ത്രീയുടെ യാത്രകൾക്ക് ഒരു രാഷ്ട്രീയ അർത്ഥം നൽകേണ്ടത്. ഒരിക്കൽ സ്ത്രീകളോട് പറഞ്ഞിരുന്നത് വീട് സുരക്ഷിതമായ ഇടമാണ്, പുറത്തുള്ള ലോകം അപകടകരമാണ് എന്നായിരുന്നു. ഇന്നൊരു പുതിയ ചോദ്യമുയരുന്നു. പുറത്തുള്ള ലോകം സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലെങ്കിൽ ആ ലോകത്തെ മാറ്റേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? സ്ത്രീയെ വീട്ടിനുള്ളിൽ അടച്ചിട്ട് സുരക്ഷിതമാക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ സുരക്ഷിതമായ സമൂഹമല്ല. സ്ത്രീക്ക് ഭയമില്ലാതെ പുറത്തേക്കിറങ്ങാനും സഞ്ചരിക്കാനും രാത്രിയെ സ്വന്തമാക്കാനും കഴിയുന്ന സമൂഹമാണ് സുരക്ഷിതമായത്. അതിനാൽ ഒരു സ്ത്രീ രാത്രിയിൽ നഗരത്തിന്റെ തെരുവിലൂടെ നടക്കുന്നത് ഒരു സാധാരണ കാഴ്ചയായി മാറുന്ന ദിവസം അതൊരു നഗരത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ അടയാളമായിരിക്കും. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആരും അത്ഭുതപ്പെടാത്ത ദിവസം അത് സാംസ്കാരിക വളർച്ചയുടെ അടയാളമായിരിക്കും. ഒരു സ്ത്രീ സ്വന്തം സന്തോഷത്തിനായി യാത്ര പോകുമ്പോൾ വീട്ടുകാരെ വിട്ട് എന്തിനാണ് പോകുന്നത് എന്ന ചോദ്യത്തിന് പകരം യാത്ര നന്നായിരുന്നു എന്ന ചോദ്യം കേൾക്കുന്ന ദിവസം അന്ന് കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും അർത്ഥം തന്നെ മാറിയിരിക്കും. അതിജീവനത്തിനായി ഓടിയിരുന്ന കാലുകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി നടക്കുന്ന കാലുകളിലേക്കുള്ള ഈ മാറ്റം അതുകൊണ്ട് ഒരു വിനോദസഞ്ചാര കഥയല്ല, അതൊരു സാമൂഹിക പരിണാമത്തിന്റെ കഥയാണ്. ഒരിക്കൽ ഇരുട്ട് വീഴുന്നതിന് മുൻപ് വീട്ടിലെത്താൻ സ്ത്രീകൾ ഓടിയിരുന്ന വഴികളിലൂടെ തന്നെയാണ് ഇന്ന് ചിലർ സ്വാതന്ത്ര്യത്തിന്റെ നടപ്പുകൾ നടക്കുന്നത്. ഒരിക്കൽ ഭയം നിറച്ചിരുന്ന തെരുവുകളിൽ ഇന്ന് അവരുടെ ചിരി കേൾക്കുന്നു. ഒരിക്കൽ അവൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചിരുന്ന സമൂഹത്തോട് ഇന്നവർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് പോകാൻ പാടില്ല? ആ ചോദ്യം ഉയരുന്നിടത്താണ് പഴയ അതിരുകൾ തകർന്നു തുടങ്ങുന്നത്. കാരണം സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നത് അവൾ എത്ര ദൂരം യാത്ര ചെയ്തു എന്നതല്ല, സ്വന്തം ജീവിതത്തിൽ എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവൾക്ക് ലഭിച്ചു എന്നതാണ്. അതിജീവനത്തിന്റെ വെപ്രാളങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ആകാശങ്ങളിലേക്ക് നീളുന്ന പെൺയാത്രയുടെ യഥാർത്ഥ രാഷ്ട്രീയം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റക്കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. മാതാ അമൃതാനന്ദമയിയുടെ 73rd ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നാളെ വൈകുന്നേരം അമൃതപുരിയിൽ നടക്കുന്ന പൊതുപരിപാടി ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 crore rupees ചടങ്ങിൽ കൈമാറും. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഞായറാഴ്ച നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 50 crore rupees ജീവകാരുണ്യ പദ്ധതികൾക്കും മഠം തുടക്കം കുറിക്കും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സർക്കാർ പദ്ധതികൾ രാഷ്ട്രീയ ലാഭത്തിനുള്ളതല്ലെന്നും പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലും എത്തിച്ച് ജനങ്ങൾക്ക് പുതുജീവിതം നൽകുന്നതിനുള്ളതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: सेवा यात्रियों के लिए ये भी एक प्रशिक्षण है कि सरकार की योजनाएं सिर्फ पैसे खर्च करना, राजनीतिक माइलेज कमाना इतना नहीं होता है. अगर वो योजना आखिरी व्यक्ति तक पहुंचती है तो उसके लिए तो एक नया जीवन शुरू हो जाता है और उसका जो संतोष है वो बड़ा अद्भुत होता है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 years പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ശ്രീ അന്ന എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായ ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. നാരുകൾ, പ്രോട്ടീൻ, അയൺ, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയതും ഗ്ലൂട്ടൻ രഹിതവുമായ ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ തടയാൻ സാധിക്കും. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദന ത്തിനൊപ്പം സംസ്കരണത്തിനും വിപണനത്തിനും മുൻഗണന നൽകി പദ്ധതി മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിത്തറയെന്ന് ദീൻദയാൽ ഉപാധ്യായ വിശ്വസിച്ചിരുന്നതായി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി സ്മരിച്ചു. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും. പരിസ്ഥിതി ലോല മേഖലയുടെ വിസ്തൃതി കുറയ്ക്കണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC ലൊറേറ്റോയിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്ര നേട്ടം കുറിച്ചു. ഒരു ഇന്ത്യൻ തുറമുഖത്ത് ഒറ്റ വെസലിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ചരക്ക് നീക്കങ്ങളിലൊന്നാണിത്. സിംഗപ്പൂരിൽ നിന്ന് കൊളംബോയിലേക്കുള്ള യാത്രയ്ക്കിടെ വിഴിഞ്ഞത്തെത്തിയ കപ്പലിലെ ചരക്ക് നീക്കം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി. അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ ശേഷിയാണ് ഈ നേട്ടം തെളിയിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് രണ്ടാം സ്വർണം. ഷൂട്ടിംഗ് റേഞ്ചിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ കമൽജീത് സുരജിത് സിംഗ് സഖ്യമാണ് സുവർണ നേട്ടം കൊയ്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യയുടെ രുദ്രാംഷ് പാട്ടീൽ, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, നീരജ് കുമാർ എന്നിവരടങ്ങിയ ടീം വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഇതോടെ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യ 12th സ്ഥാനത്തേക്ക് ഉയർന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് 3rd സീസണ് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാറിയേഴ്സ് FC തൃശൂർ മാജിക് FCയെ നേരിടും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ VV രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ 30 വിഭാഗങ്ങളിലായി 300+ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ് മൂണാണ് ഉദ്ഘാടന ചിത്രം. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 30th തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും.
0: കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യ ആരംഭിച്ചിട്ട് ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 പ്രമുഖ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് 27th പരിപാടിയുടെ 138th പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 1st സമ്മാനമായ 30 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നാളെ നടക്കും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. അച്ചടിച്ച 90 ലക്ഷം തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളിൽ 89.85 ലക്ഷം ടിക്കറ്റുകളും ഇതിനകം വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി അണക്കരയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസ് നഗരത്തിന് സമീപം പാറക്കടവിൽ മറിഞ്ഞ് ഒരാൾ മരിച്ചു. അണക്കര സ്വദേശി രാജനാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഭാരത സർക്കാരിന്റെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്നതാണ് ഈ പുതിയ കേന്ദ്രം. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 1800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം 29th റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടപ്പാക്കും. കേരള നിയമസഭയുടെ പട്ടികജാതി പട്ടികവർഗക്ഷേമം സംബന്ധിച്ച കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൽ യോഗം ചേരും. വ്യക്തികൾക്കും സംഘടനാ പ്രതിനിധികൾക്കും ഹർജിയും നിവേദനങ്ങളും യോഗത്തിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റ കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 വരെയാണ് സംഘടിപ്പിക്കുന്നത്. 1-ാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 December 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും September 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. രജിസ്ട്രേഷൻ സംബന്ധിച്ച അവശ്യ സഹായത്തിനായി കർഷകർക്ക് ബന്ധപ്പെട്ട കൃഷിഭവനുകളുമായും പാടശേഖര സമിതികളുമായും ബന്ധപ്പെടാവുന്നതാണ്. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ട്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷിഭവനുകളുമായോ 8075-8902-9942-9400-88-5577 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈഫ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ September 30 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547-0707-0407-0487-2370773 എന്നീ ഫോൺ നമ്പറുകളിൽ September 29 മുമ്പായി ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാല വനശാസ്ത്ര കോളേജ് വെള്ളാനിക്കരയിലുള്ള ട്രീ നഴ്സറിയിൽ ഗുണമേന്മയുള്ള നല്ല ഇനം മട്ടി, പെരുമരം, പൊങ്ങില്യം, തേക്ക്, മഹാഗണി കൂടാതെ മറ്റു വൃക്ഷത്തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. തൈ 1-ന് 20 രൂപ മുതൽ ആണ് വില വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8547-7344-01 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെല്ല് കർഷകർക്കുള്ള മുന്നറിയിപ്പ്. വിത കഴിഞ്ഞ 40 ദിവസത്തിന് മുകളിൽ പ്രായമായ തകഴി, നെടുമുടി, അമ്പലപ്പുഴ നോർത്ത് കൃഷിഭവനുകളുടെ പരിധിയിലുള്ള ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കാണുന്നു. പകൽ സമയത്തെ കഠിനച്ചൂടും രാത്രിയിലെ തണുപ്പുമായ കാലാവസ്ഥയിൽ മുഞ്ഞ കൂടുതലായി പകരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മിക്കയിടങ്ങളിലും മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട്ചാഴികൾ കാണപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കർഷകർ വളരെ കരുതലോടുകൂടിയിരിക്കണം. സാങ്കേതിക നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു കീടത്തിനെതിരെയും രാസകീടനാശിനികൾ പ്രയോഗിക്കരുത്. കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്ന ഏതൊരു കീടനാശിനിയും തുടർന്ന് മുഞ്ഞയുടെ വർദ്ധനവിന് കാരണമാകും എന്നതിനാൽ കർഷകർ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. കർഷകർ അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുഞ്ഞ കൂടുതലായി കാണപ്പെടുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയതിനു ശേഷം കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാവൂ. മുഞ്ഞയ്ക്ക് കീടനാശിനി തളിക്കുമ്പോൾ നെൽച്ചെടിയുടെ ചുവട്ടിൽ വീഴുന്ന വിധം വേണം സ്പ്രേ ചെയ്യേണ്ടത്. നിലവിൽ മുഞ്ഞ കാണാത്ത പാടശേഖരങ്ങളിൽ മുഞ്ഞയ്ക്കെതിരെ ഇപ്പോൾ കീടനാശിനി പ്രയോഗം ആവശ്യമില്ല. മഴ മാറി ചൂട് അമിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഞ്ഞയുടെ ആക്രമണം സാധാരണയായി ഉണ്ടാകാറുണ്ട്. കർഷകർ ജാഗ്രത പുലർത്തേണ്ടതും നിരന്തരം നെൽച്ചെടിയുടെ ചുവട്ടിൽ പരിശോധന നടത്തേണ്ടതുമാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ എന്നുള്ളത് സെപ്റ്റംബർ 25 തിരുമുറ്റത്താണ്. 1897 സെപ്റ്റംബർ 25 അമേരിക്കൻ നോവലിസ്റ്റും കഥാകൃത്തും നോബൽ സമ്മാന ജേതാവുമായ വില്യം ഫോക്നർ ജന്മം കൊണ്ടിരിക്കുന്നു. 1962 സെപ്റ്റംബർ 25 പട്ടം താണുപിള്ള മന്ത്രിസഭ രാജിവച്ചിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2-ാം സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവയാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വഡ്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളിൽ ഈ യാത്ര സേവനത്തിന്റെ വിവിധ വർണ്ണങ്ങൾ നിറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമിടയിലെ അന്തരം കുറയ്ക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടെ സാധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യം ഈ കാലയളവിൽ വർദ്ധിച്ചതിന് പുറമെ സ്ത്രീകൾ വലിയ തോതിൽ സ്വയം പര്യാപ്തരായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഹമേ ആത്മനിർഭർ ഭാരത് ബനാനാ ഹൈ. ചുനൌതിയാ ആയേഗി. ചുനൌതിയോ കോ ചുനൌതി ദേനേ കാ തോ സംസ്കാർ ലേക്കർ കേ ഹം ചലേ. ഹർ ദിൻ ഏക് നയി ഊർജ ലേ സേവാ ഭാവ് കേ സാത്ത് രാഷ്ട്ര കല്യാണ രാഷ്ട്ര സേവാ കാ കാം ജനസേവാ സേ രാഷ്ട്ര സേവാ ഇസ് യാത്രാ മേ ഭീ ജിത്നേ ജ്യാദാ ലോഗോ കോ സേവാ കേ കാം മേ ജോഡേംഗേ യേ യാത്രാ ഉത്നി ജ്യാദാ സഫൽ ഹോഗി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവ സങ്കല്പ് അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. സേവായാത്രികർ പ്രധാനമന്ത്രിയുമായി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഈജിപ്റ്റ് ജോർദാൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. ആന്റിഗ്വ ആൻഡ് ബാർബുഡ പ്രധാനമന്ത്രി ഗാസ്റ്റൻ ബ്രൌണുമായും താജിക്കിസ്ഥാൻ സിംഗപ്പൂർ എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. മാലിദ്വീപ് ഖാന പ്രതിനിധികളുമായും അദ്ദേഹം സംവദിച്ചു. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തിപ്പെടുന്നതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. $30 ട്രില്യൺ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ വാർഷിക ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പ് രംഗങ്ങളിൽ വളർച്ച കൈവരിച്ചതിന് പുറമെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന 3-ാമത്തെ രാജ്യം എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കിയതായി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
2: Now when we negotiate, we are looking for fair, equitable and balanced agreement. We start from the Viksit Bharat 2047 stall. Today when we negotiate with the world, we put them to notice that we are a $4 trillion economy, but on a PPP basis, we already are a $20 trillion economy, the third largest in the world. And with this fastest growing large economy, we will be a $30 trillion economy.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 1.9 ലക്ഷം കോടി രൂപയിൽ നിന്ന് 13 ലക്ഷം കോടിയായും മൊബൈൽ ഫോൺ നിർമ്മാണം 33 മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം കോടിയായും ഉയർന്നു. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം 4 മടങ്ങോളം വർദ്ധിച്ച് 1.78 ലക്ഷം കോടി രൂപ എന്ന സർവകാല റെക്കോർഡിലും എത്തി. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഉയർന്നുവരുന്ന വെല്ലുവിളികളെ രാജ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയില്ലെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര സ്ട്രാറ്റജിക് എൻഗേജ്മെന്റ് പ്രോഗ്രാം 4-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ചിന്താഗതി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ കൂട്ടായ ക്ഷേമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിൽ എത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കൈരളി തിയേറ്ററിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിശ്വനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ ചടങ്ങിന് ശേഷം പ്രദർശിപ്പിക്കും. മേളയുടെ ആദ്യ ദിനമായ ഇന്ന് 23 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഈ മാസം 30 വരെ കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
4: കേരള നിയമസഭാ സമ്മേളനം അടുത്ത മാസത്തിൽ ചേരുമ്പോൾ നിയമസഭയിലും ഒരു പ്രമേയം കൊണ്ടുവന്ന് പാസാക്കി ഐക്യകണ്ഠേനെ കേരളത്തിന്റെ ESA ഇത്തരത്തിൽ ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വനാതിർത്തികളിൽ മാത്രം ഒതുക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ ഈ കാര്യങ്ങൾ. കേരളം ഇത് ജനവാസ മേഖലകളെ കൃഷിസ്ഥലങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വനത്തിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാനം ആവശ്യപ്പെടുന്നത്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൽ ഫൈനലിൽ സുരിജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് സ്വർണം കരസ്ഥമാക്കിയത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാംഗ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. സ്ക്വാഷ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനാഹത് സിംഗും പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും സെമിഫൈനലിൽ കടന്നു. മെഡൽ ജേതാക്കൾക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഭിനന്ദനം നേർന്നു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും അടക്കം 19 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12th സ്ഥാനത്താണ് ഇന്ത്യ. പാലിന് പകരം സസ്യഎണ്ണകളും മറ്റ് കൃത്രിമ ചേരുവകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പനീറിന് സമാനമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്താൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിലോ പരസ്യങ്ങളിലോ പനീർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും FSSAI വിജ്ഞാപനത്തിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാഗർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്നതിനുള്ള ശേഷി വികസന പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സംസ്ഥാന വനം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി മാർഗമൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് ജീവനക്കാരുടെ പരിശീലനം ഉൾപ്പെടെ ലക്ഷ്യമിടുന്ന പദ്ധതി 537 കോടി രൂപ ചെലവിലാണ് നടപ്പാക്കുന്നത്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന പണ്ഡിറ്റ് ഉപാധ്യായയുടെ ദർശനം ഏറെ പ്രചോദനം പകരുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണ് ഇത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമ വിശേഷങ്ങൾ, ചലച്ചിത്ര ലോകത്തെ പുത്തൻ വിശേഷങ്ങൾ,

ഒരു പെണ്ണിന് വീട്ടിലിരുന്നാൽ പറ്റാവുന്ന അപകടങ്ങളെ റോട്ടിലുമുള്ളൂ. 2015 ശ്യാം പുഷ്കരൻ, രവിശങ്കർ തുടങ്ങിയവർ തിരക്കഥ എഴുതി, ആഷിഖ് അബു സംവിധാനം ചെയ്ത റാണി പത്മിനി എന്ന ചിത്രത്തിൽ നിർണായകമായ ഒരു രംഗത്ത് പത്മിനി എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗാണിത്. മഞ്ജു വാര്യർ, റിമ കലിംഗൽ തുടങ്ങിയവർ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്.

0: നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന് തികച്ചും ഒരു നാടൻ പെൺകുട്ടി എന്ന ലേബലോടുകൂടി ജീവിച്ചിരുന്ന പത്മിനി തനിക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു സാഹചര്യത്തെയും തിരിച്ചാക്രമിക്കാനും മാത്രം ഉറപ്പുള്ള റാണി എന്ന കഥാപാത്രവും. ഗ്രാമത്തിൽ നിന്നും ഡൽഹിയിലേക്ക് വിവാഹം കഴിഞ്ഞെത്തുന്ന പത്മിനി കാത്തിരുന്നത് ഏകാന്തതയും വീടിന്റെ ചുമരുകൾക്കുള്ളിലെ ജോലികളുമായിരുന്നു.
1: ഈ മഞ്ഞിൽ മുട്ടിരുന്ന തരം പക്ഷിയുണ്ട്, തണ്ട ബേർഡ്. അത് മുട്ടിരുന്ന സമയത്ത് ഐ വർക്ക് ഫോർ ദ ആനിമൽ ഫാം.
2: ഐ ആം എ റെപ്യൂട്ടഡ് ഫിസിയോതെറാപ്പിസ്റ്റ്. ഹലോ
1: ഹലോ
2: ഹലോ. നോ താങ്ക്സ്, ഞാൻ ഈ യാത്രയുടെ ഇടയിൽ സ്ട്രേഞ്ചേഴ്സ് തരുന്നൊന്നും തൊടാറില്ല. മയക്കി കിടത്തിയിട്ട് ഈ സ്വർണം പണമൊക്കെ കൊണ്ട്
1: ഭയങ്കര ട്രാവലർ ആണല്ലേ.
2: ഹാർഡ് കോർ.

0: സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജോലിക്ക് പോകാൻ തയ്യാറായ പത്മിനിക്ക് എന്നാൽ നേരിടേണ്ടി വരുന്നത് വിവാഹമോചനം എന്ന ഭീഷണിയായിരുന്നു. ഒരു ഒപ്പിട്ടിട്ട് ഹിമാലയത്തിലേക്ക് കാർ റേസിനായി പോകുന്ന ഭർത്താവിനെ തേടി പത്മിനി വീട് വിട്ടിറങ്ങുന്നിടത്ത് നിന്നാണ് പത്മിനിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും. സാഹചര്യങ്ങളെ പലതിനെയും ചെറുത്തു നിൽക്കേണ്ടി വരുന്ന റാണിക്ക് എന്നാൽ ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിനേക്കാൾ നല്ലത് മാറി നിൽക്കുകയാണെന്നും തോന്നുകയും ആ യാത്രയിൽ റാണി പത്മിനിയെ കണ്ടുമുട്ടുന്നിടത്തു നിന്നും കഥയുടെ ഗതി തന്നെ മാറുകയും ചെയ്യുന്നു.
1: ജോലി ഒഴിഞ്ഞു വന്നാ പിന്നെ ഭയങ്കര വിശപ്പാ.
2: ഇതിവിടെ നടക്കില്ല മോളെ. നിന്റെ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇരിക്കല്ല എനിക്കാണ് കൂട്ടു വേണ്ടതെന്ന്. ഇവിടെ നൂറൂട്ടം പണിയിലപ്പം പുറത്തെന്തിനാ ഒരു ജോലിന്ന് എനിക്ക് മനസ്സിലാവാത്തത്.
1: അത് ജോലിക്ക് പോയാലേ മനസ്സിലാവുള്ളൂ.

0: തുടർന്ന് ഇരുവരും നടത്തുന്ന യാത്രയിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ഒരുമിച്ച് നേരിടുന്നതും കാണാൻ കഴിയും. റാണിയും പത്മിനിയും ആകാശത്തു കൂടി പാരഗ്ലൈഡ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. പത്മിനി അപ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഓരോ പെൺകുട്ടിയും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്.
1: കുട്ടിക്കാലത്ത് ആരെങ്കിലും നമ്മളെ നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടി എന്ന് പറഞ്ഞ സന്തോഷിക്കരുത്. ഒരു ട്രാപ്പാ അത്. ജീവിതം മുഴുവൻ ചിറകൊതുക്കിയിരിക്കാനുള്ള പ്രോത്സാഹനം. ചിറകൊതുക്കിയിരുന്ന പിന്നെ എങ്ങനെ പറക്കും?

0: സ്വാതന്ത്ര്യത്തിലേക്കും സ്വന്തം തീരുമാനത്തിലേക്കും ഇത്രയും നാളും ഒതുക്കി ചേർത്തിരുന്ന ചിറകുകൾ വരുത്തി പറക്കുന്ന പത്മിനിയുടെ സന്തോഷം, മനസ്സിലെ ഭാരങ്ങളെ കാറ്റിൽ പറത്തിയ റാണിയുടെ സന്തോഷം, ഒതുക്കി ഒതുക്കി വളർത്തപ്പെട്ടു പോകുന്ന ഓരോ പെൺകുട്ടിയുടെയും ബാല്യത്തെയും കൗമാരത്തെയും ഒക്കെ ദൃശ്യഭംഗിയോടുകൂടി തന്നെ എടുത്തു കാണിക്കാൻ സംവിധായകൻ എന്ന നിലയിൽ ആശിഖ് അബുവിന് സാധിച്ചിട്ടുണ്ട്.
1: ഡിയർ പത്മിനി, ഇന്നത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു തീരുമാനമാകുമെന്നതിൽ നമുക്ക് സന്തോഷിക്കാം. അപ്പോഴും തീരാത്ത എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ ഈ സ്വർണവും പണവും ഞാൻ അങ്ങ് എടുക്കുകയാണ്. മോഷണമായി കാണേണ്ടതില്ല, പകരം ഒരു അഡ്വൈസ്.
0: ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഓരോന്നും സാങ്കേതിക പ്രവർത്തകരുടെ മികവ് വെളിപ്പെടുത്തുന്നതാണ്. റാണിയായും പത്മിനിയായും മഞ്ജു വാര്യരും റിമാക്കല്ലിംഗനും പെൺകുട്ടികൾക്കിടയിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലുകയായിരുന്നു. അടിച്ചമർത്തലുകളിൽ നിന്നും ഒളിച്ചോടി ഒതുങ്ങി ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് പറന്നാകാശത്തോളം ഉയരാൻ പ്രചോദനം നൽകുന്ന ചിത്രം തന്നെയാണ് റാണി പത്മിനി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഹലോ, ഞാൻ വരുൺ കുമാർ, ഒരു ഫ്ലൂട്ട് പ്ലെയറാണ്. എനിക്കൊരു ഇഷ്ടപ്പെട്ട ഗാനമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗാനങ്ങളുണ്ട്, പക്ഷേ അതിലൊരു പേഴ്സണൽ ഫേവറേറ്റ് ഒന്ന് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറയുമ്പോഴൊരു സോങ്, ഒരു രാത്രി കൂടി വിട വാങ്ങവേ, സമ്മർ ഇൻ ബെത്ലഹേം എന്ന മൂവിയിലെ വിദ്യാസാഗർ സാർ സംവിധാനം ചെയ്ത ഒരു രാത്രി കൂടി. അത് ഡ്യുവേറ്റ് ആയി, അതായത് കെ എസ് ചിത്രയും യേശുദാസ് സാർ അല്ലെങ്കിൽ ദാസാറും ചിത്ര ചേച്ചിയും പാടിയതുണ്ട്, ഡ്യുവേറ്റ് ഉണ്ട്, അതിൻ്റെ സോളോ വേർഷനും ഉണ്ട്. ഈ സോങ് എന്തുകൊണ്ട് പേഴ്സണൽ ഫേവറേറ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നൈറ്റിലൊക്കെ നമ്മളിപ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇരുട്ടത്തിരിക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ഈ ഒരു സോങ് മിക്കവാറും എൻ്റെ ഫോണിലോ അല്ലെങ്കിൽ ഓഡിയോ പ്ലെയറിലോ കാണും. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. എന്താണെന്നറിയില്ല, അതിനൊരു എന്തൊക്കെയോ കുറേ ഫാക്ടേഴ്സ്, എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഫാക്ടേഴ്സ് എനിക്ക് അതിനകത്തുണ്ട്. ഒരുപാട് അതിൽ അതിൻ്റെ ലിറിക്സ് ആയാലും ആ സിനിമ കണ്ട അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയാലും അതിൽ ഉള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ ആയാലും ലിറിക് വേയ്സ് മ്യൂസിക് വേയ്സ് എല്ലാം ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഓഡിയോ എനിക്കും അത് മിക്സ് ചെയ്തിരിക്കുന്നത്, ഓഡിയോ മിക്സ് ചെയ്തിരിക്കുന്നത് എച്ച് ശ്രീധർ എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയറാണ്. ഒരു ഭയങ്കര ഒരു പ്രഗത്ഭനായ, ഇന്ത്യയിലെ തന്നെ ഒരു പ്രഗത്ഭനായ, ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അദ്ദേഹം ചെയ്ത് അതെല്ലാം അതിൻ്റെ സൂക്ഷ്മവശങ്ങളെല്ലാം ഞാൻ കേൾക്കാറുണ്ട്, അതിനകത്ത് അദ്ദേഹം എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് ഇഷ്ടമാണ് ആ സോങ്. അതിനകത്ത് കുറേ ഫ്ലൂട്ട് പീസസ് ഉണ്ട്, കുറേ ബേസ് ഫ്ലൂട്ട്സ് ഒക്കെ വായിച്ചിരിക്കുന്ന കുറേ പീസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഓവറോൾ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു പേഴ്സണൽ ഫേവറേറ്റ് പറയാൻ എന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഈ സോങ്ങായിരിക്കും ഞാൻ പറയുക. അതാണ് എൻ്റെ ഒരു ആവശ്യം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്ന് ആദ്യം ഏക് വില്ലൻ എന്ന ചിത്രത്തിനു വേണ്ടി അങ്കിത് തിവാരി സംഗീതം നൽകി ആലപിച്ച ഗാനം കേൾക്കാം.

ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി അമാൽ മാലിക് സംഗീതം നൽകി. മനോജ് മുസ്താഷിർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ഇർഷാദ് കാമിൽ രചന നിർവഹിച്ച് സച്ചിത് പരമ്പാല സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം കബീർ സിംഗ്.

മസക്കലീലിനി വിക്കി ഡോണർ എന്ന ചിത്രത്തിനു വേണ്ടി ആയുഷ്മാൻ ഖുറാന ആലപിച്ച ഗാനം കേൾക്കാം. രചന റോച്ചു കോഹ്ലി.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം തേരെ വാസ്തേ, സംഗീതം സച്ചിൻ ജിഗാർ, രചന അമിത് ഭട്ടാചാര്യ, ആലാപനം വരുൺ ജെയിൻ, സച്ചിൻ ജിഗാർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: സംഗീതം സച്ചിൻ ജിഗാർ, രചന പ്രിയ പാഞ്ചൽ, ആലാപനം ആത്തിഫ് അസ്ലം, ശ്രേയ ഘോഷാൽ.

0: മസക്കലി, അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് അനുലാൽ സായി, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, കടന്നുപോയ പകലിലെ തിരക്കുകളെല്ലാം പടിക്കുപുറത്ത് നിർത്തി അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടരാൻ പോകുന്ന വേള, പോക്കുവയിൽ നേരം. സ്നേഹപൂർവ്വം ഏവരെയും പോക്കുവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. പ്രിയരെ, ഒരതിഥിയുമായി എല്ലാ ബുധനാഴ്ചയും പോക്കുവയിലിൽ എത്തിച്ചേരാൻ കഴിയുന്നത് വളരെ സന്തോഷം. പകലുടങ്ങുന്ന നേരത്ത് ആകാശ ചെരുവിൽ കുങ്കുമം വിതറിമായുന്ന ഒരു പോക്കുവയിൽ പോലെ പാട്ടുകളും സല്ലാപങ്ങളുമായി, ഓർമ്മകളിൽ നിറയുന്ന വർത്തമാനങ്ങളുമായി നമുക്ക് ഈ പോക്കുവയിലിൽ ഒത്തുചേരാം. എല്ലാ ബുധനാഴ്ചയും എന്ന പോലെ ആകാംക്ഷയുടെ ആരാണ് ഇന്നത്തെ അതിഥി എന്നറിയാൻ ശ്രോതാക്കൾക്ക് കൗതുകമുണ്ട്. വളരെ സന്തോഷത്തോടെ, അതിലേറെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ ഇന്നത്തെ പ്രത്യേക പോക്കുവയിലെ അതിഥിയെ ഞാൻ ഓരോ ശ്രോതാക്കൾക്കുമായി പരിചയപ്പെടുത്തുന്നു. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വി കൃഷ്ണൻ നായർ സാറാണ്. റിട്ടയർഡ് അധ്യാപകനാണ്. അതിമനോഹരവും ഗംഭീരവും പ്രൗഢവുമായ ശബ്ദത്തിന് ഉടമയാണ്. പെരിഞ്ഞാറമൂല ട്രൈബൽ സ്കൂളിൽ നിന്ന് ഹെഡ്മാസ്റ്ററായി റിട്ടയറായ അധ്യാപകനാണ്. വെള്ളനാട് നിവാസികൾക്ക് ഏറെ പരിചയം വലിയ കൃഷ്ണൻകുട്ടി സാർ എന്ന് പറയുന്നതാണ്. ഒപ്പം തന്നെ ശബ്ദമാധുരി കൊണ്ട് എല്ലാ ശ്രോത്ര ഹൃദയങ്ങളെയും കീഴടക്കിയ ഒരു മഹാമനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ ഇന്നിരിക്കുന്നത്. പ്രത്യേക പോക്കുവയിലിൽ അതിഥിയായിട്ട് വളരെ സ്നേഹത്തോടെ കരുണാസായി റേഡിയോ 91.2 FM ഹൃദ്യമായ സ്വാഗതം സാർ. ധാരാളം ശ്രോതാക്കൾ നമ്മളെ വിളിക്കും, അവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അവരെ വിളിക്കുന്നതിനും സംസാരിക്കുന്നതിനും മുമ്പ് സാറിനെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകൻ എന്നുള്ളതിനേക്കാളുപരി ശബ്ദം കൊണ്ട് ഞങ്ങളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന ഒരു മഹാമനുഷ്യനാണ് അങ്ങ്. വെള്ളനാട് ക്ഷേത്രത്തിൽ ഉത്സവം വന്നാൽ സാറിന്റെ ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ വെള്ളനാട് നിവാസികളുടെ എന്നല്ല, ഇവിടെ വരുന്ന എല്ലാവരുടെയും ഈ ഉത്സവത്തിന്റെ ഏറ്റവും ഹൃദയാകർഷകമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ശബ്ദത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അനൗൺസ്മെന്റിലേക്ക് വരാനുള്ള ഒരു കാര്യം, അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ശ്രോതാക്കളിലേക്ക് പോവാം.
3: ഞാൻ 10-60 വർഷം കൊണ്ട് വെള്ളനാട് മുടിപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിൽ ഓരോ കാര്യങ്ങൾക്കായിട്ട് പങ്കെടുക്കാറുണ്ട്. അങ്ങനെ വന്ന് ഈ അനൗൺസ്മെന്റിന്റെ ഒരു വന്നു. അങ്ങനെ അന്നു മുതൽ ഇന്നോളം ഞാൻ അവിടെ അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. പിന്നെ എന്തോ അവിടെ സ്റ്റേജിൽ കയറുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയും ഒരു ചൈതന്യവും ഒക്കെ ലഭിക്കാറുണ്ട്. അങ്ങനെ ആ ശബ്ദം ഇന്നും തുടർന്ന് വരുന്നു.
2: എന്നാലും സാർ, ഈ എന്റെ ശബ്ദം അനൗൺസ്മെന്റിന് കൊള്ളാവുന്നതാണ്, മൈക്കിലൂടെ പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ 3 വർഷങ്ങൾക്ക് പിന്നിൽ ഒരു അനൗൺസറുടേതായ ശബ്ദമുണ്ട്, എന്റെ ശബ്ദം മൈക്കിലൂടെ കേൾക്കാൻ കൊള്ളാം, അത് സാറ് സ്വയം തിരിച്ചറിഞ്ഞതാണോ, ആരെങ്കിലും അതിനകത്ത് പ്രോത്സാഹിപ്പിച്ച് വന്നതാണോ?
3: അല്ല, പലരും ശബ്ദം കൊള്ളാം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ ശബ്ദം കേൾക്കാതെ ഒരു ഉത്സവം ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നങ്ങനെ പറഞ്ഞ് ആ രീതിയിൽ. അപ്പോൾ എനിക്കും ഒരു പ്രചോദനമായി ഇന്നതും തുടർന്നു വരുന്നു.
2: അതൊരു സത്യമാണ്. ആ ശബ്ദമില്ലാതെ ഒരു ഉത്സവത്തെക്കുറിച്ച് വെള്ളനാടുകാർക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അതൊരു അലങ്കാരത്തിന് പറയുന്നതല്ല, വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. ആ ശബ്ദമില്ലാതെ ഒരു ഉത്സവം പൂർണ്ണമാവില്ല എന്ന് ഞങ്ങളെപ്പോലുള്ള എല്ലാ തലമുറയ്ക്കും അത് അനുഭവം വരാം. എങ്കിലും അത് ഒരുപക്ഷെ ആ ഉത്സവവുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റാണ്. ആദ്യത്തെ അനൗൺസ്മെന്റ് ക്ഷേത്രത്തിൽ തന്നെ ആയിരുന്നു അതോ മറ്റേതെങ്കിലും?
3: അല്ല, മുമ്പ് നമ്മള് വിൽപ്പാട്ടൊക്കെ നടത്തിയിരുന്നു. ആ വിൽപ്പാട്ടിൽ കഥ പറയുന്നത് ഞാനാണ്, പാട്ട് പാടുന്നത് കൊച്ചു കൃഷ്ണൻകുട്ടി സാറും. അങ്ങനെ ഞങ്ങള് ഒരുപാട് വേദികളിൽ വിൽപ്പാട്ട് നടത്തിയിട്ടുണ്ട്. അന്നും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആളുകൾ. അത് കഴിഞ്ഞിട്ടിപ്പോൾ എല്ലാ ഉത്സവത്തിനും ഞാൻ അവിടെ അമ്മയെ സ്റ്റേജിൽ നിന്ന് ധ്യാനിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് ഞാൻ ആ മൈക്ക് എടുക്കുന്നു. അപ്പോൾ ആദ്യം വള്ളനാട് നാരായണ സാറിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ആ ഗാനം അതും പാടി, കൃഷ്ണൻകുട്ടി സാറിൻ്റെ ഭക്തിഗാനവും പാടിയാണ് ഇതിനിടയ്ക്ക് അനൗൺസ്മെൻറ്റ് തുടങ്ങുന്നത്. അമ്മയുടെ അവിടുത്തെ ചൈതന്യവും അതിനെക്കുറിച്ചും ഒക്കെ.
2: അല്ല, ശ്ലോകം പലപ്പോഴും വള്ളനാട് നാരായണ സാർ എഴുതിയതാണെന്ന് പലർക്കും അറിയില്ല. എനിക്ക് അറിയാവുന്നത് സാർ ഒരു ദിവസം എന്നോട് പറയുമ്പോഴാണ് അത് അറിയാതെ വള്ളനാട് നാരായണൻ സാർ എഴുതി. നമുക്ക് ഒന്ന് കേട്ടാലോ.

0: ഓം ശ്രീ ഭഗവതി നമ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി.
1: നാരായണ സാറിന് ഓർക്കാൻ കഴിയുന്നു. ഒരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ വായിക്കുമ്പോ ക്ഷേത്ര ഉത്സവത്തിൽ ഇരിക്കുന്നത് പോലെ റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണ് എന്നാണ് മെസ്സേജ് വരുന്നത് തന്നെ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീലാലാണ്. അദ്ദേഹം പറയുന്നത് ഒരു ഭക്തിഗാനമോ അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി സാറെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, കൃഷ്ണൻകുട്ടി സാറിന് സമർപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കണം. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല, കോള് മിസ്സാവുന്നതാണോ. എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വേണ്ടി, സാറിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല ഗാനം കേൾപ്പിക്കാനാണ് ശ്രീലാൽ അപേക്ഷിച്ചിരിക്കുന്നത് മെസ്സേജിൽ. അദ്ദേഹം പറയുന്ന കാര്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. റേഡിയോയുടെ അടുത്തിരിക്കുകയാണ്, പക്ഷെ ഉത്സവ പറമ്പിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന്. ഇത് വളരെ ഒരു വലിയ അംഗീകാരമാണ് എന്നാണ് തോന്നുന്നത് അല്ലേ സാർ? അത് കാരണം അത് ചൊല്ലിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് തോന്നുന്നത് ശരിക്കും ഒരു ഉത്സവ സ്ഥലത്ത് നിൽക്കുന്നത് പോലെയാണ്. സാർ നേരത്തെ പറഞ്ഞതുപോലെ ആ ശബ്ദം മാറ്റിവെച്ചുകൊണ്ട് ഉത്സവത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. നമുക്ക് ശ്രീലാലിന് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: പോക്കുവെയിൽ. അതൊരു നേരം മാത്രമല്ല, അതൊരു വികാരമാണ്. കരുണാസായി റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം 3 മണി ഒരു നേരമല്ല, വികാരമാണ്. നഷ്ടപ്പെട്ട പകലിനോടുള്ള യാത്ര പറച്ചിലും വരാനിരിക്കുന്ന ഇരവിനോടുള്ള മൗനമായ കാത്തിരിപ്പും. നമസ്കാരം ശ്രോതാക്കളെ. പകലിലെ തിരക്കുകളെല്ലാം പതിയെ അടങ്ങുകയാണ്. വെയിൽ പഴുത്തു ചുവന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിലെ കടൽ ചുഴിയിലേക്ക് അഴുന്നുപോകുന്ന നിമിഷം. വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇപ്പോൾ ഒരു ചായ, സല്ലാപം, പാട്ട്. പ്രത്യേക പോക്കുവെയിൽ. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വി കൃഷ്ണൻനായർ സാറാണ്. കാഥികനാണ്, വിൽപ്പാട്ട് കലാകാരനാണ്, സർവോപരി റിട്ടയർഡ് ഹെഡ്മാസ്റ്ററാണ്. ഇപ്പോൾ ഒരു ശ്രോതവ നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ. ഹലോ
1: സാറേ,
0: കുറിഞ്ചലക്കോട് വിജയമ്മ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വലിയ കൃഷ്ണൻകുട്ടി സാറാണ്. സാറിനോട് സംസാരിക്കാം, സംസാരിച്ചോളൂ.
1: നമസ്കാരം.
0: നമസ്കാരത്തെ തീർക്കരുത്, വർത്തമാനം പറയാം.
1: പാട്ട് ചോദിക്കാനാണ് വിളിച്ചത്.
2: ശരിയാ, എല്ലാ പാട്ടുകളും അറിയില്ല. എല്ലാ പാട്ടുകളും അറിയില്ല. ഏത് പാട്ടാണോ ഉദ്ദേശിക്കുന്നത്?
1: എങ്ങനെ നീ മറക്കൂന്നുള്ളത്? ദേവദാരു പൂർത്തി.
0: അതിഗംഭീരമായ പാട്ടല്ലേ. ചുനക്കര രാമൻകുട്ടി എഴുതി, യേശുദാസ് പാടി. എന്റെ ഫീമെയിലൊക്കെ ഉള്ള വളരെ മനോഹരമായ പാട്ടാണ്. പാട്ടിലേക്കൊക്കെ നമുക്ക് പോവാം. അതെ അതെ, അതൊക്കെ നമുക്ക് ഇപ്പൊ സാറിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം.
1: ആദ്യം കൂടെ പറഞ്ഞ സാറ് വെള്ളനാട് സാറാണെന്ന്.
2: അതെ.
1: പിന്നെ വെള്ളനാട് സ്വാമിലൊക്കെ പോകുന്നു. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേട്ടോണ്ടിരുന്നു.
0: എന്നാലും ഈ നല്ല പോക്കുവയിൽ നേരത്തെ വിശേഷങ്ങളൊന്നും ചോദിക്കാനില്ലേ സാറിനോട്? എന്തെങ്കിലുമൊക്കെ ചോദിക്കാം, നമ്മളോടൊക്കെ സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കാം. ഇങ്ങോട്ട് ചോദിക്കാതെ സാറ് സാറിനെ തന്നെ അങ്ങ് പരിചയപ്പെടുത്തട്ടെ, എവിടെയാണ് താമസിക്കുന്നതെന്നെല്ലാം സാറ് തന്നെ പറയട്ടെ സാറിന്റെ വിശേഷങ്ങൾ.
2: 4 മുക്ക് നിന്ന് കണ്ണമ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടില് 4 കോണത്ത് ആണ് താമസിക്കുന്നത്. വീട്ടുപേര് ചാന്ദിനി.
1: കേട്ടിട്ടുണ്ട്.
2: പിന്നെ ഉത്സവങ്ങൾക്കൊക്കെ ഞാൻ ആണ് അവിടെ അനൗൺസ് ചെയ്യാറുണ്ട്. എന്നെ എന്റെ ശിഷ്യര് എന്നെ 4 പേര് കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ടീമായിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തില് ഈ പബ്ലിസിറ്റി നടത്തുന്നത്. പാട്ട് കച്ചേരിക്ക് പങ്കെടുക്കാറില്ല, അങ്ങനെ ഇല്ല. ഈ അനൗൺസ്മെന്റിന്റെ ഇടയ്ക്കുള്ള പാട്ടുകൾ, അതെ, പിന്നെ ഉള്ളാട് നാരായണ സാറിന്റെ പാട്ട്, അതുപോലെ കൃഷ്ണകുട്ടി സാറിന്റെ ഭക്തിഗാനം, അതൊക്കെ കൂടെ ഇടകലർത്തി അനൗൺസ്മെന്റ്
1: ചെയ്യാറുണ്ട്.
2: അത് വെള്ളനാട് നാരായണ സാറിന്റെ വെള്ളനാടമ്മയെ കുറിച്ച് എഴുതിയ പാട്ടാണ്. അതുപോലെ കൃഷ്ണൻകുട്ടി സാറിന്റെ പാട്ടും വെള്ളനാട്ടമ്മ കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു പാട്ടുണ്ട്, അതും കൂടെ ഇടകലർത്തിയാണ് ഞാൻ അനൗൺസ്മെന്റ് നടത്താറുള്ളത്.
0: അത് ഇടകലർത്തി പറയുന്നതെന്ന് സാറിനോട് പറയാമോ, നമുക്കൊന്ന് കേൾക്കാൻ വേണ്ടിട്ട്? സാറൊന്ന് പറയണം സാർ. അല്ല, ഇടകലർത്തി പറയുമല്ലോ. വെള്ളനാട് കൃഷ്ണൻനായർ കൃഷ്ണൻകുട്ടി സാറിന്റെ പാട്ടിനെ ഇടകലർത്തി ഒരു അനൗൺസ്മെന്റ് പോലെ പറയുമല്ലോ, അത് കേൾക്കുക എന്നുള്ളതാണ്.
1: അല്ല,
0: അത് നാരായണ സാറിന്റെ ആണ്, ഇതൊന്ന് കേൾക്കാം.
2: മീനഭരണി മഹോത്സവത്തിന് പ്രകൃതി ദേവി മുത്തുക്കുട ചൂടി നിൽക്കുന്നു, അരയാലിലകൾ ഉണർന്നു, അരികത്ത് ചമ്പകം പൂച്ചൊരിഞ്ഞു നിൽക്കുകയാണ്. അരയാലിലകൾ ഉണർന്നു, അരികത്തു ചമ്പകം പൂച്ചൊരിഞ്ഞു.

0: അരികത്തു ചമ്പകം പൂച്ചൊരിഞ്ഞു. ഇങ്ങനെ അനൗൺസ്മെന്റ്
1: പാട്ട്, നല്ല പാട്ട്, നല്ല രാഗം, നല്ല പാട്ട്, നല്ല ഭക്തിയാനം.
0: ശരി,
2: പഴയ ഗാഥികനാണ്, വിൽപ്പാട്ട് കലാകാരനാണ്, അപ്പൊ പിന്നെ അങ്ങനെയല്ലേ വരൂ. വെള്ളനാട്ട ആദ്യത്തെ ഗാഥികനാണ്.
1: സ്കൂളിൽ പാടി പൈസ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴും അലർത്ത ശ്വാസകോശം കുരുങ്ങി അങ്ങനെയൊക്കെയാണ്
0: പാടാറ്.
2: ഒന്ന് ഓർമ്മ പുതുക്കിയോ, രണ്ടുപേര് പാടുന്ന?
1: അതില്ല, അലർച്ചയാണ് എനിക്ക്
0: സംസാരിക്കാം.
2: അപ്പം സാറ് പാട്ട് പാടി, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. സാറിനോട് നന്ദിയും സ്നേഹവും അറിയിക്കണം.
1: സാറ് നമസ്കാരം, നന്ദി.
0: നമസ്കാരം.
1: നീ സാർ വരണം റേഡിയോയിൽ.
0: ശരി, വരാം.
2: റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുക, ഒരു നല്ല സുഖമുള്ള ശബ്ദം അല്ലേ?
1: ഓ, നല്ല പാട്ട്.
2: അപ്പൊ വിളിച്ചതിന്
1: സാറിന് സുഖം തന്നെ?
0: സുഖം, സുഖമാണ്.
2: അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് പാട്ടിലേക്ക് പോയാലോ? അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ദേവദാരു പൂത്തു എന്ന മനോഹരമായ ആ പാട്ട് നമുക്കിപ്പോ കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: മുറിക്കു പുറത്തിറങ്ങി മുറ്റത്തേക്ക് നോക്കൂ. വെയിൽ പരന്നുകിടക്കുന്നു. സ്വർണ്ണനൂലുകൾ കൊണ്ട് ആകാശം തുന്നിയൊരു കവിത പോലെ പോക്കുവയിൽ. പഴുത്തയിലകൾ കൊഴിഞ്ഞു വീഴുന്നതുപോലെ ഈ പകലും കാലത്തിന്റെ താളുകളിൽ നിന്ന് പതിയടർന്നു വീഴും. ഈ പോക്കുവയിലും അസ്തമിക്കും, രാത്രി വരും, പ്രഭാതവുമാകും. കാലം നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ട്

0: നമസ്കാരം.
1: ഷൈബി മാത്യൂസ് ആണ് പെരുമ്പാവൂരിൽ.
0: ഇന്ന് കൃഷ്ണൻ നായർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സാറിനോട് സംസാരിക്കാം.
1: സാറേ നമസ്കാരം.
2: നമസ്കാരം.
1: ഞാന് മുന്നേ ടീച്ചറുള്ളപ്പോ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ട് സാറേ. പിന്നെ കുറച്ച് ഗ്യാപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാൾ കൂടിയാണ് ഇന്നൊന്ന് കോൾ ചെയ്യുന്നത്. സാറേ സുഖമായിരിക്കുന്നോ?
2: സുഖമാണ്.
1: അധ്യാപകരൊക്കെ നമ്മുടെ ചങ്കുകളാണ്. എന്റെ ഒരു പൊന്നമ്മ ടീച്ചറുണ്ടായിരുന്നു, നാലാം ക്ലാസ്സില് എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ ടീച്ചറിനെ എപ്പോഴും ആ ഒരു എന്താ പറയാ ഒരു ഗുരു ശിഷ്യ ബന്ധത്തോടു കൂടി ഓർക്കുന്ന ഒരു ടീച്ചറാണ്. ഒരുപാട് ടീച്ചർമാരുണ്ടായിരുന്നു, എന്നാലും പൊന്നമ്മ ടീച്ചറിനെ ആ പേര് പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
0: ഓരോ ആളുകൾക്കും അങ്ങനെയാണ് അല്ലേ? ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്നത് ഞാനിങ്ങനെ പരിചയപ്പെടുത്തുമ്പോഴും എങ്ങനെയാണോ ഷൈൻ പൊന്നമ്മ ടീച്ചറെ കുറിച്ച് പറഞ്ഞത് അതുപോലെയാണ് ഞാൻ കൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് പറയുന്നത്. എന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ കരുണാസായി റേഡിയോയിൽ പോക്കുവയലിന്റെ ആങ്കറായിട്ട് ഞാനിരിക്കുമ്പോൾ അതിഥിയായിട്ടിരിക്കുന്നത് എന്നെ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിച്ച അധ്യാപകനാണ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അത് ഒരു ചെറിയ സന്തോഷം എന്നുള്ളതിനേക്കാൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
1: അപ്പൊ
0: അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ അധ്യാപകനെ പരിചയപ്പെടുത്തി തരികയും അതിഥിയായി ഇവിടെ വരുത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിർവൃതിയിലാണ് ഞാൻ. അപ്പൊ ബാക്കി സാറിനോട് സംസാരിക്കൂ, ഞാനല്ലല്ലോ പറയണ്ടേ.
2: പിന്നെ
1: സുഖമായിരിക്കുന്നു സാറേ. എനിക്ക് ഞാൻ വർക്കിലാണ്, അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇടവേളയിൽ ഇങ്ങനെ ഒന്ന് വിളിച്ചതാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് അവരും ടീച്ചേഴ്സാണ്. എന്റെ വീടിന്റെ അടുത്തുള്ള ചേട്ടനും ചേച്ചിയും അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട്
2: വിളിച്ചതാണ്.
0: അവരുടെ പേരൊക്കെ പറയണം.
1: അവരുടെ പേര് ബൈബിൻ എന്നാണ് ചേട്ടന്റെ പേര്, ചേച്ചിയുടെ പേര് ദീപ എന്നാണ്. ബൈബിൻ ചേട്ടൻ കോതമംഗലത്ത് മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറാണ്. ചേച്ചി നമ്മുടെ കളമശ്ശേരി SEMS കോളേജിലെ പ്രൊഫസറാണ്. ഡോക്ടർ ദീപയാണ്, ഡോക്ടറേറ്റ് കിട്ടിയേക്കുന്ന ചേച്ചിയാണ്. അപ്പൊ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് രണ്ടുപേരും. രണ്ടുപേർക്കും അവരുടെ ഇന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് 24 അടുത്ത വർഷം 25th ആവും. അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു പാട്ട് ചോദിക്കാനായിട്ട്
2: വിളിച്ചതാണ്.
0: പാട്ട് ചോദിക്കുന്നതിന് മുമ്പ് എന്റെയും കൃഷ്ണൻ നായർ സാറിന്റെയും കരുണാസായി റേഡിയോയുടെയും വക ബൈബിൻ ചേട്ടനും ചേച്ചിക്കും ഹൃദ്യമായ വിവാഹ ആശംസകൾ, ദിനാശംസകൾ.
1: ഓക്കെ, താങ്ക് യു.
0: ഇനി പാട്ട് ഏതാ വേണ്ടേ?
1: പാട്ട് നമ്മുടെ ദാസേട്ടന്റെയും സുജാ ചേച്ചിയുടെയും മനോഹരമായ ശബ്ദത്തില് ഉള്ള പാട്ട്, എനിക്ക് നിനക്ക് എന്റെ മനസ്സിലെ മലലിച്ചൻ വാസുണ്ടെന്നുള്ള പാട്ടില്ലേ, ഗ്രാമ ഫോണിലെ.
0: അതെ അതെ,
1: ആ പാട്ട്.
0: അത് ഗംഭീരമായി
1: ഭക്ഷണമായിരുന്നല്ലോ സുജാ ചേച്ചിയുടെ ബർത്ത്ഡേ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ചേച്ചിയുടെ ശബ്ദവും ദാസേട്ടനെ. പിന്നെ പറയണ്ടല്ലോ, ഏത് മലയാളിക്കും ഇഷ്ടമുള്ള മനുഷ്യനാണല്ലോ.
0: അതെ, അതേക്കാളൊക്കെ സിനിമ ഒരു കവിത പോലെ സുന്ദരമാണ് ഗ്രാമഫോൺ എന്ന സിനിമ.
1: തീർച്ചയായിട്ടും
0: കമൽ ഒരു കവിത എഴുതിയിരിക്കുന്നു എന്നാണ് എനിക്ക് ആ സിനിമയെ കുറിച്ച് പറയേണ്ടത്.
1: ഉറപ്പായിട്ടും
0: അല്ലേ,
1: അത്ര മനോഹരമായിട്ടുള്ള ദിലീപായാലും നവ്യ നായരായാലും നമ്മുടെ മീരാജാസ്മിനും ഒക്കെ ശരിക്കും ഹൃദയം കൊണ്ട്. ഏറ്റവും കൂടുതൽ മുരളി സാറിന്റെ കഥാപാത്രമാണ് അല്ലേ,
0: സലീം
1: ഇഷ്ടപ്പെട്ട സിനിമയാണ് സലീംകുമാറിന്റെ.
0: അതുകൊണ്ട് എപ്പോഴും പറയുന്നത് കമൽ അഭ്രപാളികളിൽ ഒരു കവിത കുറിച്ചിട്ടിരിക്കുകയാണ് ഗ്രാമഫോൺ എന്ന ചിത്രത്തിലൂടെ എന്നുള്ളത്. അതിലെ പാട്ടുകൾ ചോദിക്കുമ്പോഴത്തേക്കും പോക്കുവയിൽ സാർത്ഥകമാവുകയാണ്. അപ്പോ ഒരുപാട് സംസാരിച്ച വിശേഷങ്ങൾ ഞാൻ സാറിനോട് നന്ദിയും സ്നേഹവും അറിയിക്കാം.
1: സാറെ ഇപ്പൊ ഒത്തിരി സന്തോഷം. സാറിന്റെ ശബ്ദം ഞാൻ അവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
2: ആ ശരി,
1: തുടർന്നും സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങ സാറേ.
2: ഓ ശരി,
1: ഓക്കെ ഓക്കെ സാറേ. അപ്പൊ സന്തോഷം സംസാരിക്കാൻ പറ്റിയല്ലേ സാറിനോട്.
2: ശരി
1: ഓക്കെ സാറേ.
0: വിളിച്ചതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു രണ്ടുപേർക്കും. ചേട്ടനും ചേച്ചിക്കും ആയിട്ടുള്ള വിവാഹ വാർഷിക ആശംസകൾ ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഗ്രാമഫോണിലെ മനോഹരമായ ആ പാട്ടിലേക്ക് പോകാം.
1: ഓക്കെ, താങ്ക് യു.

0: കരിവരണ്ട ചിന്തകളെ കഴുകി വെടിപ്പാക്കാൻ പ്രകൃതി ഒരുക്കുന്ന വിരുന്നാണ് സത്യത്തിൽ ഓരോ പോക്കുവെയിലും. ആകാശമൊരു വലിയ ക്യാൻവാസ് ആകുന്നു. മേഘങ്ങൾ തന്റെ പക്കലുള്ള നിറക്കൂട്ടുകളെല്ലാം അവിടെ വാരി വിതറുന്നു. കടും ചുവപ്പും സ്വർണവർണവും പർപ്പിളുമൊക്കെ ചേർന്ന് തീർക്കുന്ന മഹാമാന്ത്രികതയ്ക്ക് മുന്നിൽ സംഗീതമല്ലാതെ മറ്റെന്താണ് പകരം വയ്ക്കാനുള്ളത്? കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, പോക്കുവെയിൽ അതൊരു മുഹൂർത്തമല്ല, അതൊരു നേരം മാത്രമല്ല, അത് സംഗീതവും സ്നേഹവും സന്തോഷവും ചേർന്നുള്ള ഒരു പ്രത്യേകതരം വികാരമാണ്. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവെയിൽ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് കാഥികനും വിൽപ്പാട്ട് കലാകാരനും റിട്ടയർഡ് ഹെഡ്മാസ്റ്ററുമായ വി കൃഷ്ണനായർ സാറാണ്. സാറിനെ ഒരിക്കൽ കൂടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, സാറിനോട് സംസാരിക്കാം കേട്ടോ. കൃഷ്ണനായർ സാറാണ് സംസാരിക്കാം.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എന്താ പേര്?
0: എവിടുന്ന? ക്ലിയർ ആയില്ല.
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു സാറിന്റെ. സാറിന് നമുക്ക് പരിചയമില്ല, സാറിനൊപ്പം സാറും പരിചയപ്പെടുത്തി തന്നാണ് നമുക്ക് അറിയാന്നുള്ളത്. സാറൊരു ഗുരുവാണ്, ഞാനും എനിക്കത് അറിയാം. അല്ല, അറിയില്ല. അതുകൊണ്ട് എത്രയാണ് ചോദിക്കാനും നമുക്ക് അത്ര പ്രാക്ടിക്കലല്ല.
0: അതിനു മുമ്പ് ചോദിക്കട്ടെ, പോക്കുവെയിൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
1: അല്ല,
0: നേരത്തെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്ന് ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവെയിൽ ആദ്യമായിട്ടാണ്. എന്താ? ആ, ശരിയാണ് ശരിയാണ്. കല്ലാർ, അതെ അതെ. ആ, യെസ് യെസ് യെസ്, അതെ അതെ അതെ, എല്ലാം ക്ലിയർ. അപ്പൊ അന്ന് നമ്മളോടൊപ്പം ഒരു ഹരിതകർമ്മ സേനയാണെങ്കിൽ ഇന്ന് അധ്യാപകനാണ്. അതെ,
1: സാറിന്റെ ഗുരുവല്ലേ, നമ്മളെയും ഗുരുവാണ്. നമുക്ക് ഗുരുവിനോട് ഒരു
0: എന്താണ് ചോദിച്ചത്? ഗുരുവിനോട്
1: കടപ്പാടുണ്ട്. നമുക്ക് അച്ഛനും അമ്മയും പോയാൽ പിന്നെ മാതാപിതാ ഗുരു ദൈവം
2: തന്നെ.
1: സാറ് ബിൽപ്പാട്ടൊക്കെ പാടുമെന്നല്ലേ പറഞ്ഞാട്ടിന്റെ ഒരു ചെറിയ കേൾപ്പിച്ചുതരാമോ ശ്രോതാക്കൾക്ക് വേണ്ടി?
0: ബിൽപ്പാട്ടിന്റെ ഒരു രണ്ട് വരി കേൾപ്പിച്ചു കൊടുക്കുമെന്ന് ശ്രോതാക്കൾക്ക്
2: വേണ്ടിയിട്ട്. ഞങ്ങള് ഒരുപാട് കഥകള് ഇങ്ങനെ വിൽപ്പാട്ടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതില് അവസാനമായിട്ട് നടത്തിയ തിരുനല്ലൂർ കരുണാകരന്റെ രാത്രി എന്നൊരു കഥയുണ്ട്. അതിലെ ആദ്യത്തെ രണ്ടു മൂന്ന് വരി പാടാം. പറയും ഇപ്പോഴും പ്രായമുള്ള ആളുകൾ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴിക്കഥ. പറയും ഇപ്പോഴും പ്രായമുള്ള ആളുകൾ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴിക്കഥ. അടിമയായൊരു പെൺകിടാവിൻ്റെയും അവനിവൻ്റെയും പുത്രൻ്റെയും കഥ. അടിമയായൊരു പെൺകിടാവിൻ്റെയും അവനിവൻ്റെയും പുത്രൻ്റെയും കഥ. ഇങ്ങനെ പോകുന്നു അവരികൾ.
1: നല്ലായിരിക്കുന്നു സാറേ. സാറ് പാടിയപ്പോ ഞാനും കൂടെ പാടി.
0: ഇവരെയൊക്കെ പരിചയമാണോ?
1: ഞാൻ എട്ടുവരെ പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്.
0: എന്തായാലും വിൽപ്പാട്ടിലെ പാട്ട് കേൾക്കാൻ പറ്റിയില്ലേ?
1: കേൾക്കാൻ പറ്റി. എനിക്ക് ഞാൻ പാടുന്ന ഒരു കൂട്ടത്തിലൊക്കെ ആണ്.
0: പിന്നെ രണ്ടുപേര് പാടാം. ആ വരി അറിയാമെങ്കിൽ അതൊന്നുകൂടെ ഇങ്ങോട്ട് കേൾക്കാം. മെയിലും ഫീമെയിലും ആവുമല്ലോ.
1: അല്ല, എനിക്ക് പറ്റില്ല.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ജോക്കർ എന്ന സിനിമ, ലോഹിതദാസിന്റെ കഥ, ബഹദൂറിന്റെ അനന്യസാധാരണമായ അഭിനയം,
1: അത് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്ക് വേണ്ടിയിട്ടാണ്?
1: എന്റെ മകളുടെ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ്.
0: ഓ, അതായത് മരുമകന്റെ ബർത്ത്ഡേ ആണ്.
1: ബർത്ത്ഡേ ആണ്. അപ്പൊ പുള്ളിക്ക്, അവ പുള്ളിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്.
0: അദ്ദേഹത്തിന്റെ പേരെന്താ?
1: പ്രശാന്ത്.
0: അപ്പൊ പ്രശാന്തിന്റെ ജന്മദിന ആശംസകൾ ഞാനും കൃഷ്ണനായർ സാറും നേരുന്നു.
2: ഹാപ്പി ബർത്ത്ഡേ.
0: ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ ഒരു കേക്ക് മുറിച്ചു എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണങ്ങൾ അദ്ദേഹത്തോട് പറയണം. അപ്പൊ പാട്ടിലേക്ക് നമുക്ക് പോവാമോ?
1: അപ്പൊ
0: എന്നോടല്ല, സാറിനോടാണ് താങ്ക് യു, സ്നേഹം, നന്ദി ഒക്കെ പറയാൻ.
2: നമസ്കാരം.
1: ഒരുപാട് ഒരുപാട് നമസ്കാരം. താങ്ക് യു പാട്ട് പാടി തന്നതിനും ചലപ്പിച്ചതിനും ഒക്കെ ഒരുപാട് ഒരുപാട് താങ്ക് യു.
2: ശരി ശരി.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പറയാം.

0: പോക്കുവയിൽ മാഞ്ഞ് സായാഹ്നമാകാൻ തുടങ്ങുകയാണ്. സായാഹ്നം കഴിഞ്ഞാൽ സന്ധ്യ, ഒരു പകൽ ഒടുങ്ങുവാൻ പോകുന്നു. ചില പോക്കുവെയിലുകൾ ചിലരുടെ മുഖത്തെ എന്തുകൊണ്ടോ എന്നെ ഓർമ്മിപ്പിക്കും. ഞാൻ രവിചേട്ടനെ ഓർക്കുന്നു, ജയരാജനെ ഓർക്കുന്നു, പോക്കുവെയിലിനെ സമ്മോഹനമാക്കുന്ന ലളിതയെയും മറ്റു പലരെയും ഓർക്കുകയാണ്. എത്രയെത്ര സംഭാഷണങ്ങൾ, എത്രയെത്ര വിശേഷങ്ങൾ, എത്രയെത്ര സന്തോഷങ്ങൾ, എത്രയെത്ര സല്ലാപങ്ങൾ, എല്ലാം ചേർന്ന് സാർത്ഥകമായ ഈ പോക്കുവെയിൽ. ഈ പോക്കുവെയിലിനെ ഇന്ന് സാർത്ഥകമാക്കാൻ, സന്തോഷകരമാക്കാൻ നമ്മളോടൊപ്പമുള്ളത് കാഥികനും അധ്യാപകനും റിട്ടയർഡ് ഹെഡ്മാസ്റ്ററുമായ വി കൃഷ്ണൻ നായർ സാറാണ്. വിൽപ്പാട്ടിന്റെ മനോഹരമായ വരികൾ ഇവിടെ ചൊല്ലി നമ്മളെ ആനന്ദിപ്പിച്ചു. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: കേൾക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൃഷ്ണൻ നായർ സാറാണ്, സംസാരിക്കാം.
1: കൃഷ്ണൻ സാറിന് നമസ്കാരം.
2: നമസ്കാരം.
1: മധുരൻ സാറിന് നമസ്കാരം.
0: നല്ല നമസ്കാരം.
1: കാരണം രണ്ടുപേർക്കും നമസ്കാരം തരാൻ ഞാൻ ഗുരുവും ശിഷ്യനോ ആണെന്ന് ഞാൻ ഇവിടെ കേട്ടു, അതുകൊണ്ടാണ്.
0: അത് വളരെ ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ച ഗുരുവാണ് മുമ്പിലിരിക്കുന്നത്.
1: ചെറിയ പ്രായത്തിലെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളെയും ഗുരു
0: തന്നെയാണ്.
1: ഈ പറയുന്ന നമ്മളെ എല്ലാവരെയും ഗുരുവാണ് ഇരിക്കുന്നത്.
2: അതെ,
1: അവിടെ ഒരു മാറ്റവും ഇല്ല. കാരണം ഇത്രയും പ്രായത്തില് സാറ് ഇങ്ങനായി പരിപാടിയൊക്കെ നടത്തണം എന്ന് പറയുമ്പോൾ ഭയങ്കര അതിശയവും നമുക്ക് തോന്നുന്നു. നമ്മളെയൊക്കെ പ്രായവും സാറിന്റെ പ്രായം കൂടെ നോക്കുമ്പോൾ എന്തുമാത്രം നമ്മളെക്കാൾ എന്തുമാത്രം കടലാണ്, കടലോരൊക്കെ പരന്ന് കിടക്കുന്ന സാറ്.
2: അനുഗ്രഹം, ദൈവാനുഗ്രഹം.
1: ഗുരുവിനായിരം നമസ്കാരം.
2: നമസ്കാരം.
0: ഇനി ഗുരുവിന് ആരാണ് വിളിക്കുന്നത്, എവിടുന്നാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താലേ പറ്റൂ.
1: ഞാൻ അഴീക്കോട് നിന്നാണ്.
2: അഴീക്കോട്?
1: അഴീക്കോട് നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ സ്ഥിര ശ്രോതാവാണ്.
2: ശരി.
1: പിന്നെ സാറിന്റെ പരിപാടിയെല്ലാം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ശ്രോതാവാണ്.
0: അപ്പോഴും പേര് പറഞ്ഞില്ല.
1: പേര് ബാബു എന്നാണ്.
2: ബാബു,
1: എനിക്ക് ചെറുതായിട്ട് ലോട്ടറി കച്ചവടവും ഉണ്ട്, ചെറുതായിട്ട് കൂലിപ്പണിയും ഉണ്ട്.
0: എല്ലാം ചെറുതായിട്ടേ ഉള്ളൂ. ചെറുതായിട്ട് എങ്ങനെ കൂലിപ്പണി ചെയ്യുമെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായി.
1: ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് രാവിലെ വൈകുന്നേരം പണി ചെയ്തിട്ട് വൈകുന്നേരം കച്ചവടം ഉണ്ട്.
2: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് എല്ലാവരും ഉണ്ട്.
2: എല്ലാരും ഉണ്ട്.
1: മക്കള്,
2: സന്തോഷം.
1: പിന്നെ ഇതിലുള്ള ഒരു ഞങ്ങൾക്കൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാറിന്റെ ഗുരുവാണ്. അതായത് മധുരൻ സാറിന്റെ ഗുരു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒരു മനസ്സിനകത്തൊരു ആനന്ദം പോലെ തോന്നി. ഗുരു ഗുരു ഗുരു ഇരിക്കവേ ശിഷ്യനാ സാറേന്ന് വിളിക്കുന്നതും, സാറിരിക്കവേ ഗുരുവിന്റെ ശിഷ്യനായിരിക്കും ഗുരു സാറേന്ന് വിളിക്കുന്നതും എന്തൊരു ഭാഗ്യമാണ് പറയുന്നത്. രണ്ടുപേരും സാറുമാരാണ് ഞങ്ങൾക്ക്. അതിലപ്പുറം ഒരു ഭാഗ്യം ഈ ലോകത്തൊന്നും കിട്ടായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ ഒരു സന്ദർഭം ഈ ലോകത്ത് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അത്. പിന്നെ സാറിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട, സാറ് പഠിപ്പിച്ചിട്ടുള്ള ഈ കുട്ടിയില് ഇതേപോലെ ഒരു കുട്ടിയെ ഇനി കിട്ടുമെന്ന്
0: അതിങ്ങനെ കയറ്റി പറയും.
1: കയറ്റി പറയുന്നില്ല സാറേ. സാറെ കരുണാസാരി കേൾക്കുന്നു ആരും സാറിനെ പറ്റി.
2: സാറിന്റെ
1: പരിപാടി കേട്ടാണ് നമ്മൾ അതിന് സാറിനെ വിലയിരുത്തുന്നത്.
2: നിങ്ങൾ പറയുന്ന സത്യമാണ്.
1: അല്ലാതെ സാറിനെ പറ്റി പൂർത്തി അങ്ങനെ പറയുന്നതല്ല. സാറിന്റെ പരിപാടി രാവിലെ തൊട്ട് രാത്രി 11 മണി വരെ കേൾക്കുന്ന ഒരു വ്യക്തി സാറിനെ പറ്റി ഒരു അഭിപ്രായം പറയില്ല. പിന്നെ ഇടയ്ക്കും പുറകെയൊക്കെ വന്ന് അവിടെ ഇവിടെ ഉത്പരിച്ച കേട്ടിട്ട് വയ്ക്കുന്ന ഒരു പല അഭിപ്രായങ്ങളും പറയും. നമ്മളൊക്കെ സമയം കിട്ടുമ്പോൾ രാത്രി 9 മണി തൊട്ട് പിന്നെ എന്റെ 11 മണി വരെ എന്റെ ഊഴമാണ്. പക്ഷെ സാറ് മെനിയാന്ന് പറഞ്ഞതിൽ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നു. സാറ് കാര്യം പറഞ്ഞതില് അത് ഇപ്പൊ ഞാൻ അത് പറയുന്നില്ല. ഗുരുനാഥ് സാറിന്റെ ഗുരുനാഥ്
0: പറയരുത്.
1: സാറിന്റെ ഗുരുനാഥ് ഇരിക്കുമ്പോ ഒരു ശിഷ്യ അങ്ങനെ പറയനെ പറ്റി നമ്മൾ പറയണം
0: പാടില്ല, ഒരിക്കലും പാടില്ല.
1: ഇതല്ല, അത് ചെറിയ സാറിന് ചെറിയ തെറ്റ് പറ്റി ഗുരുനാഥ പരിപാടി.
0: അതൊക്കെ നമുക്ക് രഹസ്യമായിട്ട് പറഞ്ഞു തന്നാ മതി.
1: ശുഭമോ രാത്രിയിൽ സാറിന്റെ മിനിങ്ങാന്ന് പറഞ്ഞ ഒരു ഒരു ഉപായത്തെ അത് ഒരു ചെറിയൊരു വ്യത്യാസം
0: ഉണ്ടായിരുന്നു അല്ലേ? വരും
1: ഉണ്ടായിരുന്നു. അത് അല്ല വരുന്നു അല്ല, അത് സാറ് അന്തമായി അത് ചിന്തിച്ച് പറഞ്ഞതാണ്. അപ്പൊ അത് അത്രയും അന്തമായിട്ടുള്ള ആളുകളൊന്നും ഇല്ല ഈ ലോകത്ത്.
0: ആണല്ലേ?
1: തീർത്ത് പറയാൻ പറഞ്ഞ പറയണേന്ന് കുഴപ്പമില്ല സാർ, ആ തീർത്ത് പറഞ്ഞിറങ്ങി സാർ.
0: ശരി, രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു തന്നാൽ എന്താണെന്നുള്ളത്.
1: ഞാൻ അഴുക്കയാണെന്ന് സാർ തീർത്ത് പറയാൻ പാടില്ല.
0: സ്വയം പറഞ്ഞോ? ഞാൻ
1: അതാണ് തീർത്ത് പറഞ്ഞു സാർ. ഒരു പോയിന്റ്
0: സ്വയം പറഞ്ഞോ?
1: സോമോ രാത്രിയില് തീർത്ത് അങ്ങനെ ഒരു കാര്യം പറയുകയില്ല ചെയ്യുകയില്ല എന്ന് തീർത്ത് സാറങ്ങ് പറഞ്ഞിരുന്നു. കള്ളമാണ് പറഞ്ഞത്.
0: നമ്മള് സ്വയം വളരെ നല്ലതാണെന്ന് പറയാൻ പാടില്ലല്ലോ.
1: അങ്ങനെയല്ല സാറെ, അതൊരു ചെറിയ പോയിന്റ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേ പറ്റി ഞാൻ പറയുന്നില്ല.
0: ശരി, ഇനി അങ്ങനെ പറയൂല.
1: ഞാൻ പറയൂല, ഞാൻ അത് പറയൂല സാറെ. ഗുരുവിരിക്കുമ്പോൾ പറയൂല, ഇനി ഗുരുവിരിക്കുമ്പോ അത് പറയാൻ പാടില്ല.
0: അപ്പൊ ഇനി സാറിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. സാറിനോട് വിശേഷം ചോദിച്ചില്ല
1: സാറേ. ഞാൻ സാറേ വെള്ളനാടെന്ന് പറയണത് ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്, കഴിക്കോടും വെള്ളനാട്ടും. ഒരുപാട് വ്യത്യാസം ഇല്ല. പിന്നെ ശേഷം ഉത്സവമൊക്കെ നടക്കണം. നമുക്ക് ഈ തൊഴിൽപരമായിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റൂല. കാരണം നമ്മള് ഓഫീസിൽ ചെന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്തോണ്ട് വന്നാൽ അത് നമുക്ക് വിറ്റേ
2: പറ്റും.
1: മുപ്പത് നാൽപ്പത് ടിക്കറ്റും കൊണ്ടൊന്നും നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റും.
2: ഉത്സവത്തിന് പത്ത് ദിവസം ഞാൻ അവിടെ ഉണ്ടാവും ക്ഷേത്രത്തിൽ.
1: പിന്നെ ഇവിടെ മേഡം ഈ പുകയില് പറയുന്നുണ്ട്, മറ്റുള്ളവർ പറയുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ നമുക്ക് അങ്ങോട്ട് വരിക വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവിടെ സൈക്കിളിൻ ചവിട്ടിയൊക്കെ
2: അങ്ങനെ ജോലി
1: അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് വെള്ളനാട്ടോട്ടൊന്നും വരാത്തത്.
2: ശരി,
1: സാറിന്റെ പരിപാടി അവിടെ ഉണ്ട്. സാറാണ് അവിടുത്തെ പിന്നെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ പറയുമ്പോ നമുക്ക് വലിയ സന്തോഷമുണ്ട്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാനൊരു പാട്ട് ചോദിച്ചപ്പോ അതിവിടെ ഇല്ലാന്ന് പറയുന്നത്.
0: ഏത് പാട്ടാണെന്ന് കേക്കട്ടെ? ഇല്ലാത്ത പാട്ട്.
1: അമ്പിളിക്കല ചൂടും തമ്പുരാനെ നിന്റെ തുമ്പജലയിൽ ഇടമുണ്ടോ എന്നുള്ളൊരു പാട്ട്.
0: രണ്ടര മൂന്ന് വർഷത്തിനിടയിൽ നമ്മുടെ ലൈബ്രറിയിൽ ഇല്ലാത്തൊരു പാട്ടാണത്.
1: അത് ഇന്ന് ഞാൻ ആകാശത്തിൽ രാവിലെ 7 മണിക്ക് കേട്ട ഒരു പാട്ടാണ്.
0: ആണല്ലേ, കുഴപ്പമില്ല. നമുക്ക് അത് അധികം വൈകാതെ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യും, സംഘടിപ്പിക്കും.
1: അത് ആകാശവാണി റേഡിയോയിൽ കൂടെ ഞാൻ കേട്ടതാണ്.
0: ആകാശവാണിയുടെ പ്രത്യേകത എന്താണെന്നറിയാം? ഈ ലോകത്ത് ഏത് പാട്ട് ഇറങ്ങിയോ അതെല്ലാം ആകാശവാണിയിലുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് അതൊരു ചലച്ചിത്ര ഗാനമല്ല. അതൊരു ചലച്ചിത്ര ഗാനമല്ല, അത് ഒരു ഭക്തിഗാനമാണ്. ആ ഇതിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അത് ലൈബ്രറിയിൽ നിന്ന് കണ്ടെത്താനായിട്ട് പറ്റാതെ പോകുന്നത്. വേറൊരു പാട്ട് ചോദിക്കാവോ?
1: അത് അടിപൊളിയൊരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരുന്നു. ഞാൻ രാവിലെ കേട്ടപ്പോ അത് അതുകൊണ്ടാണ് ആ പാട്ട് എന്നെ സെലക്ട് ചെയ്തത്.
0: അതിന് തുല്യമായി നമുക്ക് അഗ്നിസാക്ഷിയിലെ പാട്ട് കേൾപ്പിക്കാവോ?
1: ഓ, അതിന് തുല്യമായിട്ടൊരു പാട്ട് കേൾപ്പിച്ചാലും ഇതിനെ ഞാൻ പിന്നെ ഒന്നും ഓർമ്മിച്ച് വെക്കാത്തത് കൊണ്ട് രാവിലെ പാട്ട് കേൾക്കാൻ പറയാം.
0: അഗ്നിസാക്ഷി എന്ന ഇതിലെ നമുക്ക് മനോഹരമായ ഒരു പാട്ടിലേക്ക് പോവാം.
1: അതായാലും
0: അപ്പൊ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കൃഷ്ണൻ നായർ സാറിനോട് നന്ദി, നമസ്കാരവും സ്നേഹവും സന്തോഷവും.
1: കൃഷ്ണൻ നായർ സാറിന് എന്റെ ഗുരു എന്നുള്ളൊരു നിലയില് ഞാൻ 1000 നന്ദി നമസ്കാരം പറയും.
2: നമസ്കാരം.
1: അതുപോലെ മധുരൻ സാറിനും ഒരു 1000 നന്ദി നമസ്കാരം.
0: വളരെ സന്തോഷം. പാട്ടിലേക്ക് പോയാലോ?
1: പോവാം.

0: ഈ ദിവസത്തിൻ്റെ ഡയറിയിൽ സ്നേഹത്തിൻ്റെ ചുവന്ന മഷികൊണ്ട് എനിക്ക് ഈ പോക്കുവയലിനെ അടയാളം ചെയ്യാം. കാരണം എൻ്റെ മുമ്പിൽ സ്റ്റുഡിയോയിൽ ശ്രോതാക്കളുടെ കാതുകളിൽ ഒരു മഴ പോലെ നിറയുന്ന ശബ്ദത്തിൻ്റെ ഉടമ പ്രിയ അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഓർമ്മകളിൽ മായാതെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, സ്നേഹത്തിൻ്റെ ചുവന്ന മഷികൊണ്ട് ഈ പോക്കുവയലിനെ ഈ ദിവസത്തിൻ്റെ ഡയറിയിൽ എന്നേക്കുമായി എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയും. പ്രിയ ശ്രോതാക്കളെ, പോക്കുവയലിൽ ഇനി അധികം പാട്ടുകൾക്കോ അധികം വർത്തമാനങ്ങൾക്കോ സമയം തീരെയില്ല. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: സാർ, ഞാൻ കണ്ണംവള്ളി രവിയാണ്.
2: നമസ്കാരം.
1: സാറിന് സുഖമാണല്ലോ?
2: ഓ, പിന്നെ സുഖമാണ്.
1: സാർ എന്തൊക്കെയുണ്ട് വിശേഷം?
2: വിശേഷമൊന്നുമില്ല, ഇപ്പൊ ഇവിടെ പോക്കുവയിൽ പരിപാടിയിൽ ഇരിക്കുന്നു.
1: എല്ലാ കാര്യമല്ലേ അത്?
2: അതെ, പിന്നെ സന്തോഷമുള്ള കാര്യമാണ്.
1: അതെ, ഞാനിപ്പോ കടയിലാണുള്ളത്.
2: കടയില്? ഓ,
1: അതെ. സാറിന്റെ ശബ്ദം കേട്ടപ്പോ എനിക്കൊന്ന് വിളിക്കണമെന്ന് തോന്നി
2: അങ്ങനെ വിളിച്ചതാണ്. ശരി.
1: പിന്നെ
2: പിന്നെ
1: വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
2: വേറെ പിന്നെ വിശേഷമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു.
0: രണ്ടുപേരും ഗായകരാണ്, വേണമെങ്കിൽ നമുക്ക് രണ്ടാക്ഷരി തന്നെ നടത്താം.
1: സാർ, ഞാനിന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. കള്ളിച്ചെല്ലമേലെ കരിമുഖി കാട്ടിലെ രജനി തൻ വീട്ടിലെ

0: അതെയാണ് അതാണ് വേണ്ടത്. പറഞ്ഞേക്കൊക്കെ പോവും, പക്ഷെ വളരെയേറെ കഥാപ്രസംഗം ഇഷ്ടപ്പെടുന്ന ആളാണ് രവിചേട്ടൻ. ഒരു കാന്തികനാണ് മുമ്പിലിരിക്കുന്നത്. നേരത്തെ വിൽപ്പാട്ട് ഒരു ചേച്ചി ചോദിച്ചു പാടിപ്പിച്ചു. അപ്പൊ ഒരു കഥാപ്രസംഗത്തിന്റെ തുടക്കം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. പഴയകാല ഓർമ്മയിലേക്ക് കൃഷ്ണൻകുട്ടി സാർ ഒന്ന് പോട്ടെ.
1: ഓ അത് ഞാൻ കേൾക്കണം. അത് ബെമ്പല്ല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. ഇങ്ങനെ ഓരോരോ പാട്ടുകളിലും ഉണ്ട്. ഈ ദിവ്യ തീർത്ഥത്തില് മണത്തുമുള്ള കല്ലുകൾ വെച്ചൊരു മടിക്കറുപ്പൻ മല്ലൻ, ചുണ്ടുകൾ രണ്ടും കനത്ത മീശ ചുരുട്ടി വയ്ക്കും മല്ലൻ, കക്കാവാരും മല്ലൻ. ഇങ്ങനെ ഓരോരോ രീതിയിൽ ഓരോരോ
0: പാട്ടുകളും
1: ശിവൻ ഹൃദയത്തില് താങ്ങാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോ നമ്മൾ കേട്ട് കേട്ട് പഠിച്ച് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ
0: പതിഞ്ഞു കിടക്കുകയാണ്.
1: അതെ,
0: സാറിന് പഴയകാല കഥാപ്രസംഗ ഓർമ്മ വരുന്നു?
1: സാറിനൊരു കഥാപ്രസംഗത്തിന്റെ ഒരു വരി ഒന്ന് പാടിക്കൂടെ?
2: ആ അത് വയലാറിന്റെ ഐഷയൊക്കെ കഥയാക്കി എടുത്തത് ഞങ്ങൾ പാടിയിട്ടുണ്ട്. അദ്രമാൻ കൈ ചൂണ്ടിക്കൊണ്ടലറും പെണ്ണെ നിന്നെ കത്തി കൊണ്ടരിഞ്ഞു ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. ആയിഷ മുമ്പിൽ വന്ന് നിൽക്കുന്ന എങ്ങനെയെന്നറിയാമോ? കൈകളിൽ പൊട്ടി പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കെട്ടും. അങ്ങനെ അങ്ങനെയാണ് ആയിഷ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതൊക്കെ ഞങ്ങളുടെ വിൽപ്പാട്ടില് ഉള്ള അതെ കഥാപ്രസംഗത്തിലുള്ള പാട്ടുകളാണ്.
1: അതെ, അതേപോലെയാണ് അനീഷയിലും ഒരുപാട് അർത്ഥവത്തായ പാട്ടുകൾ.
2: അതെ അതെ
1: ഉണ്ട്.
2: അതെ,
1: പിന്നെ ശരി എന്നാ.
0: വിളിച്ചതിലൊക്കെ സന്തോഷം. സാറിനോട് നന്ദിയും സ്നേഹവും അറിയിക്കാം.
1: സാറേ നന്ദി, നമസ്കാരം. നന്ദി.
0: രണ്ട് കണ്ണമ്പള്ളിക്കാരുടെ മഹത്തായ സമാഗമമാണ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ?
1: ശരി.

0: മങ്ങുന്ന വെയിൽ ചെല്ലുമായുമ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു നിൻ പുഞ്ചിരി. യാത്ര ചൊല്ലുന്നു നാം ഈ പോക്കുവെയിലിൽ, വീണ്ടും ഒരു സായാഹ്നത്തിനായി കാത്തിരിക്കാം. കവിതകൾ മനോഹരങ്ങളാണ്. ആയിഷ എന്ന ഖണ്ഡകാവ്യത്തിന്റെ വരികൾ കൃഷ്ണനായർ സാർ ചൊല്ലുമ്പോൾ എന്തുകൊണ്ടോ കവിതയിലേക്ക് മനസ്സു നീളുന്നു. കവിതയില്ലാതെ എങ്ങനെയാണ് സായാഹ്നങ്ങൾ സമ്മോഹനമാവുന്നത്? കവിതയില്ലാതെ എങ്ങനെയാണ് പ്രഭാതങ്ങൾ പൂത്തുവിടരുന്നത്? കവിത ഹൃദയത്തെ ജ്വലിപ്പിക്കും, സംശയമില്ല. അർദമാൻ കൈചൂണ്ടിക്കൊണ്ടലറും, പെണ്ണെ നിന്നെ കത്തിക്കൊണ്ടരിഞ്ഞു ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. അർദ്ധകഥാവൃത്തത്തിന്റെ അനവദ്യമായ സമ്മോഹനതയിൽ കുറിച്ചുവെച്ച കവിത. പ്രിയ ശ്രോതാക്കളെ, കരുണാസായി റേഡിയോ കവിതകളും കഥകളും കൊണ്ട് അലങ്കൃതമാണ്. പാട്ടുകളും സമ്മോഹനങ്ങളും കൊണ്ട് അത് ഹൃദ്യമാണ്. ഈ പ്രത്യേക പോക്കുവെയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൽപ്പാട്ട് കലാകാരനും കാഥികനും അധ്യാപകനും സർവോപരി റിട്ടയർഡ് ഹെഡ് മാസ്റ്ററുമായ വി കൃഷ്ണനായർ സാറാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, സാറിനോട് സംസാരിക്കാം. ഹലോ.
1: ഹലോ, ഞാൻ
0: ഗിരിജയാണ്. കൃഷ്ണനായർ സാറാണ് മുന്നിലുള്ളത്, സംസാരിക്കാം.
2: വിശേഷം ഇങ്ങനെ കരുണാസായിയില് പോക്കുവയിൽ പരിപാടിയിൽ അങ്ങനെ ഇരിക്കുകയാണ്.
1: ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞോ?
2: അതെ,
1: ഉച്ചക്ക് ആരൊക്കെ കഴിഞ്ഞോ? ചോറ ഉണ്ടോ?
2: ഓ,
1: സാറിന്റെ വീട് മറ്റേ കൃഷ്ണൻകുട്ടി സാറിന്റെ വീടിന്റെ അടുത്താണ്.
2: അതിന്റെ ഇപ്പുറം നാലുമുക്കിൽ നിന്ന് കുറച്ചപ്പുറം.
0: കണ്ണമ്പള്ളിന്ന് വിളിച്ചിട്ട്, കണ്ണമ്പള്ളി എന്ന് ഗിരിജയാണെന്ന് പറഞ്ഞിട്ട് കണ്ണമ്പള്ളി താമസിക്കുന്ന സാറിന്റെ വീട് എവിടെയെന്ന് ചോദിക്കുന്ന.
1: മറ്റേ കൃഷ്ണൻകുട്ടി സാറിനെ അറിയാം?
2: വലിയ കൃഷ്ണൻകുട്ടി സാറാണ് ഞാൻ.
1: കൊച്ചുകൃഷ്ണൻകുട്ടി
2: സാറുണ്ട്. അതപ്പുറത്ത്
1: സാറിനെ എനിക്ക് അറിയാവൂ, അങ്ങനെ
2: അറിയാങ്ങനെ
1: ചോദിച്ചു സാർ. പിന്നെ സുഖാണോ സാറിനെ?
2: ഓ, സുഖമാണ്.
1: പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ മൂത്ത മകനും പിന്നെ അവന്റെ കുടുംബവും പിന്നെ എന്റെ ടീച്ചറും ഉണ്ട്.
1: ഇതിപ്പോ ഞാൻ പറയണതെല്ലാം കേട്ടു. സാറും നല്ല കലാകാരനാണ്, എല്ലാം പറയുന്നെല്ലാം കേട്ടു. മറ്റേ സാറും കവിതയും കഥയൊക്കെ എഴുതുമല്ലോ, മറ്റേ കൃഷ്ണൻകുട്ടി സാറും.
2: കൃഷ്ണൻകുട്ടി സാറ്
1: പിന്നെ
0: ഒരാള് കവിയാണ്, മറ്റൊരാള് കാഥികനാണ്.
2: ഓ, അതെ,
1: കാഥികനാണ്. വേറെ എന്തുണ്ട് സാർ വിശേഷം?
2: വേറെ പിന്നെ വിശേഷം ഒന്നുമില്ല.
1: ഇനിയിപ്പോ നാളെ ഇലക്ഷൻ ആണ്.
2: നാളെ തെരഞ്ഞെടുപ്പല്ലേ? അതെ,
1: അതെ, അതിന് അതിനുള്ള ഒരുക്കങ്ങള്.
2: അതെ അതെ.
1: പിന്നെ വേറെ പറയാൻ വിശേഷമൊന്നുമില്ല.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: എന്നാ രാവണ പ്രഭുവില് ആകാശ ദീപങ്ങൾ സാക്ഷി എന്നുള്ള പാട്ടാണ്.
0: പാട്ടെന്ന് പറയുന്നതിനേക്കാൾ ഒരു കവിത എന്ന് പറയുന്നതാണ്.
1: അത് അതെ, എനിക്ക് ചോദിക്കണം തോന്നി. ആ പാട്ടാണ് ചോദിക്കുന്നത്. പിന്നെ ആ പാട്ട് എനിക്ക് അധികം പാടാ അറിഞ്ഞൂടാ, വരികളെ കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അതുകൊണ്ട് വേറൊരു പാട്ട് പാടാം.
3: ൂമരം ചൂടും പാരിളം പൂമ്പുലയ്ക്കുള്ളിൽ പാടകയ്ക്കൊരു മുറിയിടത്തു നടക്കുന്തെന്നൽ പണ്ടൊരു വടക്കുന്തെന്നൽ. പാദപ്പൂമരം ചൂടും പാരിളം പൂമ്പുലയ്ക്കുള്ളിൽ പാടകയ്ക്കൊരു മുറിയിടത്തു നടക്കുന്തെന്നൽ പണ്ടൊരു വടക്കം തന്നൽ. പാതിലിൽ വന്നെത്തി നോക്കിയ വശം

0: ചുള്ളി
1: വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കന്തൻ സമയം ഒരുപാടായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഗംഭീരായിട്ടുണ്ട്.
2: നന്നായിരിക്കുന്നു.
0: സൗണ്ട് ഇത്തിരി അടപ്പുണ്ട്.
2: സൗണ്ടൊക്കെ കൊള്ളാം.
1: ഗിരീഷ് മുത്തഞ്ചേരി കവിതയായി എഴുതിയ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ?
0: അതിന്റെ വരികൾ അത്ര ക്ലിയർ അറിയാത്ത
1: അതൊരു പാട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു കവിതയാണ്.
0: നല്ല ഒരു ഒരു ശോകഗാനം പോലത്തെ അല്ലേ?
1: ഗിരീഷ് മുത്തഞ്ചേരിയുടെ തൂലികയിൽ നടന്നു വീണ കാവ്യ ബിംബങ്ങളാണവ.
0: നല്ല വരികളാണ്.
1: അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ?
0: ശരി, ഓക്കെ സാർ. രണ്ടുപേർക്കും എന്റെ നമസ്കാരം. വിനീതാ
2: നമസ്കാരം.
0: ഇനി എപ്പോഴെങ്കിലും കാണാൻ പറ്റണെങ്കിൽ
2: പിന്നെ നമ്മളെ അടുത്തല്ലേ കണ്ണമ്പള്ളി.
0: ശരി സാർ, ശരി
1: സാർ. കൃഷ്ണൻ നായർ സാർ, നമ്മള് വിൽപ്പാട്ടിനെ കുറിച്ച് പറഞ്ഞു, കഥാപ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു, ചില പാട്ടുകളൊക്കെ സാറ് ആയിഷയിലെ വരികൾ കൂട്ടിക്കൊണ്ടുപോയത് എന്താണ് ഒരു ഒരു ഗൃഹാതുരതയിലേക്ക് കൂടെയാണ് എന്നുള്ളതാണ്. നാടൻപാട്ടിലും ഒട്ടും പിന്നിലല്ല. ഒരു കാലത്ത് വെള്ളനാടിനെ നാടൻപാട്ട് പരിചയപ്പെടുത്തിയതും സാറാണ്. നമുക്ക് കുറച്ച് ഒരു രണ്ടുപേരി നാടൻപാട്ട് കേൾക്കാം.
2: നമ്മുടെ കേരളം ഹരിതാഭമാണ്. തെങ്ങുകളും അതുപോലെ വയലേലകളും കൊണ്ട് നിബിഡമായ ഹരിതാഭമായ കേരളം, ഹരിത കേരളം. ഇന്ന് നെൽകൃഷി ഇല്ല, ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. അന്ന് പാടവരമ്പിലൂടെ ഓടി നടന്നതും ചെളി കൊണ്ട് ദേഹം മുഴുവനും മൂടി അങ്ങനെ സന്തുഷ്ടരായി നിന്ന ആ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മിക്കുന്നു. ഇവിടെയാണ് നാടൻ പാട്ടുകളുണ്ടായത്, കർഷക പ്രസ്ഥാനമുണ്ടായത്. അങ്ങനെ മനോഹരമായ ആ കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. അവര് നാടൻ പാട്ടുണ്ടായതെന്ന് പറഞ്ഞല്ലോ. അമ്പലക്കുള കടവിൽ വച്ചു മുണ്ടകപ്പാടവരമ്പിൽ വച്ചു മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. അമ്പലപ്പുഴ കടവിൽ വച്ചു മുണ്ടകപ്പാടവരമ്പിൽ വച്ചു മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. കാട്ടു ചമ്പക ചന്തം നല്ല നാട്ടു മഞ്ഞളിൻ ഗന്ധം കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്ന വിളേ കണ്ണാടിപ്പൂവീ. അമ്പലക്കുള കടവിൽ വച്ചു മുണ്ടകപ്പാടവരമ്പിൽ വച്ചു

0: കണ്ടു ഞാൻ.
1: വളരെ സന്തോഷം സാർ. അധ്യാപകൻ എന്നതിനേക്കാളുപരി കലാകാരൻ എന്ന രീതിയിൽ പോക്കുവേലിൽ ഇത്രയും സംസാരിക്കുമ്പോൾ നാടൻപാട്ടിലൂടെയും വിൽപ്പാട്ടിലൂടെയും കഥാപ്രസംഗത്തിലൂടെയും ഒക്കെ നമുക്ക് പോവുകയും ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം മനസ്സു തുറന്ന് സംസാരിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, പോക്കുവേലിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ചായം മായുന്ന മാനത്ത് നിന്ന് ഉയർക്കൊള്ളുന്ന ഒരു ഓർമ്മതൻ പൊൻതിരികൾ യാത്ര ചൊല്ലുന്ന ഈ സന്ധ്യതൻ നിഴലിൽ വീണ്ടും ഒരിക്കൽ കാണുവാൻ മാത്രമായി പോക്കുവേൽ ചായുമ്പോൾ ഈ മണ്ണിൽ പടരുന്നതല്ലോ സ്നേഹത്തിൻ നറുമണം എന്ന് പറയാതെ വയ്യ. തിരശ്ശീല വീഴുമ്പോൾ അരങ്ങൊഴിയുന്ന കലാകാരനെ പോലെയല്ല, മറിച്ച് വസന്തം കാത്തിരിക്കുന്ന ഒരു തളിരിലെ പോലെയാകണം നമ്മുടെ മടക്കം. ഈ പോക്കുവയിൽ സംഗമത്തിന് അർത്ഥവും ആഴവും നൽകിയത് നിങ്ങളുടെ കോളുകളാണ്, നിങ്ങളുടെ വർത്തമാനങ്ങളാണ്. പകൽ വെളിച്ചം കടമെടുത്ത പടിഞ്ഞാറൻ ആകാശം പോലെ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും സ്വീകരിച്ച സ്നേഹത്തിന്റെ ഊർജം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാനും കൃഷ്ണൻ നായർ സാറും ഈ ഇന്നത്തെ പോക്കുവെയിലിൽ നിന്ന് വളരെ സ്നേഹത്തോടെ വിട പറയുകയാണ്. നിങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും പ്രതിധ്വനിക്കുക തന്നെ ചെയ്യും. കാരണം അത് അത്രമാത്രം തനിമയാർന്ന സ്നേഹത്തിന്റെ നിർവ്യാജമായ വാക്കുകളാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ആ വാക്കുകളാണ് ഓരോ പോക്കുവെയിലിനെയും ധന്യമാക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ബുധനാഴ്ചകൾ എത്രമേൽ ധന്യം, എത്രമേൽ സരളം, എത്രമേൽ സൌമ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോക്കുവെയിലിൽ നിന്ന് വിട പറയുന്നു. അടുത്ത ബുധനാഴ്ച മറ്റൊരതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ഞാനും കൃഷ്ണൻ നായർ സാറും ശ്രോതാക്കളുടെ ഹൃദയം തൊട്ട് നമസ്കാരം പറഞ്ഞുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.
0: അതുപോലെ ഈ കൃഷ്ണ സായി റേഡിയോ പോക്കുവെയിലിൽ എന്നെ ഉൾപ്പെടുത്തിയതിന് കൃഷ്ണ സായിയുടെ അതുപോലെ എന്റെ പ്രിയ ശിഷ്യൻ മധുജനും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.
1: നമസ്കാരം.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 വരെയാണ് സംഘടിപ്പിക്കുന്നത്. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 December 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും September 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. രജിസ്ട്രേഷൻ സംബന്ധിച്ച അവശ്യ സഹായത്തിനായി കർഷകർക്ക് ബന്ധപ്പെട്ട കൃഷിഭവനുകളുമായും പാടശേഖര സമിതികളുമായും ബന്ധപ്പെടാവുന്നതാണ്. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ട്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷിഭവനുകളുമായോ 8075 8902 92 9400 88 5577 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈഫ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ September 30 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547 0707 0487 7373 എന്നീ ഫോൺ നമ്പറുകളിൽ September 29 മുമ്പായി ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാല വനശാസ്ത്ര കോളേജ് വെള്ളാനിക്കരയിലുള്ള ട്രീ നഴ്സറിയിൽ ഗുണമേന്മയുള്ള നല്ല ഇനം മട്ടി, പെരുമരം, പൊങ്ങില്യം, തേക്ക്, മഹാഗണി കൂടാതെ മറ്റ് വൃക്ഷത്തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. തൈ 1 20 രൂപ മുതൽ ആണ് വില വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8547 7344 01 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെല്ല് കർഷകർക്കുള്ള മുന്നറിയിപ്പ്. വിത കഴിഞ്ഞ 40 ദിവസത്തിന് മുകളിൽ പ്രായമായ തകഴി, നെടുമുടി, അമ്പലപ്പുഴ നോർത്ത് കൃഷിഭവനുകളുടെ പരിധിയിലുള്ള ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കാണുന്നു. പകൽ സമയത്തെ കഠിന ചൂടും രാത്രിയിലെ തണുപ്പുമായ കാലാവസ്ഥയിൽ മുഞ്ഞ കൂടുതലായി പകരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മിക്കയിടങ്ങളിലും

ഈങ്ങയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട്ചാഴികൾ കാണപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കർഷകർ വളരെ കരുതലോടുകൂടിയിരിക്കണം. സാങ്കേതിക നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു കീടത്തിനെതിരെയും രാസകീടനാശിനികൾ പ്രയോഗിക്കരുത്. കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്ന ഏതൊരു കീടനാശിനിയും തുടർന്ന് മുഞ്ഞയുടെ വർദ്ധനവിന് കാരണമാകും എന്നതിനാൽ കർഷകർ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. കർഷകർ അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുഞ്ഞ കൂടുതലായി കാണപ്പെടുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയതിനു ശേഷം കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാവൂ. മുഞ്ഞയ്ക്ക് കീടനാശിനി തളിക്കുമ്പോൾ നെൽച്ചെടിയുടെ ചുവട്ടിൽ വീഴുന്ന വിധം വേണം സ്പ്രേ ചെയ്യേണ്ടത്. നിലവിൽ മുഞ്ഞ കാണാത്ത പാടശേഖരങ്ങളിൽ മുഞ്ഞയ്ക്കെതിരെ ഇപ്പോൾ കീടനാശിനി പ്രയോഗം ആവശ്യമില്ല. മഴ മാറി ചൂട് അമിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഞ്ഞയുടെ ആക്രമണം സാധാരണയായി ഉണ്ടാകാറുണ്ട്. കർഷകർ ജാഗ്രത പുലർത്തേണ്ടതും നിരന്തരം നെൽച്ചെടിയുടെ ചുവട്ടിൽ പരിശോധന നടത്തേണ്ടതുമാണ്. കാർഷിക മേഖല വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കേരളത്തിൻ്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് ചേലക്കരയുടെ തലമപ്പന്തിനെ കുറിച്ച് കേൾക്കാം. ക്രിക്കറ്റും ഫുട്ബോളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു. ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ കളികൾ. അത്തരത്തിലൊരു നാടൻ കളി തൃശൂർ ജില്ലയിലെ ചേലക്കര എന്ന ഗ്രാമത്തിന്റെ സ്വന്തം കളി തലമപ്പന്ത്. തലമപ്പന്ത് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചേലക്കരയ്ക്ക് പുറത്തുള്ളവർക്ക് അത്ര പരിചിതമായിരിക്കില്ല. കാരണം ഇത് ചേലക്കരയുടെ മാത്രം ഒരു പാരമ്പര്യ കളിയാണ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കളി നടത്താറുള്ളത്. ഈ കളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് ചേലക്കരക്കാർ പറയുന്നു. തലമപ്പന്ത് എന്ന പേര് വന്നതിന് കാരണം വ്യക്തമല്ല. കളിയുടെ ഒന്നാം ഘട്ടത്തിന്റെ പേര് തലമ എന്നായതുകൊണ്ടാവാം ആ പേര് വന്നത്. തുകലിൽ ചകിരിച്ചോറ് കുത്തി നിറച്ച് ഒരു പന്ത്, അതാണ് തലമപ്പന്ത്. ചേലക്കരയുടെ ഹൃദയത്തിലൂടെയാണ് ഈ പന്ത് ഉരുളുന്നത് എന്ന് വേണം പറയാൻ. ആധുനിക പന്തുകൾ വരുന്നതിന് മുൻപ് നമ്മുടെ നാടുകളിൽ പന്ത് ഉണ്ടാക്കാൻ പലതരം വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. പണ്ടുകാലത്ത് തലമപ്പന്ത് കളിക്ക് ഉപയോഗിക്കുന്ന പന്ത് ഉണ്ടാക്കുന്നത് തന്നെ ഒരു പ്രത്യേക കലയായിരുന്നു. തഴ ഓലയെ എടുത്ത് പ്രത്യേക രീതിയിൽ നെയ്തെടുത്ത് പന്തുണ്ടാക്കിയിരുന്നു എന്നും പഴമക്കാർ പറയുന്നു. പന്തുണ്ടാക്കുക എന്നത് തന്നെ കളിയിലെ ഒരു പ്രധാന ഭാഗമാണ്. കളി നടക്കുന്ന സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. വിശാലമായ പാടങ്ങളോ കളിക്കളങ്ങളോ ആവശ്യമില്ല. ആളുകൾക്ക് ഒത്തുകൂടാൻ കഴിയുന്ന ഏത് സ്ഥലത്തും ഈ കളി നടക്കും. എന്നാലും ചേലക്കരയിൽ ഇതിനുവേണ്ടി മൈതാനമുണ്ട്. കളിയിൽ ടീമിനെണ്ണം നിശ്ചയിച്ചിട്ടില്ല. എത്ര ടീമിന് വേണമെങ്കിലും കളിക്കാം. എന്നാൽ ഒരു ടീമിൽ 7 കളിക്കാർ, 7 കടമ്പകൾ കടക്കണം. തലമ, ഒറ്റ, എരട, തൊടമ, പിടിച്ചാൽ, കാക്കുടി, ഓടി. ഇതിൽ ഒറ്റ എന്ന് പറഞ്ഞാൽ ഒറ്റ കൈകൊണ്ട് കളിക്കുന്നതാണ്. ഓടി എന്നത് കാലുകൊണ്ട് കളിക്കുന്നതാണ്. 3 വട്ടം വീതം ഈ റൗണ്ടുകൾ പൂർത്തിയാക്കണം. ഒരു ഗ്രാമത്തിന് മാത്രം അറിയാവുന്ന ഓണക്കളി, കേരളത്തിൽ മറ്റാർക്കും അറിയാത്ത പന്തുകളി. ചേലക്കരയുടെ വേൾഡ് കപ്പാണ് തലമപ്പന്ത്. ചേലക്കരക്കാരുടെ ലോകമാണിത്. ചേലക്കരയുടെ പുറത്തുനിന്ന് ഒരാൾ ഈ കളി കാണാനെത്തിയാൽ തല പെരുത്തത് തന്നെ. ഒന്നും മനസ്സിലാവാതെ അന്തമിട്ട് നിൽക്കേണ്ടി വരും. ചേലക്കരയുടെ ഹരമാണ് ഈ കളി. കളി തുടങ്ങിയാൽ എല്ലാ പണിയും മാറ്റിവെച്ച് ചേലക്കരക്കാർ കളി കാണാൻ വരും. ആരവം ഒടുങ്ങാത്ത കളി. ഇതെപ്പോ തീരുമെന്ന് പറയാനാവില്ല. അന്ന് തീർന്നില്ലെങ്കിൽ പിറ്റേന്നും കളി തുടരും. ഈ കളിയിൽ തോൽവി ജയം എന്നതിനേക്കാൾ ഇത് ഒത്തുകൂടലിനും സന്തോഷത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. കളിയുടെ ലളിതമായ നിയമങ്ങൾ തന്നെയാണ് ഈ കളിയുടെ സൗന്ദര്യവും. ഇതൊരു ചെറിയ കളി മാത്രമായിരിക്കാം, പക്ഷെ ഒരു നാടിന്റെ സംസ്കാരവും പാരമ്പര്യവും ഇതിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. തലമപ്പന്ത് കളിക്കുമ്പോൾ അത് വെറും പന്ത് കളിയല്ല, അത് ചേലക്കരയുടെ കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

കാലത്തെ തോൽപ്പിച്ച ചെറിയ കണ്ടുപിടുത്തങ്ങൾ, നാം ദിവസവും ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പഴയ കഥകൾ. നമ്മുടെ വീടുകളിൽ ഓരോ ദിവസവും നടക്കുന്ന ഒരു വിചിത്രമായ സംഗതിയുണ്ട്. രാവിലെ ഉറക്കമുണർന്നാൽ ചായയോ കാപ്പിയോ ഉണ്ടാക്കുന്നു, പല്ല് തേക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ബാഗിന്റെ സിപ്പ് വലിക്കുന്നു, ടോസ്റ്റ് ചൂടാക്കുന്നു, കുപ്പി തുറക്കുന്നു, രാത്രി കിടക്കുന്നതിന് മുൻപ് ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ അതിലെന്താ ഇത്ര കൗതുകം എന്ന് തോന്നാം. പക്ഷേ ഒരു നിമിഷം നമുക്ക് നമ്മുടെ വീടിനുള്ളിലെ ഈ സാധാരണ വസ്തുക്കളെ ചരിത്രത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിയാലോ? നമ്മൾ ആധുനികമെന്ന് കരുതുന്ന പല വസ്തുക്കളുടെയും പ്രായം നമ്മളെക്കാൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളെക്കാളും മുത്തച്ഛന്മാരെക്കാളും അപ്പുറത്തേക്കാണ് പോകുന്നത്. ചിലത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളവയാണ്. സാങ്കേതിക വിദ്യ അതിവേഗം മാറിയിട്ടും അവയുടെ അടിസ്ഥാന ആശയം ഇന്നും നമ്മോടൊപ്പമുണ്ട്. മൊബൈൽ ഫോണുകൾ മാറി, കമ്പ്യൂട്ടറുകൾ മാറി, കാറുകൾ മാറി, ടെലിവിഷൻ മാറി. പക്ഷേ ഒരു സിപ്പ് ഇപ്പോഴും സിപ്പ് തന്നെയാണ്. ഒരു ടീ ബാഗ് ഇപ്പോഴും ചൂടുവെള്ളത്തിൽ മുങ്ങിയാണ് തന്റെ ജോലി ചെയ്യുന്നത്. ഒരു ക്യാൻ ഓപ്പണർ ഇന്നും ടിന്നിന്റെ മൂടി തുറക്കുകയാണ്. കാലം മാറുമ്പോൾ മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളെ മാറ്റിമറിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ഒരു കണ്ടുപിടുത്തം അതിന്റെ ജോലി അത്രയും നന്നായി ചെയ്യുന്നുണ്ടാവും, അതിനെ പൂർണ്ണമായി മാറ്റേണ്ട ആവശ്യം തന്നെ മനുഷ്യന് തോന്നുകയില്ല. അങ്ങനെയാണ് ചില വസ്തുക്കൾ ചരിത്രത്തെ മറികടന്ന് നമ്മുടെ അടുക്കളയിലും കുളിമുറിയിലും അലമാരയിലും യാത്രാബാഗിലും ഇന്നും ജീവിക്കുന്നത്. ഒരു ടിന്നിന്റെ മൂടി തുറക്കാൻ പോലും മനുഷ്യനൊരിക്കൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നൊരു ടിൻ ഭക്ഷണ സാധനം വാങ്ങിയാൽ അത് തുറക്കാൻ നമുക്ക് സെക്കൻഡുകൾ മതി. പക്ഷേ ടിന്നിലടച്ച ഭക്ഷണം ജനപ്രിയമായ ആദ്യകാലത്ത് സ്ഥിതി അത്ര എളുപ്പമല്ലായിരുന്നു. സംരക്ഷിച്ച ഭക്ഷണം ദീർഘകാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള ആശയം സൈനിക ആവശ്യങ്ങളുമായി ശക്തമായി ബന്ധപ്പെട്ടിരുന്നു. യുദ്ധഭൂമിയിൽ സൈനികർക്ക് ദീർഘകാലം സൂക്ഷിക്കാവുന്ന ഭക്ഷണം ആവശ്യമായിരുന്നു. എന്നാൽ ഭക്ഷണം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം പിന്നീട് ഉയർന്നു. ഇത് എങ്ങനെ തുറക്കും? ആദ്യകാല ടിന്നുകൾ തുറക്കാൻ ചിലപ്പോൾ കത്തി, ചുറ്റിക തുടങ്ങിയ ഉപകരണങ്ങൾ വരെ ഉപയോഗിക്കേണ്ടി വന്നു. പിന്നീട് പ്രത്യേകമായ ക്യാൻ ഓപ്പണറുകൾ രൂപപ്പെട്ടു. ഇന്ന് അതിന്റെ രൂപം പലതവണ മാറിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന ആശയം മൂടി തുറക്കുക, ഭക്ഷണം പുറത്തെടുക്കുക എന്നത് തന്നെയാണ്. മനുഷ്യന്റെ ചില മികച്ച കണ്ടുപിടുത്തങ്ങൾ സങ്കീർണമായ യന്ത്രങ്ങളല്ല, ഒരു ചെറിയ അസൗകര്യം ഇല്ലാതാക്കുന്ന ലളിതമായ പരിഹാരങ്ങളാണ്. മനുഷ്യ ചരിത്രത്തിൽ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും വീടിന്റെയും ചരിത്രം ധാരാളം എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ ശുചിത്വം എങ്ങനെ പാലിച്ചു എന്ന ചരിത്രം പലപ്പോഴും അത്ര മനോഹരമായി പറയപ്പെടില്ല. ആധുനിക ടോയ്ലറ്റ് പേപ്പർ സംവിധാനം 19-ാം നൂറ്റാണ്ടിൽ ശക്തമായി വികസിച്ചു. 1890-കളോടെ പെർഫോംഡ് ടോയ്ലറ്റ് പേപ്പർസ് റോൾസ് വ്യാപകമായി വിപണിയിലെത്തി. ഇന്ന് ടോയ്ലറ്റ് പേപ്പർ ഒരു സാധാരണ ഗൃഹോപകരണമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ മനുഷ്യ സമൂഹത്തിന്റെ ശുചിത്വ ബോധം മാറിയ ഒരു വലിയ ചരിത്രമുണ്ട്. ഒരിക്കൽ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലും സാധാരണക്കാരുടെ വീടുകളിലും ഇതിനായി ഉപയോഗിച്ചിരുന്നത് പലവിധ വസ്തുക്കളായിരുന്നു. ഇന്ന് ഒരു റോളിന്റെ അറ്റം കണ്ടെത്തി വലിച്ചാൽ മതി. നൂറ്റാണ്ടുകളുടെ മനുഷ്യ ചരിത്രം ഒരു ചെറിയ പേപ്പർ റോളിൽ ചുരുണ്ടുകിടക്കുന്നത് പോലെ ചൂടുള്ള ചായ കുറച്ചു നേരം കഴിഞ്ഞാൽ തണുക്കും. പക്ഷേ നമുക്ക് ചൂട് സൂക്ഷിക്കണം. ഈ സാധാരണ ആവശ്യത്തിൽ നിന്നാണ് തെർമൽ ഇൻസുലേഷൻ സാങ്കേതിക വിദ്യയുടെ മനോഹരമായ കഥ ആരംഭിക്കുന്നത്. 1892-ൽ സർ ജെയിംസ് ഡ്യുവാർ വികസിപ്പിച്ച ഡബിൾ വാൾഡ് വാക്വം വെസലാണ് പിന്നീട് വാക്വം ഫ്ലാസ്ക് എന്നറിയപ്പെട്ട ഉപകരണങ്ങളുടെ ശാസ്ത്രീയ അടിത്തറ. രണ്ട് ഭിത്തികൾക്കിടയിലെ വാക്വം ചൂടിന്റെ കൈമാറ്റം കുറയ്ക്കുകയായിരുന്നു ആശയം. പിന്നീട് ഈ സാങ്കേതിക വിദ്യ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്കെത്തി. ഇന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും സ്കൂളിലേക്കും യാത്രകളിലേക്കും നമ്മോടൊപ്പം പോകുന്ന ഫ്ലാസ്ക് തുറക്കുമ്പോൾ അതിനുള്ളിലൊരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഭൗതികശാസ്ത്രം നമ്മോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ചായയ്ക്ക് പഴയ രുചിയാണെങ്കിലും അതിനെ ചൂടോടെ സൂക്ഷിക്കുന്ന ശാസ്ത്രം അത്യന്തം ആധുനികമായിരുന്നു. ഒരു റേസർ കയ്യിലെടുക്കുമ്പോൾ അതൊരു വലിയ സാങ്കേതിക വിദ്യയാണെന്ന് ആരും കരുതില്ല. പക്ഷെ ഷേവിങ്ങിന്റെ ചരിത്രം മനുഷ്യന്റെ ദൈനംദിന ശീലങ്ങളുമായി ചേർന്ന ഒരു സാങ്കേതിക ചരിത്രം തന്നെയാണ്. കിംഗ് സി ജില്ലറ്റ് വികസിപ്പിച്ച ഡിസ്പോസിബിൾ ഡബിൾ എഡ്ജ് സേഫ്റ്റി റേസർ സംവിധാനം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വൻ ജനപ്രീതി നേടി. 1903-ഓടെ ജില്ലറ്റ് സേഫ്റ്റി റേസറിന്റെ വാണിജ്യവൽക്കരണം ശക്തമായി. അതിനു മുമ്പ് റേസർ ഉപയോഗം കൂടുതൽ അപകടകരവും പരിപാലനം ആവശ്യമുള്ളതുമായിരുന്നു. പുതിയ സേഫ്റ്റി ലേസർ ഒരു ചെറിയ മാറ്റം വരുത്തി.
ബ്ലേഡ് മാറ്റാം, റേസർ തന്നെ മാറ്റേണ്ടതില്ല. ഇന്ന് ഇലക്ട്രിക് ട്രിമ്മേഴ്സ്, കാട്രിഡ്ജ് റേസേഴ്സ്, സൊഫിസ്റ്റിക്കേറ്റഡ് ഷേവിംഗ് സിസ്റ്റംസ് എന്നിവ വന്നിട്ടും ആ പഴയ ആശയത്തിന്റെ അടിസ്ഥാന രൂപം ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ചായയ്ക്ക് ഒരു ചരിത്രമുണ്ട്, ടീ ബാഗിനും ഒരു ചരിത്രമുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ടീ മർച്ചന്റ്സ് ചെറിയ സിൽക്ക് അല്ലെങ്കിൽ ഗോസ് ബാഗ്സിൽ ടീ സാമ്പിൾസ് അയച്ചിരുന്നതായി രേഖകളുണ്ട്. പിന്നീട് ഫിൽറ്റർ പേപ്പർ ടീ ബാഗ്സ് സാധാരണ ഉപഭോക്തൃ ഉൽപ്പന്നമായി വളർന്നു. ഇന്നൊരു കപ്പ് ചായ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യേണ്ടതെന്താണ്? ഒരു ചെറിയ ബാഗ് എടുക്കുക, ചൂടുവെള്ളത്തിലിടുക, കാത്തിരിക്കുക, അത്രമാത്രം. പക്ഷേ അതിനുള്ളിൽ ഒരു മനോഹരമായ സാങ്കേതിക ആശയമുണ്ട്. ചായയും വെള്ളവും തമ്മിൽ ബന്ധിപ്പിക്കുക, ചായപ്പൊടി കപ്പിലേക്ക് ചിതറാതിരിക്കുക. മനുഷ്യന്റെ വലിയ കണ്ടുപിടുത്തങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ സൌകര്യങ്ങളാണ്. ഇൻസ്റ്റന്റ് കോഫി ലോകത്തെ കീഴടക്കുന്നതിന് മുൻപേ കാപ്പി തയ്യാറാക്കുന്നതിന് പല രീതികളും മനുഷ്യർ പരീക്ഷിച്ചിരുന്നു. ഫിൽറ്റർ കോഫി എന്ന ആശയം കാപ്പിപ്പൊടിയിലൂടെ ചൂടുവെള്ളം കടത്തിവിട്ട് സോലുബിൾ കോമ്പൗണ്ട്സ് വേർതിരിച്ചെടുക്കുന്ന ലളിതമായ എക്സ്ട്രാഷൻ പ്രോസസ്സാണ്. 1908 ജർമ്മൻ വീട്ടമ്മ മെലിറ്റ ബെൻസ് പേപ്പർ കോഫി ഫിൽറ്റർ വികസിപ്പിച്ചത് കോഫി മേക്കിംഗ് ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായി. അവൾ ഒരു മെറ്റൽ കോഫി ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ കാപ്പിക്കുരുവിന്റെ പൊടി കപ്പിലെത്തുന്നത് ഒഴിവാക്കാൻ ബ്ലോട്ടിംഗ് പേപ്പർ ഉപയോഗിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു വീട്ടമ്മയുടെ ചെറിയ അസൗകര്യം പിന്നീട് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ പ്രഭാതത്തെ മാറ്റിമറിച്ചു. ഇന്ന് ഫിൽറ്റർ കോഫി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെറും കാപ്പി കുടിക്കുകയല്ല. വസ്ത്രത്തിന്റെ സിപ്പ് തുറക്കുമ്പോൾ നമുക്കതൊരു സാധാരണ ചലനമായി മാത്രമേ തോന്നാറുള്ളൂ. പക്ഷേ സിപ്പ് മനുഷ്യന്റെ മെക്കാനിക്കൽ ഡിസൈന്റെ അതിമനോഹരമായ ഉദാഹരണമാണ്. പല ഘട്ടങ്ങളിലൂടെയാണ് മോഡേൺ സിപ്പർ രൂപപ്പെട്ടത്. വിറ്റ്കോംബ് ജഡ്സൺ 1890 ക്ലാസ് ബ്ലോക്കർ എന്ന ആശയത്തിന് പേറ്റന്റ് നേടി. പിന്നീട് ഗൈഡ്സൺ സൗണ്ട് ബാക്ക് അതിന്റെ രൂപകൽപ്പന കൂടുതൽ പ്രായോഗികമാക്കി. 1913 മോഡേൺ സിപ്പറിന്റെ നിർണായക രൂപം വികസിപ്പിച്ചു. രണ്ട് നിരകളിലായി കിടക്കുന്ന ചെറിയ പല്ലുകൾ, അവയെ ഒന്നിപ്പിക്കുന്ന ഒരു സ്ലൈഡർ, അത്രമാത്രം. പക്ഷേ ആ ചെറിയ സംവിധാനം വസ്ത്രത്തിൽ, ബാഗിൽ, ഷൂസിൽ, ടെന്റിൽ, യാത്രാ ബാഗിൽ, മെഡിക്കൽ ഉപകരണങ്ങളിൽ വരെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു. സാങ്കേതികവിദ്യയുടെ ഏറ്റവും മനോഹരമായ രൂപം പലപ്പോഴും കണ്ണിൽപ്പെടാത്ത ലാളിത്യമാണ്. 1915 രൂപം നേടിയ കൊക്കക്കോളയുടെ കൗണ്ടർ ബോട്ടിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും തിരിച്ചറിയാനാവുന്ന പ്രോഡക്റ്റ് ഡിസൈനുകളിൽ ഒന്നാണ്. അതിനു പിന്നിൽ ഒരു വിപണന ചിന്തയുണ്ടായിരുന്നു. കുപ്പിയിരട്ടിലും സ്പർശത്തിലൂടെയും തിരിച്ചറിയാൻ കഴിയണം. അതിന്റെ വളഞ്ഞ രൂപം പിന്നീട് കൊക്കക്കോളയുടെ വിഷ്വൽ ഐഡന്റിറ്റിയുടെ ഭാഗമായി. ഇന്നൊരു ചുവന്ന പശ്ചാത്തലത്തിൽ ആ രൂപമുള്ള കുപ്പിയുടെ സിൽഹൌട്ടെ മാത്രം കണ്ടാലും പലർക്കും ബ്രാൻഡ് മനസ്സിലാവും. ചില ഉൽപ്പന്നങ്ങൾ അവരുടെ ഉപയോഗത്തെക്കാൾ വലുതായി മാറുന്നു. അവ ഒരു വസ്തുവിൽ നിന്ന് ഒരു പ്രതീകമായി പരിണമിക്കുന്നു. ഇന്ന് കോൺവേഴ്സ് സ്നീക്കേഴ്സ് യുവാക്കളുടെ ഫാഷൻ കൾച്ചറിന്റെ ഭാഗമാണത്. പക്ഷേ അവയുടെ തുടക്കം ഫാഷൻ റൺവേകളിൽ അല്ലായിരുന്നു. കോൺവേഴ്സ് ഓൾ സ്റ്റാർ ബാസ്കറ്റ്ബോൾ ഷോസ് 1917 അവതരിപ്പിക്കപ്പെട്ടു. ബാസ്കറ്റ്ബോൾ താരം ചക് ടെയ്ലറിന്റെ പങ്കാളിത്തത്തോടെ ഈ ഫുട്വെയർ കൂടുതൽ ജനപ്രിയമായി. ഒരിക്കൽ കായിക താരങ്ങളുടെ കാലിൽ കണ്ടിരുന്ന ഷൂ പിന്നീട് സംഗീതത്തിന്റെയും യുവ സംസ്കാരത്തിന്റെയും ഫാഷന്റെയും ഭാഗമായി തീർന്നു. ഇതാണ് ചില ഉൽപ്പന്നങ്ങളുടെ വിചിത്രമായ യാത്ര. ഉപയോഗത്തിനായി ജനിക്കുന്നു, സംസ്കാരത്തിന്റെ പ്രതീകമായി വളരുന്നു. ഇന്ന് ടോസ്റ്റർ നമ്മുടെ അടുക്കളയിലെ ഏറ്റവും സാധാരണമായ ഉപകരണങ്ങളിലൊന്നാണ്. ഒരു സ്ലൈസ് ബ്രെഡ് ഇടുക, ഒരു ലെവർ താഴ്ത്തുക, കുറച്ച് സമയത്തിന് ശേഷം ചൂടുള്ള ടോസ്റ്റ് പുറത്തേക്ക്. ഓട്ടോമാറ്റിക് പോപ്പ് ടോസ്റ്ററിന്റെ കൊമേഴ്ഷ്യൽ ഹിസ്റ്ററി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്കാണ് പോകുന്നത്. 1919 ചാൾസ് സ്ട്രൈറ്റ് പേറ്റന്റ് ചെയ്ത ഓട്ടോമാറ്റിക് പോപ്പ് ടോസ്റ്റർ അതിന്റെ വികസനത്തിലെ പ്രധാന ഘട്ടമായിരുന്നു. ഒരു നൂറ്റാണ്ടിന് ശേഷവും അതിന്റെ അടിസ്ഥാന അനുഭവം മാറിയിട്ടില്ല. ബ്രെഡ് അകത്തേക്ക് പോകുന്നു, ചൂടാവുന്നു, പുറത്തേക്ക് വരുന്നു. ടെക്നോളജി എത്ര മുന്നേറിയാലും മനുഷ്യന് പ്രഭാത ഭക്ഷണത്തിൽ ചിലപ്പോൾ വേണ്ടത് ഇത്രയേ ഉള്ളൂ. 1920 ലിയോ ജെർസ്റ്റഡ് സാങ് ബേബി ഗേസ് എന്ന പേരിൽ കോട്ടൺ സ്വാപ്സ് വിപണനം ചെയ്തതോടെയാണ് ഈ ഉൽപ്പന്നം വ്യാപകമായി ജനപ്രിയമായത്. ഇന്ന് കോട്ടൺ സ്വാപ്സ് വ്യക്തിശുചിത്വത്തിനും കോസ്മെറ്റിക്സിലും ക്ലീനിങ്ങിലും ക്രാഫ്റ്റിലും പലവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാന ആരോഗ്യ വിവരവും ഓർക്കണം. കാതിനുള്ളിൽ കോട്ടൺ സ്വാബ് കയറ്റി ഇയർവാക്സ് നീക്കം ചെയ്യുന്നത് സുരക്ഷിതമായ ശീലം എന്നല്ല. ഇയർ കനാൽ എന്നത്
സ്വയം ശുചീകരിക്കുന്ന സംവിധാനമാണ്. കോട്ടൺ സ്വാബ് അകത്തോട്ട് ഉപയോഗിക്കുന്നത് വാക്സ് കൂടുതൽ ആഴത്തിലേക്ക് തള്ളാനും ചെവിക്ക് പരിക്കേൽപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പഴയ ഉൽപ്പന്നം നമ്മുടെ ജീവിതത്തിൽ തുടരുന്നു എന്നതുകൊണ്ട് അതിന്റെ എല്ലാ ഉപയോഗരീതികളും ആരോഗ്യകരമാണെന്ന് പറയാൻ കഴിയില്ല. ചരിത്രം അറിയുന്നതിനൊപ്പം ശാസ്ത്രം അറിയുകയും വേണം. ഇവിടെയാണ് യഥാർത്ഥ കൗതുകം. നൂറ്റാണ്ടുകൾക്കിടയിൽ മനുഷ്യന്റെ സാങ്കേതികവിദ്യ അതിശയകരമായി വളർന്നു. എന്നിട്ടും ഈ ചെറിയ ഉൽപ്പന്നങ്ങളിൽ പലതിന്റെയും അടിസ്ഥാന രൂപം വലിയ മാറ്റമില്ലാതെ തുടരുന്നു. എന്തുകൊണ്ട്? കാരണം ഒരു നല്ല ഡിസൈൻ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യത്തോട് നേരിട്ട് ബന്ധപ്പെടുന്നു. ഒരു സിപ്പിന് അതിന്റെ ജോലി ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവശ്യമില്ല. ഒരു ടീ ബാഗിന് ടച്ച് സ്ക്രീൻ ആവശ്യമില്ല. ഒരു ക്യാൻ ഓപ്പണറിന് ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമില്ല. ഒരു ടോസ്റ്ററിന് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആവശ്യമില്ല. അവയുടെ വിജയം അവയുടെ സങ്കീർണതയിലല്ല, അവയുടെ ലാളിത്യത്തിലാണ്. നാം പലപ്പോഴും ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്നത് പഴയതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് പുതിയതിലേക്ക് പോകുന്നതാണ് എന്ന് കരുതുന്നു. പക്ഷെ ചരിത്രം മറ്റൊരു കഥയാണ് പറയുന്നത്. പുതിയ സാങ്കേതികവിദ്യ പഴയ സാങ്കേതികവിദ്യയെ എല്ലായ്പ്പോഴും ഇല്ലാതാക്കുന്നില്ല. ചിലപ്പോൾ അത് അതിന്റെ ചുറ്റും പുതിയൊരു ലോകം പണിയുന്നു. സ്മാർട്ട് ഫോൺ വന്നിട്ടും സിപ്പർ ഇല്ലാതായില്ല. ഇന്റർനെറ്റ് വന്നിട്ടും ടീ ബാഗ് ഇല്ലാതായില്ല. ഇലക്ട്രോണിക് വെഹിക്കിൾസ് വന്നിട്ടും ബോട്ടിൽ ഓപ്പണർ അപ്രത്യക്ഷമായില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടും ടോസ്റ്റർ ഇപ്പോഴും ബ്രെഡ് ചൂടാക്കുന്നുണ്ട്. കാരണം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അത്ര വേഗത്തിൽ മാറുന്നില്ല. നമുക്കിന്നും ചൂടുള്ള പാനീയം വേണം, ഭക്ഷണം സൂക്ഷിക്കണം, വസ്ത്രം അടയ്ക്കണം, ശരീരം വൃത്തിയായി സൂക്ഷിക്കണം, റൊട്ടി ചൂടാക്കണം, കുപ്പി തുറക്കണം, കാപ്പി ഉണ്ടാക്കണം. സാങ്കേതികവിദ്യ മാറിയാലും മനുഷ്യന്റെ ചില ആവശ്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി അതേപടി തുടരുന്നു. ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശാസ്ത്ര കൗതുകം.
1: പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അവയിൽ പലതിനും ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങളുണ്ട്. ജീവൻ രൂപപ്പെടാൻ ആവശ്യമായ മൂലകങ്ങളും എല്ലായിടത്തുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എവിടെ? 1950 ഒരു ഉച്ചഭക്ഷണ സമയത്ത് അമേരിക്കയിലെ ലോസാലമോസ് ഗവേഷണ കേന്ദ്രത്തിൽ കുറച്ച് ശാസ്ത്രജ്ഞർ തമ്മിൽ ഒരു സാധാരണ സംഭാഷണം നടക്കുകയായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ഭൗതികശാസ്ത്രത്തിലെ അധികായനായ എൻറിക്കോ ഫെർമി. സംസാരം അന്യഗ്രഹ ജീവികളെക്കുറിച്ചായിരുന്നു. പെട്ടെന്ന് ഫെർമി ഒരു ചോദ്യം ചോദിച്ചു. വേർ ഈസ് എവരിബഡി? എല്ലാവരും എവിടെയാണ്? ആ ഒരു ചോദ്യം പിന്നീട് ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി മാറി. ഇന്നതിനെ ഫെർമി പാരഡോക്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ക്ഷീരപഥ ഗാലക്സിയിൽ മാത്രം ഏകദേശം 100 മുതൽ 400 ബില്യൺ വരെ നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ഭൂരിഭാഗത്തിനും ഗ്രഹങ്ങളുമുണ്ട്. ഇന്ന് 1000 എക്സോപ്ലാനറ്റുകൾ കണ്ടെത്തിക്കഴിഞ്ഞു. അവയിൽ ചിലത് ഭൂമിയുടെ വലിപ്പമുള്ളവയാണ്. ചിലതിൽ ജലമുണ്ടായിരിക്കാം, ചിലതിൽ ജീവനനുയോജ്യമായ താപനിലയും ഉണ്ടായേക്കാം. ഇനി ചിന്തിക്കുക, ഇത്തരം ഗാലക്സികൾ പ്രപഞ്ചത്തിൽ 100 ബില്യണുകൾ ഉണ്ടെന്നാണ് ഇന്നത്തെ കണക്ക്. അങ്ങനെയെങ്കിൽ ജീവൻ ഭൂമിയിൽ മാത്രം രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കാനാണോ കൂടുതൽ സാധ്യത? അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും രൂപപ്പെട്ടിരിക്കാനാണോ? മിക്ക ശാസ്ത്രജ്ഞരും രണ്ടാമത്തെ സാധ്യത തള്ളിക്കളയുന്നില്ല. പിന്നെ അവർ എവിടെ? ഇതാണ് ഫെർമിയുടെ ചോദ്യം. ജീവൻ സാധാരണമാണെങ്കിൽ ബുദ്ധിയുള്ള നാഗരികതകളും സാധാരണമായിരിക്കണം. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളായി അവയിൽ ചിലത് അത്യാധുനികമായി വളർന്നിട്ടുണ്ടാകില്ലേ? അവർ ബഹിരാകാശത്ത് സഞ്ചരിക്കില്ലേ? സന്ദേശങ്ങൾ അയക്കില്ലേ? അവരുടെ സാങ്കേതിക വിദ്യയുടെ എന്തെങ്കിലും അടയാളങ്ങൾ നമുക്ക് കാണേണ്ടതല്ലേ? പക്ഷേ ഇതുവരെ വ്യക്തമായ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ഈ വൈരുദ്ധ്യമാണ് ഫെർമി പാരഡോക്സ്. ഒരു സാധ്യത ഇതാണ്: പ്രപഞ്ചത്തിന്റെ പ്രായം ഏകദേശം 13.8 ബില്യൺ വർഷമാണ്. ഭൂമിയുടെ പ്രായം ഏകദേശം 4.5 ബില്യൺ വർഷം. മനുഷ്യന്റെ സാങ്കേതിക നാഗരികതയ്ക്ക് ഏതാനും നൂറ്റാണ്ടുകളുടെ ചരിത്രം മാത്രമേയുള്ളൂ. ഒരു വർഷത്തെ കലണ്ടറായി പ്രപഞ്ച ചരിത്രത്തെ ചുരുക്കിയാൽ മനുഷ്യന്റെ മുഴുവൻ ശാസ്ത്ര വിപ്ലവം December 31 അവസാന സെക്കൻഡുകളിലാണ് നടക്കുക. ഒരു പക്ഷേ നാം വളരെ നേരത്തെയാണ് ഉണർന്നത്. മറ്റു നാഗരികതകൾ ഇനിയും രൂപപ്പെട്ടിട്ടില്ലായിരിക്കാം. മറ്റൊരു സാധ്യത അതിലും ഭയപ്പെടുത്തുന്നതാണ്: ഒരു പക്ഷേ പല നാഗരികതകളും രൂപപ്പെട്ടിട്ടുണ്ടാകും, പക്ഷേ അവർ സ്വയം നശിച്ചുപോയിരിക്കാം. ആണവയുദ്ധം, കാലാവസ്ഥാ പ്രതിസന്ധി, കൃത്രിമ ബുദ്ധിയുടെ നിയന്ത്രണം നഷ്ടപ്പെടൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുരന്തം. സാങ്കേതിക വിദ്യ വളരുന്നതിനൊപ്പം സ്വയം നശിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ടോ? ഫെർമി പാരഡോക്സിന്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങളിലൊന്നാണിത്. നാം പലപ്പോഴും ശബ്ദങ്ങളെയാണ് അന്വേഷിക്കുന്നത്, പക്ഷേ ചിലപ്പോൾ നിശബ്ദതയും ഒരു വിവരമാണ്. പ്രപഞ്ചം ഇത്രയും വിശാലമായിട്ടും നമുക്കാരെയും കണ്ടെത്താനാകുന്നില്ലെങ്കിൽ അതും ഒരു ശാസ്ത്രീയ ചോദ്യമാണ്. ചിലപ്പോൾ കിട്ടിയ ഉത്തരത്തെക്കാൾ കിട്ടാത്ത ഉത്തരമാണ് കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. ഫെർമി പാരഡോക്സിന് ഇന്ന് വരെ വ്യക്തമായ ഉത്തരമില്ല, പക്ഷേ അത് നമ്മെ വിനയമുള്ളവരാക്കുന്നു. നമ്മൾ പ്രപഞ്ചത്തിലെ ഏക ബുദ്ധിയുള്ള ജീവികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ആരെയും കണ്ടുമുട്ടാത്തവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും നിശബ്ദമായി നിരീക്ഷിക്കുന്നുണ്ടാകാം. ഈ സാധ്യതകളിൽ ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ നിഗൂഢത ഒരു പക്ഷേ അതിന്റെ നിശബ്ദത തന്നെയായിരിക്കാം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: ഏത് ഭിക്ഷക്കാരനുമുണ്ട് ഒരു നല്ല കാലം എന്നൊരു ചൊല്ലുണ്ട്. കാലവും തിരമാലയും ആർക്കുവേണ്ടിയും കാത്തുനിൽക്കുന്നില്ല എന്ന് ഷേക്സ്പിയർ. കഴിഞ്ഞുപോയതും നാം ഇപ്പോൾ ജീവിക്കുന്നതും ഇനി വരാനിരിക്കുന്നതും, ഇങ്ങനെ കാലത്തെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്ന് മൂന്നായി തിരിച്ചിരിക്കുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. പുഴയിലൂടെ ഒഴുകിപ്പോയ വെള്ളവും കഴിഞ്ഞുപോയ സമയവും ഇനി ഒരിക്കലും തിരിച്ചുവരില്ല. അതിനെ ചൊല്ലി ദുഃഖിച്ചിട്ട് ഒരു ഫലവുമില്ല. വരാനിരിക്കുന്ന കാലം അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ച് നല്ലതോ ചീത്തയോ ആകാം. ഒരുവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവൻ ജീവിക്കുന്ന വർത്തമാനകാലം തന്നെയാണ്. ഇന്നെങ്ങനെയോ അതനുസരിച്ചായിരിക്കും നാളെ. ഇന്നിന്റെ തുടർച്ചയാണല്ലോ നാളെ. ബലശാലിയും സർവ്വസന്നാഹങ്ങളും ഒരുക്കിയവനുമായ നൃപൻ ശത്രുജയത്തിന് പുറപ്പെടും മുമ്പ് കാലം അനുയോജ്യമാണോ എന്ന് ചിന്തിക്കണം. കാക്ക പകൽ സമയത്തു മാത്രം തന്നെക്കാൾ വലിയ കൂമനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്നു. തക്ക സമയം അതാണ്. കാരണം പകൽ വെളിച്ചത്തിൽ കൂമന് കണ്ണുകാണില്ല, കാഴ്ചയില്ല. ആ ദൗർബല്യവും സന്ദർഭത്തിന്റെ ആനുകൂല്യവും കണക്കിലെടുത്ത് കാക്ക വിജയം നേടുന്നു. തികഞ്ഞ സമയബോധത്തോടെ അപ്പോളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ളവർക്ക് വിജയം സുനിശ്ചിതം. ആവശ്യം വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ബുദ്ധിപൂർവം ഒരുക്കിവെച്ച് തക്ക സന്ദർഭം കാത്തിരുന്ന് എല്ലാം ഒത്തുവരുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നവന് തോൽവിയില്ല. ആവാത്തതൊന്നുണ്ടോ? കരുതലോട് നല്ല പോൽ കാലമറിഞ്ഞങ്ങ് ചെയ്താൽ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 25-ന്റെ തിരുമുറ്റത്താണ്. 1897 സെപ്റ്റംബർ 25, അമേരിക്കൻ നോവലിസ്റ്റും കഥാകൃത്തും നോബൽ സമ്മാന ജേതാവുമായ വില്യം ഫോക്നർ ജന്മം കൊണ്ടിരിക്കുന്നു. 1962 സെപ്റ്റംബർ 25, പട്ടം താണുപിള്ള മന്ത്രിസഭ രാജിവച്ചിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സാന്ധ്യരാഗങ്ങൾ.
0: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ പി. ജയചന്ദ്രൻ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നത് പോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നത് പോലെ അരയന്റെ പിടകൾ ചിറകടിക്കുന്നു. ചെരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ, ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സന്ധ്യരാഗത്തിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: സാന്ദ്യരാഗങ്ങൾ.
1: സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇറ്റുവീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം കെ ജി മാർക്കോസ് ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം എസ് ജാനകി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കുന്നത് മിത്രങ്ങളിൽ നിന്നല്ല, ശത്രുക്കളിൽ നിന്നാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസൈ റേഡിയോ.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം കസ്തൂരിമാൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം

ചിത്രം നമ്മൾ, രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര, ആലാപനം ബാല്യ, ഗോപൻ പുഷ്പാവതി, സുനിൽ വിശ്വ, ചൈതന്യ.

എന്ന ചിത്രത്തിനു വേണ്ടി ജേക്സ് ബിജോയ് സംഗീതം നൽകി. ജ്യോതിഷ് ടി കാശി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ഹരിശങ്കറും സംഘവും.

0: ഇതാണല്ലോ കാര്യം, സംഭവം മനസ്സിലായി. വണ്ടി റെഡിയൊക്കെ ഉണ്ട്, നമ്മളവിടെ പൊക്കുന്നു. ഓക്കെ,
1: എന്താ

0: പ്രേമിച്ചാലേ ഇതുപോലെ ബിരിയാണി കഴിച്ച് പോകേണ്ടി വരും.
1: ഇനി കാർത്തിക്, അഭയ് ഹിരൺമയി എന്നിവർ ടു കൺട്രീസ് എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനമാണ്. സംഗീതം ഗോപി സുന്ദർ, രചന ബി കെ ഹരിനാരായണൻ.

ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി രാഹുൽ സുബ്രഹ്മണ്യം സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന സിബി പടിയറ, ആലാപനം നേഹ വേണുഗോപാൽ.

ബയോസ്കോപ്പിലിനെ സിദ്ധാർത്ഥ വിപിൻ സംഗീതം നൽകി. ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം കുരുക്ഷേത്ര. ആലാപനം ശ്വേതാമോഹൻ.

ചിത്രം അൻവർ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ, ആലാപനം ശ്രേയ ഘോഷാൽ, നരേഷ് അയ്യർ.

ഇനി ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി ബൽറാമും സുജാത മോഹനും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, രചന

ഇനി റോബിൻഹുഡ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതാമോഹനും ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

ബയോസ്കോപ്പിലിനി സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിനു വേണ്ടി ദീപക് ദേവ് സംഗീതം നൽകി ജിസ് ജോയ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കാർത്തിക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 വരെയാണ് സംഘടിപ്പിക്കുന്നത്. 1-ാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 December 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും September 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. രജിസ്ട്രേഷൻ സംബന്ധിച്ച അവശ്യ സഹായത്തിനായി കർഷകർക്ക് ബന്ധപ്പെട്ട കൃഷിഭവനുകളുമായും പാടശേഖര സമിതികളുമായും ബന്ധപ്പെടാവുന്നതാണ്. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ട്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷിഭവനുകളുമായോ 8075-8902-9942-9400-9885-57 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈഫ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ September 30 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547-0707-0487-7373 എന്നീ ഫോൺ നമ്പറുകളിൽ September 29 മുമ്പായി ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാല വനശാസ്ത്ര കോളേജ് വെള്ളാനിക്കരയിലുള്ള ട്രീ നഴ്സറിയിൽ ഗുണമേന്മയുള്ള നല്ല ഇനം മട്ടി, പെരുമരം, പൊങ്ങില്യം, തേക്ക്, മഹാഗണി കൂടാതെ മറ്റു വൃക്ഷത്തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. തൈ 1 20 രൂപ മുതൽ ആണ് വില വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8547-7344-01 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.

നെല്ല് കർഷകർക്കുള്ള മുന്നറിയിപ്പ്. വിത കഴിഞ്ഞ 40 ദിവസത്തിന് മുകളിൽ പ്രായമായ തകഴി, നെടുമുടി, അമ്പലപ്പുഴ നോർത്ത് കൃഷിഭവനുകളുടെ പരിധിയിലുള്ള ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കാണുന്നു. പകൽ സമയത്തെ കഠിനചൂടും രാത്രിയിലെ തണുപ്പുമായ കാലാവസ്ഥയിൽ മുഞ്ഞ കൂടുതലായി പകരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മിക്കയിടങ്ങളിലും മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട്ചാഴികൾ കാണപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കർഷകർ വളരെ കരുതലോടുകൂടിയിരിക്കണം. സാങ്കേതിക നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു കീടത്തിനെതിരെയും രാസകീടനാശിനികൾ പ്രയോഗിക്കരുത്. കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്ന ഏതൊരു കീടനാശിനിയും തുടർന്ന് മുഞ്ഞയുടെ വർദ്ധനവിന് കാരണമാകും എന്നതിനാൽ കർഷകർ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. കർഷകർ അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുഞ്ഞ കൂടുതലായി കാണപ്പെടുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയതിനു ശേഷം കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാവൂ. മുഞ്ഞയ്ക്ക് കീടനാശിനി തളിക്കുമ്പോൾ നെൽച്ചെടിയുടെ ചുവട്ടിൽ വീഴുന്ന വിധം വേണം സ്പ്രേ ചെയ്യേണ്ടത്. നിലവിൽ മുഞ്ഞ കാണാത്ത പാടശേഖരങ്ങളിൽ മുഞ്ഞയ്ക്കെതിരെ ഇപ്പോൾ കീടനാശിനി പ്രയോഗം ആവശ്യമില്ല. മഴ മാറി ചൂട് അമിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഞ്ഞയുടെ ആക്രമണം സാധാരണയായി ഉണ്ടാകാറുണ്ട്. കർഷകർ ജാഗ്രത പുലർത്തേണ്ടതും നിരന്തരം നെൽച്ചെടിയുടെ ചുവട്ടിൽ പരിശോധന നടത്തേണ്ടതുമാണ്. കാർഷിക മേഖല വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: താനാണ് 30 ഏക്കർ വാങ്ങിയതെന്ന് ഞാൻ എല്ലാരോടും പറയട്ടെ.
1: അയ്യോ, ആരോടും പറയരുത്.
0: ഇനി എന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വരുമോ?
1: വരില്ല, അമ്മയാണ് സത്യം, വരില്ല.
0: എങ്കിൽ ഞാൻ ആരോടും പറയില്ല, താൻ ആരോടും പറയാതിരുന്നാ മതി.
1: ഞാൻ ആരോട് പറയാൻ?
0: ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ? എനിക്കൊരു ചെറിയ സംശയം തോന്നിയിരുന്നു, ഒരു എയർ എറിഞ്ഞു നോക്കിയതാ. ഇപ്പൊ കള്ളൻ വിളി കേട്ടു. ഇതെന്റെ അച്ഛനറിഞ്ഞല്ല കാര്യം അറിയാലോ. പാണ്ഡിതുരേണ്ണൻ ഈ വിവരം അറിഞ്ഞാലോ?
1: ഇനി ഞാൻ ഒരിക്കലും കുട്ടിയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റില്ല.
0: എങ്കി ഇനി ചേച്ചിയെ നല്ലോണം പുകഴ്ത്തിയെന്ന് പാടിക്കേ.
2: എങ്ങനെ എങ്ങനെ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സായി റേഡിയോ 91.2 FM. കരുണ സായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരം. പ്രിയ ശ്രോതാക്കളെ, ഒരേ ഒരു താരത്തിൽ ഇന്ന് നമുക്ക് സംഗീതത്തിന്റെ അതിരുകൾ ഭേദിച്ച് ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച അതുല്യ പ്രതിഭ പണ്ഡിറ്റ് രവിശങ്കറിനെ കുറിച്ച് കേൾക്കാം. സിതാറിന്റെ തന്ത്രികളിൽ വിസ്മയം തീർത്ത മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ. അദ്ദേഹത്തിന്റെ സംഗീതം കേവലം ഒരു ശ്രവ്യാനുഭവമായിരുന്നില്ല, മറിച്ച് ഒരു ആത്മീയ യാത്രയായിരുന്നു. ഓരോ രാഗവും അദ്ദേഹത്തിന്റെ വിരലുകളിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ അത് പ്രപഞ്ചത്തിന്റെ താളമായി മാറി. ഭാരതത്തിന്റെ സംഗീത പാരമ്പര്യത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ആ മഹാഗുരുവിനെ ഓർക്കാത്ത ഒരു സംഗീതപ്രേമിയും ഉണ്ടാവില്ല.

രവിശങ്കറിന്റെ സംഗീത ജീവിതം തുടങ്ങുന്നത് ബാല്യകാലത്തിൽ നിന്നാണ്. പ്രശസ്ത നർത്തകനായ ഉദയശങ്കറിന്റെ സഹോദരനായ അദ്ദേഹം യൂറോപ്പിൽ നൃത്തസംഘത്തോടൊപ്പം സഞ്ചരിക്കുകയും പാശ്ചാത്യ സംഗീതത്തെ അടുത്തറിയുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയം ഭാരതീയ സംഗീതത്തിലായിരുന്നു. പിന്നീട് ഗുരു അലാവുദ്ദീൻ ഖാന്റെ ശിഷ്യനായി മാറിയതോടെയാണ് സിതാർ എന്ന വാദ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത്. കഠിനമായ പരിശീലനത്തിലൂടെ അദ്ദേഹം സിതാറിനെ തന്റെ ആത്മാവിന്റെ ഭാഗമാക്കി മാറ്റി.

സിതാറിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് രവിശങ്കറാണ്. അതുവരെ ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ വാദ്യോപകരണത്തിന് ലോകമെമ്പാടും ആരാധകരുണ്ടായി. 1960s പാശ്ചാത്യ സംഗീത ലോകത്ത് അദ്ദേഹം നടത്തിയ സംഗീത പരിപാടികൾ വലിയൊരു വഴിത്തിരിവായി. പ്രശസ്ത ബീറ്റിൽസ് ഗായകനായ ജോർജ് ഹാരിസണെ സിതാർ പഠിപ്പിച്ചതോടെ രവിശങ്കറിന്റെ പ്രശസ്തി ലോകമെമ്പാടും വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ സിതാറിന്റെ നാദം ലോക സംഗീത ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു.

രവിശങ്കർ കേവലം ഒരു വാദ്യകലാകാരനായിരുന്നില്ല, അദ്ദേഹം ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്നു. പുതിയ രാഗങ്ങൾ സൃഷ്ടിക്കാനും രാഗങ്ങളെ സംയോജിപ്പിക്കാനും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഗംഗേശ്വരി, പരമ്പര തുടങ്ങിയ രാഗങ്ങൾ അദ്ദേഹത്തിന്റെ ഈ സംഗീത വൈഭവത്തിനുദാഹരണങ്ങളാണ്. രാഗങ്ങളെ അതിന്റെ തനതായ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ട് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ അദ്ദേഹം മടിച്ചില്ല.

സംഗീതത്തിലെ അതിരുകൾ ഭേദിക്കാൻ രവിശങ്കർ എന്നും ശ്രമിച്ചു. പാശ്ചാത്യ സംഗീതവുമായി ഭാരതീയ സംഗീതത്തെ സമന്വയിപ്പിച്ച് അദ്ദേഹം പുതിയ സംഗീത രൂപങ്ങൾ സൃഷ്ടിച്ചു. 1967 പ്രസിദ്ധമായ മോണ്ട്രെയ് പോപ്പ് ഫെസ്റ്റിവലിൽ അദ്ദേഹം നടത്തിയ പ്രകടനം പാശ്ചാത്യ യുവത്വത്തെ കീഴടക്കി. ക്ലാസിക്കൽ സംഗീതവും റോക്ക് സംഗീതവും ഒരുമിച്ച് ചേർന്നപ്പോൾ അത് ലോകത്തിനൊരു പുതിയ സംഗീതാനുഭവം നൽകി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: ഒരേ ഒരു താരം.
1: ചലച്ചിത്ര സംഗീതത്തിലും രവിശങ്കർ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ചു. സത്യജിത് റേ സംവിധാനം ചെയ്ത പഥേർ പാഞ്ചാലി എന്ന ചിത്രത്തിന് അദ്ദേഹം നൽകിയ പശ്ചാത്തല സംഗീതം എക്കാലത്തെയും മികച്ച ചലച്ചിത്ര സംഗീതങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. സിനിമയിലെ വൈകാരിക രംഗങ്ങൾക്ക് സംഗീതത്തിലൂടെ ആഴം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ സംഗീതം കേവലം ഒരു പശ്ചാത്തല സംഗീതമായിരുന്നില്ല, മറിച്ച് സിനിമയുടെ ആത്മാവായിരുന്നു.

ഒരു ഗുരുവായി. പണ്ഡിറ്റ് രവിശങ്കർ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വളർത്തിയെടുത്തു. തന്റെ അറിവ് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തി. മകൾ അനുഷ്ക ശങ്കറും പ്രശസ്ത സിത്താർവാദകയാണ്. ശിഷ്യന്മാരിലൂടെ അദ്ദേഹത്തിന്റെ സംഗീതം ഇന്നും ലോകമെമ്പാടും ജീവിക്കുന്നു.

പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന തുടങ്ങി ഇന്ത്യയിലെ പരമോന്നത ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. ഈ ബഹുമതികൾക്കെല്ലാം അപ്പുറം അദ്ദേഹത്തിന്റെ സംഗീതം ലോകമെമ്പാടുമുള്ള സംഗീതപ്രേമികളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. ഒരു കലാകാരനെന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം അതാണ്.

രവിശങ്കറിന്റെ സംഗീതം കേൾക്കുമ്പോൾ സിതാറിന്റെ തന്ത്രികളിൽ നിന്നൊഴുകി വരുന്ന നാദം കേവലം ഒരു ശബ്ദമല്ല, അത് പ്രകൃതിയുടെ താളമാണ്, പുഴയുടെ ഒഴുക്കാണ്, കാറ്റിന്റെ സംഗീതമാണ്. ഓരോ രാഗവും ഓരോ കഥ പറയുന്നു, ഓരോ നാദവും ഓരോ വികാരത്തെ തൊട്ടുണർത്തുന്നു. അദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്ന് ആത്മീയമായ ഒരു ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നു.

ഇന്നും പണ്ഡിറ്റ് രവിശങ്കർ എന്ന പേര് ലോകസംഗീത ഭൂപടത്തിൽ ഒരു തിളക്കമുള്ള നക്ഷത്രമായി നിലകൊള്ളുന്നു. സംഗീതത്തിന്റെ ശക്തി എന്താണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്ത ആ മഹാനായ കലാകാരൻ തന്റെ സിതാറിന്റെ നാദത്തിലൂടെ എന്നും നമ്മളോടൊപ്പം ജീവിക്കും. ആ സംഗീത വിസ്മയം ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു പരിസ്ഥിതി പ്രവർത്തനം നടത്തി നോക്കൂ, അത് മാധ്യമങ്ങൾ വാർത്തയാക്കില്ല. നിങ്ങൾ ഒരു ലഹരിവിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിക്കൂ, അതൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കില്ല. എന്തുകൊണ്ടെന്നാൽ അതൊന്നും അവരുടെ വിഷയവുമല്ല, അതിനൊട്ട് അവർക്ക് സമയവും ഉണ്ടാകില്ല, അത് മനഃപൂർവ്വമല്ല. യാഥാസ്ഥിതിക ഭരണത്തിൻ്റെ ഉപകരണമായി മാധ്യമം മാറുന്ന എവിടെയും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഗിമ്മിക്കുകളൊന്നുമില്ലാതെ പത്രപ്രവർത്തനം നടത്തിയിരുന്ന മഹാനായ എഴുത്തുകാരനായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. പത്രപ്രവർത്തനം പാടെ ഉപേക്ഷിച്ചു പോയ ആളാണ്. കെട്ടിവയ്ക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തുക കെട്ടിവയ്ക്കണം എന്ന് തിരുവിതാംകൂർ ഭരണകൂടം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് 1000 ഉറുപ്പിക കെട്ടിവയ്ക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പത്രപ്രവർത്തനം പാടെ ഉപേക്ഷിച്ചു പോയ ആളാണ്. കെട്ടിവയ്ക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തുക കെട്ടിവയ്ക്കണമെന്ന് തിരുവിതാംകൂർ ഭരണകൂടം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് 1000 ഉറുപ്പിക കെട്ടിവയ്ക്കാൻ അദ്ദേഹത്തോട് ഭരണകൂടം ആവശ്യപ്പെട്ടു. 10 ഉറുപ്പിക പോലും കെട്ടിവയ്ക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം കേസരിക്ക് അറിയാമായിരുന്നു. കേസരി എന്തു ചെയ്തു എന്ന് വെച്ചാൽ, പ്രസ്സും മേശയും കസേരയും വിറ്റു, തൊഴിലാളികളുടെ കൂലി കൊടുത്തു, പഴയ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇന്നത്തെ മാധ്യമ പ്രവർത്തനം അങ്ങനെയൊന്നുമല്ലല്ലോ. കസേരയും മേശയും നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഭരണത്തിൻ്റെ കസേരകളും മേശകളും ഉണ്ടാക്കിക്കൊടുക്കുവാനുള്ള കഴിവിലേക്ക് പത്രങ്ങൾ ഉയർന്നു വളർന്നു. സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് അകന്നു. അവർ ചെയ്യുന്നതൊന്നും വാർത്തയാകാതായി. അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന പരിസ്ഥിതി പ്രവർത്തനവും നിങ്ങൾ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും വാർത്തയാകാതെ പോകുന്നത്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പാട്ട് കേട്ടാലോ?

സംഭ്രമജനകമായ മാധ്യമം നടത്താൻ വളരെയേറെ എളുപ്പമാണ്. ഒളിച്ചോട്ടം, കൊല, ആത്മഹത്യ, അടിപിടി തുടങ്ങിയവ മാത്രം റിപ്പോർട്ട് ചെയ്തും വളരാം. അതിന് അമീബ പോലെ ചെറിയൊരു മാധ്യമമായാലും മതി. അത് തലച്ചോർ കരളുന്നതുപോലെ സാധാരണക്കാരെ കരണ്ടും തിന്നും ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും വളർന്നുകൊള്ളും. ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ അമീബ ആനയായി മാറുകയും ചെയ്യും. ഒരു പാട്ട് കേട്ടാലോ?

സ്ത്രീഷു ദുഷ്ടോസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര എന്നുവെച്ചാൽ എന്താണെന്നറിയുമോ? വർണ്ണസങ്കരം ഒഴിവാക്കണം എന്നാണ്. അതായത് ഓരോരോ വർണ്ണങ്ങൾ അതാതു വർണ്ണങ്ങളായി വിഭജിച്ചു തന്നെ നിൽക്കണം എന്നർത്ഥം. ഇങ്ങനെ വർണ്ണങ്ങൾ സങ്കരപ്പെടാതിരുന്നിടത്തെല്ലാം വർണ്ണവെറി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യം അങ്ങനെ ആവരുത്. ഇവിടെ വേണ്ടത് വർണ്ണസങ്കരമാണ്, വർണ്ണവെറിയല്ല. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതം ഈ രാത്രി.
1: പാസ്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവത്തിനും പിശാചനും ഇടയ്ക്കുള്ള മനുഷ്യലോകത്തിൽ എനിക്ക് നിൽക്കണം, അതിന് ഞാൻ തയ്യാറായി കഴിഞ്ഞു. താഴത്തെ പടിയിലിറങ്ങുവാൻ ഞാൻ കൂട്ടാക്കാത്തത് അത് താഴത്തെ പടിയായതുകൊണ്ടല്ല, അവസാനത്തേതായതുകൊണ്ടാണ്. അതുപോലെ മുകളിലുള്ള അവസാനത്തെ പടിയും ഞാൻ നിരാകരിക്കും. മധ്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്നാൽ മനുഷ്യത്വത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്നതാണ്. മധ്യമാർഗം അനുസരിക്കുവാൻ പരിശീലിക്കുന്നതിലാണ് മനുഷ്യാത്മാവിൻ്റെ മഹത്വമിരിക്കുന്നത്. ഇങ്ങനെ നടുവിലൂടെയുള്ള വിരിഞ്ഞ പാത എന്നതാണ് ഹ്യൂമനിസ്റ്റിൻ്റെ സരണി. ഒരു പാട്ട് കേട്ടാലോ?

ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കവിയെന്ന് വിശേഷിപ്പിക്കാവുന്നത് പാബ്ലോ നെരൂദയാണ്. ഇസ്ലാനെഗ്രയാണ് നെരൂദയുടെ ഗ്രാമം. എനിക്കിനിയും 1000 തവണ ജനിക്കേണ്ടി വന്നാൽ അതിവിടെ ഈ ഇസ്ലാനെഗ്രയിലായിരിക്കണമെന്ന് നെരൂദ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇസ്ലാനെഗ്രയിൽ അന്തിയുറങ്ങാൻ അധികാരികൾ നെരൂദയെ അനുവദിച്ചില്ല. അവർ സാന്തിയാഗോയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ജനങ്ങൾ അവർ അവിടെ നിന്ന് നെരൂദയുടെ ജഡം തിരികെ കൊണ്ടുവന്ന് ഇസ്ലാനെഗ്രയിൽ അടക്കം ചെയ്തു. അത്രയേറെ അവർ കവിയെ സ്നേഹിച്ചു. അധികാരം സ്നേഹത്തിനു മുന്നിൽ മുട്ടുമടക്കി. ഒരു പാട്ട് കേട്ടാലോ?

മനുഷ്യൻ്റെ കർമ്മവീര്യത്തിലും അധ്വാനത്തിൻ്റെ അന്തസ്സിലും നല്ലൊരു നാളെയിലും അല്പം കൂടി കടന്ന് അവൻ്റെ അജയ്യതയിലും അചഞ്ചലമായ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന കവിയായിരുന്നു വയലാർ രാമവർമ്മ. കരവാളു വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന വരികളെഴുതിയ കവി. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണും മനസ്സും പങ്കുവച്ച് മരണം വിതയ്ക്കുന്നിടത്ത് കാലത്തിൻ്റെ കൽച്ചുമരിൽ വയലാർ എഴുതി വയ്ക്കുന്നു, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയുമെന്ന്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: പുനലൂരിനടുത്ത് വിളക്കുവെട്ടം എന്ന ഒരു കുഗ്രാമമുണ്ട്. അവിടെ നിന്ന് മലയാള കാവ്യസാഹിത്യത്തിലേക്ക് നിശ്ചയദാർഢ്യവുമായി ഒരു കവി നടന്നു കയറി. കർമ്മവീര്യത്തിൻ്റെ കവി, പൗരുഷത്തിൻ്റെ ശക്തിഗാഥ, പുനലൂർ ബാലൻ എന്ന കവി. എല്ലാം നശിച്ചുപോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തെന്തിതൻ കരളിൽ ആനന്ദവും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രഭാവവും എന്നെഴുതിയ കവി, ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്നെഴുതിയ കവി പുനലൂർ ബാലൻ. ഇനിയും ഏറെ വായിക്കേണ്ടതുണ്ട് പുനലൂർ ബാലനെ. ഒരു പാട്ട് കേട്ടാലോ? ആ

കല്ലിനു പോലും ചിറകുകൾ നൽകി കന്നിവസന്തം പോയി. ഉരുകും വേനലിൽ മോഹദലങ്ങൾ എരിഞ്ഞുണങ്ങുകയായി. ആദ്യ സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ, കായലഴിച്ചിട്ട വാർമുടിപ്പേലിയിൽ സാഗരം ഉമ്മ വയ്ക്കുമ്പോൾ, കാൽപ്പനികതയുടെ സർവസൗന്ദര്യവും ലാളിത്യത്തിൻ്റെ മുഖശോഭയണിഞ്ഞു നിൽക്കുന്ന വരികൾ. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതി നൽകിയ പൂവച്ചൽ ഖാദറിൻ്റെ വരികളാണ് സുന്ദര ശീതളമായ കവിത. ഒരു പാട്ട് കേട്ടാലോ?

ഒരേ സമയം മഹാത്മാഗാന്ധിയുടെയും ജീൻ പോൾ സാർത്രന്റെയും പാബ്ലോ പിക്കോസയുടെയും ഐൻസ്റ്റീന്റെയും ആരാധനാപാത്രമായിരുന്ന വ്യക്തിത്വം. ആരെന്ന ചോദ്യം പോലും പ്രസക്തമല്ലാതെ മനസ്സിൽ തെളിയുന്ന പേര് ചാർലി ചാപ്ലിൻ എന്നുതന്നെയാണ്. ചിരിയുടെ രാജകുമാരൻ. ഗാന്ധിജി ലണ്ടനിൽ എത്തിയപ്പോഴാണ് ചാപ്ലിൻ ചെന്ന് കാണുന്നത്. ഗാന്ധിജിയെ കാണാൻ ക്ഷണമുണ്ടായപ്പോൾ തനിക്ക് രോമാഞ്ചമുണ്ടായെന്ന് ചാപ്ലിൻ അനുസ്മരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഭീഷ്ടങ്ങളോടും സ്വാതന്ത്ര്യ തൃഷ്ണയോടും അനുഭാവമുള്ളവനാണ് ഞാൻ. എന്നാൽ യന്ത്രത്തോടുള്ള അങ്ങയുടെ വെറുപ്പിന് കാരണമെന്താണ്? സംഭാഷണ മധ്യേ ചാപ്ലിൻ ഗാന്ധിജിയോട് ചോദിച്ചു. ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വ്യത്യസ്തതയാർന്ന രീതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഓരോ ഇന്ത്യക്കാരനും സ്വയം നൂൽ തുന്നി സ്വന്തം വസ്ത്രം നെയ്തുണ്ടാക്കുന്ന രാജ്യസ്നേഹാപരമായ കർത്തവ്യത്തെക്കുറിച്ച് ഗാന്ധിജി സംസാരിച്ചു. അനാവശ്യമായതിനെ ഒഴിവാക്കുക എന്നതാണ് അന്തിമമായ സ്വാതന്ത്ര്യം എന്നും ഗാന്ധിജി പറഞ്ഞു. ചാപ്ലിന് ഗാന്ധിജിയോടുള്ള ബഹുമാനം ഇരട്ടിക്കുകയാണ് ഉണ്ടായത്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചിരിച്ചും കളിച്ചും അവിടെ അവിടെ നിർത്തിയും തട്ടുദോശ തിന്നും നടത്തിയ യാത്രകൾ. കാറിലിരുന്ന് റേഡിയോ കേട്ടു. റേഡിയോ നിലച്ചപ്പോൾ എഴുത്തുകാരെക്കുറിച്ച് പറഞ്ഞു. ജി ശങ്കരക്കുറുപ്പിനെക്കുറിച്ചും സുകുമാർ അഴീക്കോടിനെക്കുറിച്ചും പറഞ്ഞു. നിത്യചൈതന്യതയെക്കുറിച്ചും മൈത്രേയനെക്കുറിച്ചും പറഞ്ഞു. സിനിമകളെക്കുറിച്ച് സംസാരിച്ചു. എന്തുകൊണ്ടോ ഞങ്ങൾ മതങ്ങളെക്കുറിച്ച് സംസാരിച്ചില്ല. രാഷ്ട്രീയ കാര്യങ്ങളും വർത്തമാനത്തിൽ വന്നില്ല. രസകരമായ രാത്രിയാത്രകൾ, ചിലപ്പോൾ ചാലവരെ, മറ്റു ചിലപ്പോൾ കിളിമാനൂര് വരെ, മയിലാടി വരെ. മഴ നനഞ്ഞും നിലാവ് കൊണ്ടും കാറ് കഥകളും കവിതകളും കേട്ട് ഓടിക്കൊണ്ടേയിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

ശങ്കരാടിയുടെ ഗ്രാമീണ ജീവിതം പോലെയാണ് സത്യൻ അന്തിക്കാടിൻ്റെ പഴയകാല ചലച്ചിത്രങ്ങൾ. നിഗൂഢമായ കഥകളില്ല, അമ്പരപ്പിക്കുന്ന സംഭാഷണങ്ങളുമില്ല, തികച്ചും സാധാരണമായ ജീവിതം. അതിലെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, സന്തോഷങ്ങൾ, നർമ്മങ്ങൾ, അതുകൊണ്ടാണ് സത്യൻ അന്തിക്കാടിൻ്റെ ചലച്ചിത്രങ്ങൾ ഏറെ ഹൃദ്യമാവുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതം പോലെയാണത്. എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ചേതോഹരമാണത്, സത്യം ചേതോഹരമാണത്. ഒരു പാട്ട് കേട്ട്

ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റാളുകൾ പതിവാണ്. മാലയും വളയും കമ്മലും ചായയും കട്ടനും ഉടുപ്പും സാരിയും ദോശയും പൊറോട്ടയും ഒക്കെയായി നിരവധി സ്റ്റാളുകളുണ്ടാവും. കുടുംബമായും കൂട്ടുകൂടിയും നടക്കുന്നതിനിടെ സ്റ്റാളുകളിൽ കയറും. മിക്ക സ്റ്റാളുകളിലും തിരക്കായിരിക്കും. എന്നാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവിടെ എങ്ങാനും